ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ ആലപ്പുഴ എഫ് എം. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 8, കൊലവർഷം 1201 കർക്കിടകം 14, 2026 ജൂലൈ മാസം 30 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാ ഹെഡ്സിലും പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, സുപ്രഭാതം.

0: ആകാശവാണി സുഭാഷിതം കേൾക്കാം. ഡോക്ടർ ഡി മായ അവതരിപ്പിച്ചത്.
1: സീതാന്വേഷണത്തിനായി സമുദ്രതീരത്തെത്തിയ വാനരന്മാർ ഈ മഹാസാഗരം എങ്ങനെ നീന്തിക്കടക്കും എന്ന ആശങ്കപ്പെട്ട് നിരാശരും വ്യാകുലരുമായി. ഇനി മരണം ഭരിക്കുക മാത്രമേ പോംവഴിയുള്ളൂ എന്ന് നിശ്ചയിച്ച് അവർ ജീവത്യാഗത്തിന് തയ്യാറെടുക്കുന്ന മുഹൂർത്തം എഴുത്തച്ഛൻ വിവരിക്കുന്നുണ്ട്. അജയനും അസാധാരണ തേജസ്സിനും ശക്തിക്കും ഉടമയായ ഹനുമാൻ പോലും നിശബ്ദനായി നോക്കി നിന്നതേയുള്ളൂ. അംഗദൻ വാനരരെ പ്രോത്സാഹിപ്പിക്കുകയും ഓരോരുത്തർക്കും എത്ര യോജന ചാടാനാകുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ജനന സമയത്തു തന്നെ സൂര്യനോളം ഉയർന്നു ചാടിയ ഹനുമാനെ ജാമ്പവാൻ പൂർവചരിതം ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമാണ് തന്റെ അസാധാരണ ശക്തിയെക്കുറിച്ച് ഹനുമാൻ ബോധവാനാകുന്നത്. തുടുത്തുമുഴുത്ത് ഒരു പഴുത്ത പഴം പോലെ തിളങ്ങുന്ന സൂര്യഭഗവാനെ കണ്ട് അത് ആഹാരസാധനമാണെന്ന് കരുതി ആകാശത്തോളം പൊങ്ങിച്ചാടാൻ ആ കുഞ്ഞുകുരങ്ങന് അന്ന് സാധിച്ചു. ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് ക്ഷതം പറ്റി വീണെങ്കിലും പിന്നീട് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരും യമദേവനും മറ്റു ദേവതകളും നിർലോഭം അനുഗ്രഹം ചൊരിഞ്ഞ് ഹനുമാനെ മൃത്യുവിനോ അഗ്നിക്കോ കീഴ്പ്പെടുത്താനാകാത്തവനും ഗരുഡനേക്കാൾ കായബലവും ആത്മാവിനേക്കാൾ വേഗതയും ഉള്ളവനാക്കുകയും ചെയ്തു. ആ പൂർവചരിത്രമെല്ലാം നീ വിസ്മരിച്ചു പോയോ എന്ന് ജാമ്പവാൻ ചോദിക്കുന്നു. നിൻകയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതും എന്തിനെന്നോർക്ക് നീ. ത്വത് ബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിന് ഈ പ്രപഞ്ചത്തിങ്കൽ ആർക്കും ആമല്ലടോ എന്ന് ജാമ്പവാൻ ചോദിക്കുമ്പോഴാണ് ഹനുമാൻ ഉണർന്നെണീറ്റ് ബ്രഹ്മാണ്ഡം മുഴുവൻ കുലുങ്ങുന്ന ശബ്ദത്തിൽ സിംഹനാദം മുഴക്കി സമുദ്രലംഘനത്തിന് പുറപ്പെടുന്നത്. സ്വന്തം ശക്തി തിരിച്ചറിയാതെ ലൗകിക പ്രശ്നങ്ങൾക്കു മുന്നിൽ പകച്ചു നിൽക്കുന്നവരാണ് നാം ഓരോരുത്തരും. നരേന്ദ്രനിൽ ഉറങ്ങിക്കിടന്ന ദിവ്യത്വത്തെ തൊട്ടുണർത്തി ആളി കത്തിച്ചത് അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. സ്വാമി വിവേകാനന്ദൻ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഈച്ച് ഹ്യൂമൻ സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ എന്നാണ്. നമ്മുടെ ഉള്ളിലെ ഈ ദിവ്യത്വം തിരിച്ചറിയാതെ പുറം ലോകം കാണുന്നതാണ് തന്റെ യഥാർത്ഥ വ്യക്തിത്വമെന്ന് കരുതി സ്വയം ബലഹീനനും ദുർബലനുമാണെന്ന് നാം വിശ്വസിക്കുന്നു. ഈ ലോകത്തെ ഏറ്റവും വിശിഷ്ടനായ ജീവി മനുഷ്യനാണെന്നും അവനേക്കാൾ ശ്രേഷ്ഠനായി ഒരു ജീവിയും ഈ ഭൂമുഖത്തില്ലെന്നും സ്വാമിജി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവങ്ങൾക്ക് പോലും പൂർണത കൈവരിക്കാൻ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ അവതരിക്കേണ്ടി വരുന്നു. നാം ഈശ്വരന്റെ സന്തതികളാണെന്നും അനശ്വരമായ ആനന്ദത്തിന് അർഹരാണെന്നും പരിശുദ്ധരും പൂർണരുമാണെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയമെന്ന വികാരം നമ്മെ ഗ്രസിക്കുകയില്ല. ഇത് സ്വാമി വിവേകാനന്ദൻ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന പാഠം. ഭയമുണ്ടെങ്കിൽ അതിന് കാരണം ആഗ്രഹമാണ്. കാമിനീ കാഞ്ചനമാണ് മനുഷ്യന്റെ എല്ലാ ദൗർബല്യങ്ങൾക്കും പതനത്തിനും കാരണമെന്ന് ശ്രീരാമകൃഷ്ണൻ ശിഷ്യരെ നിരന്തരം ഉപദേശിച്ചിരുന്നല്ലോ. കാമമോഹലോഭാദികൾ, സമയകാല പരിമിതികൾ, ജാതി, വ്യക്തിബന്ധങ്ങൾ, തൊഴിൽ എന്നിങ്ങനെ സ്വയം സൃഷ്ടിച്ച ചതുരങ്ങൾക്കുള്ളിൽ വീർപ്പുമുട്ടി കഴിയുന്നവനാണ് മനുഷ്യൻ. അവ കൽപ്പിക്കുന്ന വ്യക്തിബോധം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വമായി നാം തെറ്റിദ്ധരിക്കുന്നു. ഈ ബന്ധനങ്ങളിൽ നിന്നും മോചിതനാകണമെങ്കിൽ, സ്വന്തം ശക്തി വീണ്ടെടുക്കണമെങ്കിൽ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ നാം സദാ ഓർമ്മിക്കണം. ഹനുമാൻ സ്വയം അറിഞ്ഞതുപോലെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന തേജസ്സിനെ ഉണർത്തി സ്വന്തം വ്യക്തിത്വത്തിന്റെ മാറ്റു തെളിയിക്കണം. അജ്ഞതയുടെ മൂടുപടം വലിച്ചെറിഞ്ഞ് ആത്മാവിന്റെ ശരിയായ സ്വഭാവത്തിലേക്ക് മടങ്ങണം. താൻ അനശ്വരമായ ശുദ്ധബോധമാണെന്നും അതാണ് തന്റെ ശരിയായ സ്വത്വമെന്നും തിരിച്ചറിയുന്നതാണ് ശരിയായ ജ്ഞാനമെന്ന് സ്വാമിജി ഉദ്ബോധിപ്പിക്കുന്നു. അയം നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവ ആത്മ. പുറത്തെ അവസ്ഥ കാലദേശങ്ങൾക്കും വ്യാധികൾക്കും മരണത്തിനും അധീനമാണ്. പക്ഷെ ആത്മാവ് ഒരിക്കലും മാറുന്നില്ല, അതിനൊരിക്കലും നാശമില്ല. ഈ ജ്ഞാനത്തിലേക്കുള്ള പ്രയാണമാകണം മനുഷ്യജീവിതം എന്നത് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം.
0: സുഭാഷിതമാണ് കേട്ടത്. ഡോക്ടർ ഡി മായ അവതരിപ്പിച്ചത്. ഇതിൻ്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം ഇന്ന് രാത്രി 11 മണിക്ക്.

0: ആകാശവാണി.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് കെ സി കേശവപിള്ളയുടെ ഈശ്വരൻ എന്ന കവിത പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ.

ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, ആലപ്പുഴ എഫ് 103.5 മെഗാഹെർട്സ്, കായംകുളം എഫ് 100.1, പത്തനംതിട്ട എഫ് 101 മെഗാഹെർട്സ്. അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം, 14-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം, കെ ആനന്ദവർമ്മയും സംഘവും പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ പ്രൊഫസർ പി ആർ ലളിതമ്മ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗുഡ് ഇംഗ്ലീഷ്, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 94-ാം ഭാഗം. 8:35 സ്മൃതിമധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി, 9:15 ഹലോ സന്ദേശ ഗാനം, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, ടി ആർ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ കേൾക്കാം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ, 12:00 ശാസ്ത്രലോകം, കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, രചന ആശ എം എസ്. 12:20 ലളിതഗാനങ്ങൾ, സരിത ആർ സി നായർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ എബി എസ് മോറിസൺ സംസാരിക്കുന്നു. 12:50 മലയാളത്തിലെ വാർത്തകൾ, 1:00 ഒരു വട്ടം കൂടി. 2:15 തുടർനാടകം, കൂടത്തിലെ വിളക്ക് 5-ാം ഭാഗം, രചന എൻ കൃഷ്ണപിള്ള, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസർ പരിപാടി, 3:00 ഗാനോപഹാരം, 4:00 മായാമുദ്രകൾ, 4:30 മഴവില്ല്, 4:45 തുടിതാളം, കലാനിലയം കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച കേളികൂട്ട്, 5:00 ഹിന്ദി പാഠം, 5:15 5:40 ചലച്ചിത്ര ഗാനങ്ങൾ, 5:20 അധ്യാത്മ രാമായണ പാരായണം, 14-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി, 5:45 ഭക്തിഗാനങ്ങൾ ഷാജി എം അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്കീം ഫോർ എക്കണോമിക് എംപവർമെന്റ് ഓഫ് ഡി എൻ ടി എൻ ടി എസ് എൻ ടി എസ് അഥവാ സീഡ് പദ്ധതി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ, ഡോക്ടർ ഷൈല ജോസഫുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി, ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ അവസാന ഭാഗം, തുടർന്ന് വൈഭവ സഞ്ജയ് അവതരിപ്പിക്കുന്ന ലളിതഗാനം, ലയന ഗോപിനാഥ് ചൊല്ലിയ കവിതകൾ. 8:00 9:30 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹിറിലെ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഗ്രാമോദ്യോഗ് വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, സാമ്പത്തിക വിപണി അവതരിപ്പിക്കുന്നത് സുനിൽകുമാർ. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹിറിലെ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ ഡി മായ അവതരിപ്പിച്ചത്. 11:10 മുതൽ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിറിലെ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴ ഇടിയോടുകൂടിയോ അല്ലാതെയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.5 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 1.2 മില്ലിമീറ്റർ. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം, 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്, മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. ഒരു വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 14-ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: സീതാപഹരണം, സീതാന്വേഷണം എന്നിവയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: മായ രാമായണം പ്രായോജകർ മലയാള മനോരമ.
1: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
2: ആകാശവാണി ഇപ്പോൾ ഉദയഗീതം കെ ആനന്ദവർമ്മയും സംഘവും പാടിയത്. സ്വാമിയെ ശരണം.

0: ആകാശവാണി. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും നൽകുന്ന ദേശീയ ബഹുമതി അനാദരവ് ഭേദഗതി ബിൽ രാജ്യസഭ ഇന്നലെ പാസാക്കി. വന്ദേമാതരത്തെ അപമാനിച്ചാൽ ജനഗണമനയ്ക്ക് എന്ന പോലെ 3 വർഷം തടവോ പിഴയോ രണ്ടുമോ ലഭിക്കുന്നതാണ് ബില്ലിലെ മാറ്റം. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ബിൽ ലോക്സഭ പാസാക്കി, ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. പദ്ധതികൾ വൈകുന്നത് മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ 5 ഭരണപരിഷ്കാര നടപടികൾക്ക് സംസ്ഥാന സർക്കാർ തീരുമാനം. 2014 സെപ്റ്റംബർ 1 മുമ്പ് വിരമിച്ചവരും യഥാർത്ഥ ശമ്പളത്തിന് ആനുപാതികമായി ഉയർന്ന PF പെൻഷൻ വിഹിതം അടച്ചിട്ടുള്ളവരുമായവർക്ക് വിരമിക്കും മുമ്പ് ഓപ്ഷൻ നൽകിയിട്ടില്ല എന്നതിന്റെ പേരിൽ ഉയർന്ന PF പെൻഷൻ നിഷേധിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. ഇതോടെ ആഴക്കടൽ മത്സ്യബന്ധനം വീണ്ടും ആരംഭിക്കും. ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയോടെ ഒമാൻ മുന്നോട്ട് വെച്ച ഹോർമോസ് കടലിടുക്ക് നിയന്ത്രണ പദ്ധതി ഇറാൻ തള്ളി. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് US സൗദി അറേബ്യ സംയുക്ത ആക്രമണത്തിൽ 20 മരണം. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ ഇന്ത്യയുടെ മലയാളി താരം S ശ്രീശങ്കറിന് വെള്ളി.
1: വർണ്ണങ്ങൾ വസന്തം തീർക്കുന്ന സുഗന്ധം പെയ്യുന്നൊരു വിപണി വഴി തമിഴകത്തിന്റെ മണ്ണിൽ വിരിഞ്ഞ് മലയാളിയുടെ മംഗല്യങ്ങൾക്കും ഉത്സവങ്ങൾക്കും ചന്തമേകുന്ന നമ്മുടെ സ്വന്തം പൂ വിപണി. ആഘോഷങ്ങളുടെ അലങ്കാരത്തിനപ്പുറം ഇന്ന് കോടികൾ മറിയുന്ന വൻ വാണിജ്യ സാധ്യതയായി ഈ മേഖല മാറിക്കഴിഞ്ഞു. പരമ്പരാഗത കർഷകർ മുതൽ ഹൈടെക് ബിസിനസ്സുകാർ വരെ ഇതിൽ സജീവമാണ്. എങ്കിലും വിലക്കയറ്റത്തിന്റെ കരിനിഴലുകൾ ഈ സുഗന്ധ വഴികളിൽ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. കേരളത്തിലെ പൂ വിപണിയുടെ നേർക്കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണ് പ്രഭാതഭേരി. തോവാളയിൽ നിന്നുള്ള പൂ വിൽപ്പനക്കാരനാണ് ഷൺമുഖം.
2: அங்க மேக்ஸிமம் அவங்களோட மெயின் டிமாண்ட் வந்து பிச்சிப்பூ. பிச்சிப்பூ தான் நம்ம தோள மார்க்கெட்டோட ரொம்ப மெயின் யூஎஸ்பினே சொல்லலாம். இது போக மல்லிப்பூ, அப்புறம் கிரெயின், ரோஸ் வெரைட்டி, அரளி மாலை, கிரேண்டி மாலை, சம்மங்கி பூ. 30-40 வெஹிக்கிள்ஸ் ரெகுலரா போயிட்டு இருக்கு. பிச்சிப்பூ வந்து நம்ம ஒரு பூ ஸ்மெல் வந்து அங்க மலையாளிகளுக்கு வந்து ரொம்ப பிடிக்கும். இங்குள்ள அந்த அரோமா வந்து அவங்களுக்கு ரொம்ப பிடிக்கும், கேரளா பீப்புளுக்கு. அதனாலதான் அவங்க பிச்சியை வந்து ரொம்ப விரும்பி எடுக்கிறது நம்ம மார்க்கெட்ல இருந்து.
1: வயநாட்டில்

നിന്ന് നമ്മൾ നല്ലൊരു വരുമാനം കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 45-60 ദിവസം കൊണ്ട് നമുക്ക് ഇത് പൂക്കളിട്ട് പൂവായി തുടങ്ങുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു 3 മാസത്തോളം ഇത് പൂക്കുന്ന ഒരു കാലമാണ്. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. അപ്പൊ നമുക്ക് ഈ മാരിഗോൾഡ് എന്ന് പറയുന്നത് മറ്റു ചെടികളെ പൂക്കളെ പോലെ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓൾറെഡി കീടങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ഒരു ശേഷിയുള്ള ഒരു തൈയാണ്. കാരണം ഇത് നമ്മളുടെ മറ്റു ചെടികളുടെ മരങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതിന് പോലും നമുക്കൊരു കീടനാശിനി തളിക്കുന്നതിലൊക്കെ കാര്യമായിട്ടുള്ള ആവശ്യം വരുന്നില്ല. കാരണം ഇതിന് തന്നെ അതിൻ്റെതായിട്ടൊരു പവർ ഉള്ള ഒരു ചെടിയാണ്. ഇതിന് വലിയ രീതിയിലുള്ള വളം പ്രയോഗം ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ

0: എന്നുള്ളതാണ്. ഇപ്പൊ ക്ലയൻസിന് ആക്ച്വലി മുല്ല വേണ്ട, പിച്ച് കിട്ടാൽ മതി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ സഹായിക്കാവുന്നതാണ്. വേറെ ടൈപ്പ് മുല്ല പിച്ച് അതൊക്കെ നമുക്ക് വെഡിങ് ഹിന്ദു വെഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്, ട്രഡീഷണൽ ഡെക്കോറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്ലവേഴ്സ് ആണ്. അല്ലാണ്ട് നമ്മളൊരു ക്രിസ്ത്യൻ വെഡിങ് റിസപ്ഷൻ അങ്ങനത്തെ ഇതിലോട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് കൂടുതലും ബാംഗ്ലൂർ ഫ്ലവേഴ്സ് ആയിരിക്കും എടുക്കുന്നത്.
1: കാഞ്ഞിരംകുളം കൃഷി ഓഫീസർ അമൃത,
2: ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ പുഷ്പകൃഷിക്ക് വേണ്ടിയിട്ട് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ, അതായത് പഞ്ചായത്തുമായിട്ട് ചേർന്ന് നമ്മൾ പുഷ്പകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ അംഗങ്ങളും നമ്മളല്ലാതെ വ്യക്തിഗത കർഷകർക്കും കുടുംബശ്രീക്കാർക്കും കൂടെ ചേർന്ന് നമ്മൾ ചെണ്ടുമല്ലി തൈകളാണ് നമ്മൾ പദ്ധതി മുഖേന ഇറക്കി നൽകിയത്. കൃഷിഭവനോട് ചേർന്ന സ്ഥലവും അല്ലാതെയും പട്ടത്തിനെടുത്തും ഒക്കെ ചെയ്യുന്നുണ്ട്. നിലമെല്ലാം ഒരുക്കി കുമ്മായമൊക്കെ ഇട്ട് അടിവളമൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ ചെണ്ടുമല്ലി തൈകൾ നട്ട് ഏകദേശം ഒരു മാസം ആകുന്നു. അപ്പം നമ്മൾ സാധാരണ ഒരു മാസം ആകുമ്പോഴത്തേക്ക് അതിന് കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ വരാൻ വേണ്ടിട്ട് നമ്മൾ തല നുള്ളി കൊടുക്കും. ഓഗസ്റ്റ് 16 കഴിയുമ്പോഴത്തേക്ക് അത്തം തുടങ്ങും. അപ്പൊ അതനുബന്ധിച്ച് പൂക്കൾ കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിപ്പോ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത്.
1: കാഞ്ഞിരംകുളം കുടുംബശ്രീ CDS മെമ്പർ വസന്ത,
3: ഞാൻ കൃഷി ചെയ്തു നിറയെ പൂക്കൾ കിട്ടി. ഞാൻ ഈ പൂക്കൾ പറിച്ച് കാഞ്ഞിരംകുളം പൂക്കടയിൽ വിൽക്കുമായിരുന്നു. ഇതിൽ നിന്ന് നല്ല ഒരു വരുമാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊരു 7 ചേർന്നാണ് കൃഷി ചെയ്തത്. എന്റെ വീട്ടിൽ തന്നെ ഉള്ള വളങ്ങളൊക്കെയാണ്, ഈ കോഴിയുടെ വളമൊക്കെ വെച്ചാണ് ഞാനിത് ചെയ്തത്.
1: പാലക്കാട് തേൻകുറിശ്ശി കൃഷി ഓഫീസർ ശ്രീതു പി പ്രേമൻ,
4: ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി, അതിന്റെ ഭാഗമായിട്ട് 2022-23 സാമ്പത്തിക വർഷത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പെരുമാറ്റി ഗ്രാമപഞ്ചായത്തില് ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ ഞങ്ങൾ ഓണത്തിന് മുന്നോടിയായി കർഷകർക്ക് വിതരണം ചെയ്തത്. 75% സബ്സിഡിയോടുകൂടി ഒരു തൈന് 1.25 രൂപ എന്ന നിരക്കിലാണ് കർഷകർക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. ചെണ്ടുമല്ലി കൃഷി എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് പൂ കൃഷിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെണ്ടുമല്ലി ലേബർ കോസ്റ്റ് കുറവാണ്. ഇപ്പൊ വാടാമല്ലി പോലുള്ള പൂക്കളൊക്കെ ആണെങ്കിൽ ഒരുപാട് തൊഴിലാളികൾ വേണം അത് പൂവ് എറുത്തെടുക്കാനായിട്ട്. ചെണ്ടുമല്ലിനെ സംബന്ധിച്ച് നമുക്ക് 21 ദിവസം പ്രായമുള്ള ഹൈബ്രിഡ് തൈകൾ കൊടുത്തു കഴിഞ്ഞാൽ 8-70 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിന്റെ വിളവെടുപ്പ് ആരംഭിക്കാൻ പറ്റും. ഒരു ചെടിയിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം, 1 ഏക്കറിൽ നിന്ന് 8 ടണ്ണോളം വരെ പൂക്കൾ നമുക്ക് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും.
1: മലപ്പുറം എടപ്പാൾ സ്വദേശി സുകുമാരൻ,
5: പൂക്കൃഷി 4 വർഷമായിട്ട് ഇപ്പൊ ചെയ്യുന്നു. ചെണ്ടുമല്ലി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓറഞ്ച് മഞ്ഞ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കറക്റ്റ് ആയിട്ട് നമുക്ക് വിളവ് കിട്ടണമെങ്കിൽ അത്തത്തിന് മുന്നേ പൂവായി കഴിഞ്ഞാൽ മാത്രമേ പൂവിന് വില കിട്ടുകയുള്ളൂ. പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഇതിലുണ്ടാവാറുണ്ട്. കൃഷി ലാഭം തന്നെയാണ്. ലാഭത്തിൽ എത്തണമെങ്കിൽ നമുക്ക് അത്തത്തിന് മുന്നേ പൂവായി കഴിഞ്ഞാൽ ലാഭമാണ്. 10 ദിവസം നമുക്ക് വിപണിയുടെ അത്യാവശ്യം വില കിട്ടും. അത് കഴിഞ്ഞാൽ ആ പൂവിന് വിലയില്ല, ഇവിടെ മാർക്കറ്റില്ല. കടകളിലേക്കൊന്നും നമ്മുടെ പൂവ് അവരില്ല. അവർക്ക് എല്ലാ ദിവസവും പുറത്തുനിന്ന് പൂവ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പൂവ് എടുത്താൽ അവർക്ക് പിന്നീട് ആ പൂവ്, അവർ വരുന്ന പൂവ് സ്ഥിരമായിട്ട് കിട്ടുന്നത് ഇല്ലാതെയാവും.
1: ചാലയിൽ പൂക്കട നടത്തുന്ന ശ്രീകുമാരൻ,
6: ബിസിനസ് കൂടുതലുണ്ടാവുന്നത് വന്ന് ചിങ്ങമാസത്തിലാണ്. ശകലം പിച്ചി മുല്ലയൊക്കെ വില കുറഞ്ഞു തുടങ്ങി. മറ്റുള്ള കളർ പൂവുകൾക്ക് കുറച്ച് വിലയുണ്ട്. അവിടെ നിന്ന് പിച്ചി മുല്ലയാണ് പറഞ്ഞത്. മൈസൂർ ഒന്നും ബാംഗ്ലൂർ ഒന്നും ദണ്ഡുക്കല് സേലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ബിസിനസ് ഇപ്പൊ വളരെ കുറവാണ്. ഉത്പാദനം കുറയുമ്പോൾ പൂവിന് വില കൂടും. ഇത് നമ്മുടെ നാട്ടിലൊന്നും പൂവില്ലല്ലോ, എല്ലാം കണ്ണു നാട്ടിൽ നിന്ന് വന്നാലേ ഉള്ളൂ. ഇന്നും സാധാരണ ഈ മാസങ്ങളൊക്കെ ഇതിനെ കാട്ടി പിച്ചി മുല്ലയും വില കുറഞ്ഞു വരേണ്ട കാലഘട്ടം. പൂ പറിക്കാൻ ആളില്ല, പൂ കൃഷി ചെയ്യാൻ അതിനുള്ള കാശ് കിട്ടാറില്ല, അതുകൊണ്ട് ജോലിക്ക് ആൾക്കാരില്ല.
1: പൂ കെട്ടി ഉപജീവനം നയിക്കുന്ന സുജ രഘുനാഥൻ,
7: 25 വർഷമായിട്ട് ഞാൻ പൂ കെട്ടുന്നു. നമ്മൾ ജീവിക്കുന്നതും വളരെ ബുദ്ധിമുട്ടിലാണ്. പൂ കെട്ടാൻ വലിയ കൂലിയില്ല. പുറത്തുനിന്ന് പൂ എടുക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പൂ കെട്ടാനായിട്ട് വരുമാനം കുറവായതുകൊണ്ട് തന്നെ ആരും വരാൻ ചാൻസ് ഇല്ല.
1: പൂകെട്ടി ഉപജീവനം നയിക്കുന്ന മറ്റൊരു തൊഴിലാളി ഐശ്വര്യ,
8: എല്ലാരും ഈ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറി പ്ലാസ്റ്റിക് അതുപോലത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഓർഡർ കിട്ടുന്നതും കുറവാണ്. ഈ ഒരു മേഖല ഇനി എത്ര നാള് കണ്ടിന്യൂ ആയി പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്കയും ഇപ്പൊ ഉണ്ട്. ബാക്കി എല്ലാ ദിവസേന കൂലി കിട്ടുന്ന എല്ലാവർക്കും ESI പോലത്തതോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പെൻഷനോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു ജോലിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത് നമ്മളെ കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതായത് ഇപ്പൊ 1 കിലോ

0: ഇല്ല, മന്ദാരം എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ അയൽവക്കത്ത് ഒരു പ്രോഗ്രാം വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ ഒരുപാട് പൂക്കളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അതൊന്നും ഒരിക്കലും ഒരു വിലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതല്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വീട്ടിൽ വരുമ്പോ അവര് ഇങ്ങനെ കളിയാക്കി പറയും, ഇതൊരു കടയ്ക്കുള്ള പൂവുണ്ടല്ലോ, നിങ്ങൾക്കൊരു പൂക്കട തുടങ്ങിക്കൂടെ എന്ന് വരെ തമാശ പറയാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോ തന്നെ പൂക്കളെ അടുത്ത് പോയി അവരായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു.
1: കേരള സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ബീന എം ബി.
2: സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പൂ കർഷകർക്കായിട്ട് മൂന്ന് രീതിയിലാണ് ധനസഹായം നൽകുന്നത്. ഒന്ന് കട്ട് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ, രണ്ട് ബൾബസ് അഥവാ റൈസോമാറ്റിക് ഫ്ലവേഴ്സ് എന്നുള്ള രീതിയിലും, മൂന്നാമത് ലൂസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നതാണ്. ഓണത്തിന് ഉപയോഗിക്കുന്ന ജമന്തി ആവട്ടെ, മുല്ല, കനകാംബരം, താമര എന്നിവയെല്ലാം ഈ ലൂസ് ഫ്ലവേഴ്സ് ഇനത്തിലാണ് വരുന്നത്. ഈ ലൂസ് ഫ്ലവേഴ്സിന് ധനസഹായം എന്ന് പറയുന്നത് ഒരു ഹെക്ടറിന് 50,000 രൂപ ഇരിക്കുകയാണ്. ആ 50,000 രൂപയുടെ 40% തുകയാണ് സബ്സിഡി ഇനത്തിൽ നമ്മൾ കർഷകർക്ക് നൽകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്കിവിടെ പൂവിന്റെ ഒരു കൾച്ചർ കുറവാണ്. നമുക്ക് ഈ 10 ദിവസം ഓണം കൊണ്ട് കഴിയും. അത് കാരണമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് എക്സ്പോർട്ട് വരുന്നത് പൂക്കൾ. തമിഴ്നാട്ടിലായിക്കോട്ടെ, അവർക്ക് എന്നും ആഘോഷങ്ങളാണ്. അവരുടെ വീട് അലങ്കരിക്കാൻ എല്ലാം അവർ ജമന്തി പൂക്കളും മറ്റ് പൂക്കളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പരിധിവരെ നമ്മൾ ഇവിടെ കർഷകരിൽ നിന്ന് പൂക്കൾ കച്ചവടക്കാർ എടുക്കാതെ പോകുന്നത്. പൂവെട്ടുന്നവരൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, മിക്കതും സ്ത്രീകളാണ്, പ്രായമുള്ള അമ്മമാരാണ്. ഈ അമ്മമാരുടെ കാര്യങ്ങളോ ഇവരുടെ പ്രശ്നങ്ങളോ ഒരിടത്തും പറയാതെയും ആരും അറിയാതെയും പോകുന്നത് നിങ്ങൾ പറഞ്ഞാൽ വളരെ സത്യമാണത്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പോലും ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ പൂ കെട്ടി ജീവിക്കുന്നവർ, അവർക്കായിട്ട് ഒരു റീഹാബിലിറ്റേഷൻ നമുക്കില്ല. മറ്റു രീതിയിൽ ഏതെങ്കിലും ഇത് ഇവര് കൃഷിയിലൂടെ ജീവിച്ചു വരുന്നവരാണെന്ന് പറഞ്ഞ് നമ്മൾ സമർപ്പിച്ച് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും റീഹാബിലിറ്റേഷൻ പർപ്പസ് കൊണ്ടുവരേണ്ടി വരും.
1: കേവലം ഒരാഘോഷ തിളക്കത്തിനപ്പുറം ആയിരങ്ങളുടെ വിയർപ്പും പ്രതീക്ഷയുമാണ് നമ്മുടെ പൂ വിപണി. പരമ്പരാഗത തൊഴിലാളികളെ ചേർത്ത് പിടിച്ചും പുതിയ കൃഷി സാധ്യതകളെ പ്രോത്സാഹിപ്പിച്ചും ഈ മണ്ണിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ട്. കൃത്യമായ ഏകോപനവും ജനപങ്കാളിത്തവും ഉണ്ടായാൽ ഹരിത ഭംഗിയോടൊപ്പം വലിയൊരു സാമ്പത്തിക പുരോഗതിയും ഈ പൂ വിപണിയിലൂടെ നമുക്ക് സ്വന്തമാക്കാം.
3: പ്രഭാത പേര് വീണ്ടും നാളെ രാവിലെ 6:30. ശുഭദിനാശംസകൾ.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, ചിത്രീകരണം. ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: സമയം 6 മണി കഴിഞ്ഞ് 43:45. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
4: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
5: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
4: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. നൂതനാശയങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഇന്ന് സംസ്ഥാനത്ത് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വാർത്തകൾ വിശദമായി. നൂതനാശയങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഉൽപ്പാദന മേഖല എന്നിവ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്നും 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ JRD ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യം മികവിനായി പരിശ്രമിക്കണമെന്നും ഗുണനിലവാരം, നൂതനാശയങ്ങൾ, മത്സരക്ഷമത എന്നിവയിലൂടെ മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ അംഗീകാരം നേടുന്നുവെന്ന് ഉറപ്പാക്കണം മെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. 1,00,000 കോടി രൂപയുടെ ഗവേഷണ വികസന നൂതനാശയ ഫണ്ട്, ഇന്ത്യ AI മിഷൻ, സെമി കണ്ടക്ടർ മിഷൻ തുടങ്ങിയ നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ സാങ്കേതിക വിദ്യകളുടെ വികസനം ത്വരിതപ്പെടുത്തുമെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ഡൽഹിയിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശം നടത്തിയതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ഗവൺമെന്റ് തള്ളി. വീഡിയോ വ്യാജമാണെന്നും ഡിജിറ്റലായി കൃത്രിമം വരുത്തിയതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ വിഭാഗം വ്യക്തമാക്കി. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് പ്രധാനമന്ത്രി അത്തരമൊരു പരാമർശവും നടത്തിയിട്ടില്ല. ഓൺലൈനിൽ പ്രചരിക്കുന്ന കൃത്രിമം വരുത്തിയ ഉള്ളടക്കങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും സ്ഥിരീകരിച്ച വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കിയതിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ബിൽ സഹായിക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. നീതിയും സുതാര്യതയും ഉറപ്പാക്കുന്നതിന് അതിവേഗ കോടതികളും അന്വേഷണ സംവിധാനങ്ങളും ഉൾപ്പെടെ കർശന ശിക്ഷാ നടപടികൾ ബിൽ ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിലെ പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെയ്പ് നടത്തുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി BJP. വെടിവെയ്പ് നടന്നിട്ടില്ലെന്നും അത്തരമൊരു ഉത്തരവ് ആരും നൽകിയിട്ടില്ലെന്നും പാർട്ടി വക്താവ് സാംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യാതൊരു തെളിവോ വസ്തുതയോ ഇല്ലാതെയാണ് കോൺഗ്രസ് നേതാവ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര പരിവർത്തനങ്ങളിലും പ്രധാന വികസന സംരംഭങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കൂടിക്കാഴ്ച. ശക്തമായ ഒരു സമുദ്രമേഖലയും സുരക്ഷിതമായ ഇന്ത്യയും ഒരുമിച്ച് കെട്ടിപ്പടുക്കുന്നതിന്റെ ആവശ്യകതയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പുതുയുഗ കേരളത്തിന് 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന കർമ്മപദ്ധതികൾ ഉൾപ്പെടുത്തിയ കൈപ്പുസ്തകം മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. പൊതുവിദ്യാലയങ്ങളിലെ 11-12 ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ പഠനത്തിനോടൊപ്പം മത്സര പരീക്ഷയിൽ വിജയിക്കുന്നതിന് കർമ്മപദ്ധതി, പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ സ്കൂൾ ഓഫ് എക്സലൻസ് അവാർഡുകൾ നൽകൽ, അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് സമഗ്ര ഡിജിറ്റൽ അക്കാദമി മോണിറ്ററിംഗ് സംവിധാനം, ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ തുടങ്ങി 16 പദ്ധതികളാണ് 100 ദിനം കൊണ്ട് നടപ്പാക്കുന്നത്. ചടങ്ങിൽ മന്ത്രി N ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. നിയമ വിദ്യാഭ്യാസ രംഗത്തെ കാലാനുസൃതമായി നവീകരിച്ച കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ലോ കോളേജുകളിലെ 35 അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിയമന ഉത്തരവ് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപകന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്നും ജീവിതകാലം മുഴുവൻ സമൂഹത്തിന്റെ ആദരവും സ്നേഹവും ഏറ്റുവാങ്ങുന്നവരാണ് അധ്യാപകരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതുതായി നിയമിതരാകുന്നവർ ആ ഉത്തരവാദിത്വം ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിച്ച് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും മാതൃകയാകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടമായി വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നു.

0: പ്രക്രിയ കേരളത്തിൽ ഇന്ന് അവസാനിക്കുകയാണ്. ഈ മാസം 1-ന് സംസ്ഥാനത്ത് എന്യൂമറേറ്റർമാരുടെ വീട് സന്ദർശനത്തിന് തുടക്കമായത്. സെൻസസിന്റെ ഭാഗമായി ജനങ്ങൾ സ്വയം വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ അവസാനിച്ച ശേഷമായിരുന്നു എന്യൂമറേറ്റർമാരുടെ സന്ദർശനത്തിന് തുടക്കമായത്. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ നൽകാൻ സാധിക്കാത്തവരുടെ വിവരങ്ങളും എന്യൂമറേറ്റർമാർ രേഖപ്പെടുത്തുന്നുണ്ട്. സെൻസസിന്റെ 2-ഘട്ടമായുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക.
1: സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം സമൂഹത്തിലെ സാധാരണക്കാരുടെയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് സംഘടിപ്പിച്ച പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റത്തിലെ വീഴ്ചകളെ ന്യായീകരിക്കില്ലെന്നും അടിയന്തര നടപടികളാണ് പരിഹാരമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ഞായറാഴ്ച വരെ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും കടലിൽ നങ്കൂരമിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്ര നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും അതോറിറ്റി അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അംഗനവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 വിഭാഗം ഫൈനലിൽ 1-ഉം 2-ഉം സ്ഥാനം ഇന്ത്യൻ താരങ്ങൾ നേടി. ദിലീപ് മഹാദു ഗവിത്തിന് സ്വർണവും മുഹമ്മദ് ബാസിൽ മോർസിംഗത്തിന് വെള്ളിയും ലഭിച്ചു. 10.71 സെക്കൻഡിൽ ഗെയിംസ് റെക്കോർഡും സീസണിലെ മികച്ച സമയവും കുറിച്ചാണ് ഗവിത് ഒന്നാമതെത്തിയത്. 10.83 സെക്കൻഡ് എന്ന സീസണിലെ മികച്ച സമയത്തോടെ ബാസിൽ രണ്ടാമതെത്തി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മുരളി ശ്രീശങ്കർ കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജംപ് താരമായി. 3 സ്വർണം, 9 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ 15 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 8-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 69 കിലോ വിഭാഗം ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ നേടിയ ഹർജിന്ദർ കൌറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കരിയറിലെ മികച്ച പ്രകടനമാണ് ഹർജിന്ദർ കാഴ്ചവെച്ചതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഗെയിംസിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടമത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ ദീർഘദൂര ഓട്ടക്കാരൻ ഗുൽവീർ സിംഗിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഗുൽവീർ സിംഗിന്റെ അർപ്പണബോധവും നിശ്ചയദാർഢ്യവും പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് പുലിക്കയത്ത് ഇന്ന് തുടക്കമാകും. സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ത്രിതല ജില്ലാ പഞ്ചായത്തുകളും ചേർന്ന് കയാക്കിംഗ് ആൻഡ് കനോയിംഗ് സഹകരണത്തോടെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കോടഞ്ചേരി പുലിക്കയം ചാലിപ്പുഴയിലും തിരുവമ്പാടി പുല്ലൂരാമ്പാറ ഇരുവഞ്ഞിപ്പുഴയിലുമാണ് കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ദേശീയ അന്തർദേശീയ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ഇന്ന് വൈകിട്ട് കോടഞ്ചേരിയിൽ ഘോഷയാത്രയോടെ മലബാർ റിവർ ഫെസ്റ്റിവലിന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. നാളെ രാവിലെ സി കെ കാസിം എംഎൽഎ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. ഡിജിപി നിതിൻ അഗർവാൾ നാളെ സർവീസിൽ നിന്ന് വിരമിക്കും. രാവിലെ പേരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ അദ്ദേഹത്തിന് പോലീസ് സേന വിടവാങ്ങൽ പരേഡ് നൽകും. നിലവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിക്കുന്ന നിതിൻ അഗർവാൾ 1989 ബാച്ച് IPS ഓഫീസറാണ്. അധ്യാപകമാർ ഉൾപ്പെട്ട കോഴിക്കോട് വടകര ലഹരി ഇടപാട് കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിലെത്തിക്കുമെന്ന് കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക് പറഞ്ഞു. കേസ് അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം വടകരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതനാശയങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ 1-ാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: അഥ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രവിവാസരെ ഇത്യുക്തേ ആഗസ്റ്റ് മാസസ്യ ദ്വിതീയ ദിനാങ്കേ മാദകമുക്ത യുവ വികസിത ഭാരത സങ്കല്പാഭിയാനസ്യ ശുഭാരംഭോ വിധാസ്യതി. വസ്തുതസ്തു ഏതത് മാദക പദാർത്ഥാൻ വിരുദ്ധ്യ ശതസപ്താഹാത്മകഃ രാഷ്ട്രവ്യാപി ജനസഹഭാഗിതാന്തോലനം വർത്തതെ. എത്തയാഭിയാനസ്യ നേതൃത്വം മൈ ഭാരത മഞ്ച കരിഷ്യതി. യശ്ച യൂനാം നേതൃത്വക്ഷമതായാഃ അഥ ച സാമാജിക സഹഭാഗിതായാഃ സംവർദ്ധനായ കാര്യം കരോതി. അസ്യ പദക്ഷേപസ്യ ഉദ്ദേശ്യം ജാഗരൂകതായാഃ സാമാജിക സഹഭാഗിതായാഃ സതത ജനസഹയോഗസ്യ ച മാധ്യമേന യൂനാം സംഘടനം കൃത്വാ മാദകമുക്ത ഭാരതസ്യ നിർമ്മാണം ഇത്യസ്തി. ലോക്സഭായാം ലോകപരീക്ഷാ അനുചിത സാധന നിവാരണ സംശോധന വിധേയക ഷഡ്വിംശത്യധികദ്വിസഹസ്രതമ പാരിത. അസ്യോദ്ദേശ്യം താവത് പരീക്ഷാ പ്രകരണേഷു വഞ്ചനായാഃ നിരോധായ കഠോരദണ്ഡവിധാനം സഹൈവ ദ്രുതഗതി ന്യായാലയാനാം സ്ഥാപനം ഇത്യസ്തി. അനേന ലോകപരീക്ഷാ അനുചിത സാധന നിവാരണ അധിനിയമേ ചതുർവിംശത്യധികദ്വിസഹസ്രതമേ സംശോധനം വിധീയത്തെ. അസ്മിൻ വിധേയകെ ദശവർഷാത്മക കാരാവാസ ദശകോട്ടിരുപ്യകാണാം ദണ്ഡ സഹൈവ സിദ്ധാപരാധിനാം സമ്പത്തെ അധിഗ്രഹണം ഇത്യാദീനി പ്രാവധാനാനി സന്തി. വിധേയകാനുസാരം പ്രത്യേകം രാജ്യം അഥ ച കേന്ദ്രശാസിത പ്രദേശ ദൈനംദിന വാദശ്രവണായ വിശേഷ ദ്രുതഗതി ന്യായാലയാനാം സ്ഥാപനം കരിഷ്യതി. ചർച്ചയാഃ ഉത്തരം പ്രദദൻ കാർമ്മിക രാജ്യമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഹ ന്യഗാദീത് യത് നിയമസ്യ സുദൃഢീകരണായ സഹൈവ പത്രഗോപ്യതാഭംഗ പ്രകരണേഷു ശീഘ്ര ന്യായാർത്ഥം ഏതത് സംശോധനം ആനീതം.
2: സർക്കാർ കീ പ്രതിബദ്ധതാ കാ ആപ് ഇസി ബാത് സേ അനുമാൻ ലഗാ സക്തേ ഹൈ കീ ഇസി വിധേയകേ ലാനേ കേ സാത് ഹി സാത് ഹമാരേ ലോ മിനിസ്റ്റർസ് കീ ഓർ സേ ഭീ ഏക് പ്രസ്താവ് ജാരി കർ ദിയാ ഗയാ. സ്പെഷ്യൽ ഫാസ്റ്റ് ടാഗ് ഫോഴ്സ് ഹൈ ഇൻകോ സ്ഥാപിത കർനേ കാ ഭീ ക്രമ പ്രാരംഭ കിയാ ജായേ ഉസ്മേ ദില്ലി മുംബൈ കൊൽക്കത്ത മധ്യപ്രദേശ് ബിഹാർ ഉത്തരാഖണ്ഡ് മേ പഹലേ ഹി ഇൻഹോനേ ഗഠിത കർ ദിയാ ഹൈ ഓർ ആനേ വാലേ ദിനോ മേ ബാക്കി സ്ഥാനോ പർ.
1: രാജ്യസഭായാം ഷഡ്വിംശത്യധികദ്വിസഹസ്രതമസ്യ രാഷ്ട്രീയ ഗൗരവ അപമാന നിവാരണ സംശോധന വിധേയകം പാരിതം. ഏതത് വിധേയകം രാഷ്ട്രീയ ഗൗരവ അപമാന നിവാരണ അധിനിയമേ ഏകസപ്തത്യധിക ഏകോനവിംശതിതമേ സംശോധനം കരോതി. അസ്യ വിധേയകസ്യോദ്ദേശ്യം വന്ദേ മാതരം ഇത്യസ്മൈ രാഷ്ട്രഗീതായ അപി രാഷ്ട്രഗാനേന സമം വൈധാനിക സുരക്ഷാ പ്രധാനം ഇത്യസ്തി. ഏതാദൃശേഷു അപരാധേഷു ത്രിവർഷാത്മക കാരാവാസ ദ്രവ്യദണ്ഡ ഉത വാ ഉഭയമപി ഭവിതുമർഹത. ഉത്തരപ്രദാനകാലെ ഗൃഹരാജ്യമന്ത്രി നിത്യാനന്ദരായ പ്രാവോചത് യത് ഏതത് സംശോധനം ഭാരതസ്യ ആത്മനേ രാഷ്ട്രീയ ചേതനായൈ സാംസ്കൃതിക ന്യാസായ സഹൈവ സ്വതന്ത്രതാ സംഗ്രാമസ്യ ആദർശേഭ്യശ്ച സാമൂഹിക പ്രതിബദ്ധതാം ദർശയതി.
3: राष्ट्रीय गीत अपमान पर इस विधेयक के माध्यम से दंडनीय प्रावधान करने का विचार हुआ है. वर्तमान संशोधन का उद्देश्य राष्ट्र गीत वंदे मातरम के जानबूझकर किए गए अपमान को भी उसी प्रकार के दंडनीय बनाया जाए जैसा कि वर्तमान कानून में है. हर भारतवासी के राष्ट्र प्रेम का उद्घोष है वंदे मातरम. विकसित भारत का संकल्प है वंदे मातरम.
1: ഒഡീഷാ രാജ്യ അതിവൃഷ്ട്യാ ഉച്ഛ്വസിത നദീഭിശ്ച വികട ജലൌഗസ്ഥിതി ദുരാപദ്യത്തെ. അസ്മാദ്ധേതോഃ ചത്വാരഃ ജനാഃ മൃത്യുമുപഗതാഃ സഹൈവ ചതുർലക്ഷാധികാഃ ജനാഃ പ്രഭാവിതാഃ അഭവന്. ശ്രാവണമാസസ്യ വാർഷികീ കാവഡയാത്ര അദ്യാരഭ്യ പ്രവർത്തതേ. അസ്യാം യാത്രായാം ഭക്താഃ ഗംഗാജലമാനേതും ഉത്തരാഖണ്ഡസ്യ ഹരിദ്വാര ഗോമുഖ ഗംഗോത്രി ഇത്യാദിഷു തീർത്ഥസ്ഥലേഷു ഗശ്യന്തി. അസ്യാഃ വിശാലയാത്രായാഃ സുവ്യവസ്ഥായൈ ഉത്തരാഖണ്ഡ് ഉത്തരപ്രദേശ സർവകാരാഭ്യാം വ്യാപക പ്രബന്ധാഃ പ്രകൽപിതാഃ ഇതി വാർത്താഃ.

0: ആകാശവാണി.
1: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
4: അയോധ്യയിലെ രാജാവായിരുന്നു അംബരീഷൻ. ഒരിക്കൽ അദ്ദേഹം ഒരു യാഗം നടത്തി. യാഗകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കെ യജ്ഞപശുവിനെ ഇന്ദ്രൻ അപഹരിച്ചു. രാജാവിന്റെ ദുർനയം മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് പുരോഹിതൻ കുറ്റപ്പെടുത്തി. യജ്ഞപശുവിനെ വേഗം കണ്ടുപിടിക്കണം, കിട്ടിയില്ലെങ്കിൽ മനുഷ്യനെ ബലിപ്പശുവായി കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. എല്ലായിടത്തും അന്വേഷിച്ചു, പശുവിനെ കിട്ടിയില്ല. രാജാവ് മനുഷ്യ പശുവിനു വേണ്ടി ശ്രമം തുടങ്ങി. ആയിരക്കണക്കിന് പശുക്കളെ കൊടുത്തിട്ട് വാങ്ങാവുന്ന ഒരു നരനു വേണ്ടി ആവത് ശ്രമിച്ചു. ഫലമുണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം ഭൃഗുതുംഗത്തിൽ ഭാര്യാപുത്ര സഹിതനായി ഇരിക്കുന്ന ഋജീക മഹർഷിയുടെ അടുത്തെത്തി. മഹർഷിയെ പ്രണമിച്ച് കുശലം ചോദിച്ച് തന്റെ ആഗമനോദ്ദേശം പറഞ്ഞു. അങ്ങേക്ക് 3 ആൺമക്കളുണ്ടല്ലോ, 100,000 പശുക്കളെ തരാം, 1 പുത്രനെ യജ്ഞപശുവായി എനിക്ക് തരുമോ? ഇത് കേട്ട ഋജീകൻ ആലോചിച്ചിട്ട് ജ്യേഷ്ഠപുത്രനെ ഞാൻ 1 നിലയ്ക്കും വിൽക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് നിന്നിരുന്ന ഋഷിപത്നിയാവട്ടെ, ഇളയവനായ ശുനകൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അവനെ ഞാൻ തരില്ല എന്ന് തീർത്തു പറഞ്ഞു. അച്ഛന്റെയും അമ്മയുടെയും ഈ വാക്കുകൾ കേട്ട ശുനശേഖൻ സ്വയം പറഞ്ഞു, മധ്യമനായ ഞാൻ വിൽക്കത്തക്കവനാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് ധൈര്യത്തോടെ രാജാവിനെ സമീപിച്ചു ഇങ്ങനെ പറഞ്ഞു, മധ്യമനായ എന്നെ കൊണ്ടുപോയിക്കൊള്ളൂ. ഇത് കേട്ടതും രാജാവ് അമൂല്യരത്നങ്ങളും നാണയക്കൂമ്പാരവും 100,000 പശുക്കളും ഒക്കെ കൊടുത്തിട്ട് കുട്ടിയെ വാങ്ങി രഥത്തിലേറി തിരിച്ചുപോയി. മധ്യാഹ്നത്തിൽ രഥം പുഷ്കരതീർത്ഥത്തിൽ നിർത്തി വിശ്രമിക്കാനിറങ്ങി. ആ സമയം ജ്യേഷ്ഠ പുഷ്കരത്തിൽ തപസ്സു ചെയ്തിരുന്ന വിശ്വാമിത്രനെ കുഞ്ഞ് കണ്ടുമുട്ടി. വിശ്വാമിത്ര സഹോദരി സത്യവതിയുടെ മകനാണ് ശുനശേഖൻ. ക്ഷീണിച്ചും ദുഃഖിച്ചും തളർന്ന കുഞ്ഞ് അദ്ദേഹത്തിന്റെ കാലിൽ വീണ്, എനിക്ക് അച്ഛനും അമ്മയും ആരുമില്ല, അങ്ങ് മാത്രമേ രക്ഷകനായുള്ളൂ, നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ധർമാനുസൃതമായി രക്ഷിക്കണേ, രാജാവിന് ദോഷം വരാതെ ലക്ഷ്യം നിറവേറ്റുകയും വേണമേ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കുട്ടിയുടെ വാക്കുകേട്ട് സാന്ത്വനം ചെയ്തിട്ട് തന്റെ മക്കളെ വിളിച്ച്, വിശ്വാമിത്ര മഹർഷി, നിങ്ങളിൽ ഒരാൾ കുട്ടിക്കു പകരം യജ്ഞപശുവായി അഗ്നിയെ തൃപ്തിപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ മുനിയുടെ വാക്ക് അഹങ്കാരത്തോടെ പുച്ഛത്തോടെ അവരെല്ലാവരും തള്ളിക്കളഞ്ഞു. കോപിഷ്ടനായ മുനി അവരെ നയമാംസം തിന്ന് അലിഞ്ഞുതിരിയട്ടെ എന്ന് ശപിച്ചു. എന്നിട്ട് നിരാമയമായ രക്ഷാമന്ത്രങ്ങൾ ശുനശേഖന് ഉപദേശിച്ചു കൊടുത്തു. നിന്നെ രക്തമാല്യം ചാർത്തി രക്താംബരം ധരിപ്പിച്ച് ദർഭക്കയറുകൊണ്ട് വിഷ്ണുവിനെ ആവാഹിച്ച രൂപത്തിൽ ബന്ധിക്കും. ആ സമയം അഗ്നിക്ക് അഭിമുഖമായി നിന്ന് ഭക്തിപൂർവ്വം ഈ മന്ത്രങ്ങൾ കൊണ്ട് ഇന്ദ്രനെയും വിഷ്ണുവിനെയും സ്തുതിക്കുക, അഭീഷ്ടസിദ്ധി ഉണ്ടാവും എന്നനുഗ്രഹിച്ചു. കുഞ്ഞു മന്ത്രങ്ങൾ ഏകാഗ്രതയോടെ ഗ്രഹിച്ചു. രാജാവിന്റെ അടുത്തെത്തി വേഗം യജ്ഞദീക്ഷ കൈക്കൊള്ളാനും യജ്ഞം നടത്താനും ആവശ്യപ്പെട്ടു. സന്തുഷ്ടനായ രാജാവ് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ഉടൻ അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തി. സദസ്യരുടെ അനുമതിയോടെ പവിത്രക്കയറുകൊണ്ട് കുഞ്ഞിനെ പശുവിന്റെ രൂപത്തിൽ ബന്ധിച്ച് രക്തവസ്ത്രവും ധരിപ്പിച്ചു, ബലിക്ക് തയ്യാറാക്കി. ആ സമയം ശുനശേഖൻ അത്യുത്കൃഷ്ടങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ഇന്ദ്രനെയും ഇന്ദ്രാവരജനെയും സ്തുതിച്ചു. സന്തുഷ്ടനായ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞിന് ദീർഘായുസ് നൽകി. രാജാവിനാകട്ടെ സഹസ്രാക്ഷപ്രീതി മൂലം അനേകമിരട്ടി ഫലവും കിട്ടി. നമ്മുടെ സമൂഹത്തിലും പല കുടുംബങ്ങളിലും ഇത്തരം യജ്ഞപശുക്കൾ ഉണ്ടാവാറുണ്ട്. ചുറ്റും നിരീക്ഷിച്ചാൽ മതി, നമുക്കത് മനസ്സിലാവും. പക്ഷേ അവരായിരിക്കും ധൈര്യശാലികളും സമൂഹത്തിന് പ്രയോജനപ്പെടുന്നവരും. താലോലിക്കപ്പെടുന്നവരെക്കാൾ കർമ്മകുശലരായ അവർ എല്ലായിടത്തും വിജയിക്കുന്നതായും കാണാം. അവരുടെ പ്രതിനിധിയാണ് ശുനശേഖൻ. മഹാഗുരുവും രാജർഷിയും അമ്പുകളുടെ പിതാവുമായ വിശ്വാമിത്രന്റെ ദയാദാക്ഷിണ്യവും ത്യാഗമനോഭാവവും വെളിവാക്കുകൂടി ചെയ്യുന്നതാണ് ഈ കഥ. കാരണം ശുനശേഖനു വേണ്ടി തന്റെ ഒരു മകനെ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായല്ലോ.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ. രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ.

പ്രൊഡ്യൂസേഴ്സ് കമ്പനി സംഘടിപ്പിക്കുന്ന അവക്കാഡോ ഫെസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നാളെ സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യുന്നു. നാളെയും മറ്റന്നാളുമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പ്രശസ്തരായ 20 സയന്റിസ്റ്റുകൾ പങ്കെടുക്കുന്ന വയനാട് ഇൻവെസ്റ്റേഴ്സ് മീറ്റും കൂടാതെ അവക്കാഡോ കൃഷി പരിപാലനം, സംഭരണം, സംസ്കരണം എന്ന വിഷയത്തിൽ ക്ലാസുകളും ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 7012621314, 9845582023. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ മുനിസിപ്പൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനത്തിൽ കർഷകരെ ആദരിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. മുൻവർഷങ്ങളിൽ ആദരിച്ച കർഷകരെ അവാർഡിനായി പരിഗണിക്കുന്നതല്ല. അപേക്ഷിക്കുന്ന കർഷകർ കൃഷിവകുപ്പിന്റെ കതിർ ഐഡി നമ്പർ അപേക്ഷയിൽ രേഖപ്പെടുത്തണം. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോറത്തിൽ അപേക്ഷകൾ ഈ മാസം 31-നകം കൃഷിഭവനിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9383470860 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാം. തൃശൂർ ജില്ലയിലെ കർഷകർക്കായി കേരള സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷൻ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കാർഷിക യന്ത്ര പരിരക്ഷണം ക്യാമ്പ് ഓഗസ്റ്റ് 3 മുതൽ 14 വരെ സംഘടിപ്പിക്കുന്നു. ക്യാമ്പിൽ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ കാർഷിക യന്ത്രങ്ങളുടെയും പരിശോധന, സർവീസിംഗ്, അറ്റകുറ്റപ്പണികൾ എന്നിവ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. ബ്രഷ് കട്ടർ, പവർ സോ, ഗാർഡൻ ടില്ലർ, ഹെഡ്സ് ട്രിമ്മർ തുടങ്ങിയ ചെറുകിട കാർഷിക യന്ത്രങ്ങൾ ക്യാമ്പിൽ വച്ച് സൌജന്യമായി പരിശോധിക്കുന്നതും വേണ്ടുന്ന അറ്റകുറ്റപ്പണികൾ നിർദ്ദേശിക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8281200673. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 പരിശീലന പരിപാടി നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 3 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. മലയാള ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. കോഴ്സ് ആരംഭിക്കുന്ന തീയതി ഓഗസ്റ്റ് 17. താൽപര്യമുള്ളവർ www.celku.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് celku@gmail.com എന്ന ഇമെയിൽ വഴിയോ 04872453857 8547 8372 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്.

0: അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. PMFME, SMAM, MIDH, SHM ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനതല പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ 8137908197 9020200506 07. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം. എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112 ലേക്ക്.

0: ഇന്ന് ജൂലൈ 30 ഈ തീയതിയിൽ ചില ചരിത്ര സംഭവങ്ങളുണ്ട്. അവയിൽ ചിലത് കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: മനുഷ്യക്കടത്തിനെതിരെയുള്ള ബോധവൽക്കരണം ശക്തമാക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇരകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. മനുഷ്യക്കടത്തിന് ഇരയായവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യത്വത്തിനെതിരായ ഈ കുറ്റകൃത്യം തുടച്ചുനീക്കാൻ എല്ലാ രാജ്യങ്ങളും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന സന്ദേശമാണ് ഈ ദിനം നൽകുന്നത്. 2013 യുഎൻ പൊതുസഭാ പ്രമേയത്തിലൂടെയാണ് ഈ ദിനം നിശ്ചയിച്ചത്. പ്രശസ്ത അമേരിക്കൻ വ്യവസായിയും ഫോർഡ് മോട്ടോർ കമ്പനിയുടെ സ്ഥാപകനുമായ ഹെൻറി ഫോർഡ് ജനിച്ചത് 1863 ജൂലൈ 30 ഫാക്ടറികളിൽ ചലിക്കുന്ന അസംബ്ലി ലൈനുകൾ വ്യാപകമായി ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ വൻതോതിൽ കാറുകൾ നിർമ്മിക്കുന്ന രീതി അദ്ദേഹം ജനപ്രിയമാക്കി. സാധാരണക്കാർക്കും താങ്ങാനാവുന്ന വിലയിൽ അദ്ദേഹം പുറത്തിറക്കിയ മോഡൽ ടി എന്ന കാർ ലോക ഓട്ടോമൊബൈൽ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. ആധുനിക ജർമ്മനിയുടെ ശില്പിയായ ഓട്ടോ വോൺ ബിസ്മാർക്ക് അന്തരിച്ചത് 1898 ജൂലൈ 30. ശക്തമായ നയങ്ങളിലൂടെ ജർമ്മനിയെ ഒന്നിപ്പിച്ച ഭരണാധികാരിയായതിനാൽ അദ്ദേഹം അയൺ ചാൻസലർ എന്ന് അറിയപ്പെടുന്നു. 1871 ചിതറിക്കിടന്നിരുന്ന നിരവധി ജർമ്മൻ നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ച് അദ്ദേഹം ഒരു ശക്തമായ ജർമ്മൻ സാമ്രാജ്യം രൂപീകരിച്ചു. തൊഴിലാളികൾക്കായി ലോകത്തിൽ ആദ്യമായി ഹെൽത്ത് ഇൻഷുറൻസ്, പെൻഷൻ തുടങ്ങിയ ആധുനിക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയത് ഇദ്ദേഹമാണ്. അമേരിക്കയിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സഭയായ ഹൌസ് ഓഫ് ബർഗസസ് 1619 ജൂലൈ 30 വെർജീനിയയിലെ ജെയിംസ് ടൌണിലുള്ള ഒരു ചെറിയ പള്ളിയിൽ ആദ്യമായി സമ്മേളിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ശസ്ത്രക്രിയാ വിദഗ്ധയും പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവുമായ ഡോക്ടർ മുത്തലക്ഷ്മി റെഡ്ഡി തമിഴ്നാട്ടിൽ ജനിച്ചത് 1886 ജൂലൈ 30. മദ്രാസ് ലെജിസ്ലേറ്റീവ് കൌൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയും അതിന്റെ വൈസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയുമായിരുന്നു അവർ. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കുന്നതിനും പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്നതിനും അവർ നിയമനിർമ്മാണം നടത്തി. ചെന്നൈയിലെ പ്രശസ്തമായ അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ഇവരുടെ നേതൃത്വത്തിലാണ്. രാജ്യത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾ മാനിച്ച് 1956 ഭാരതം അവർക്ക് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു. ലോകപ്രശസ്ത ഇംഗ്ലീഷ് നോവലിസ്റ്റും കവയിത്രിയുമായ എമിലി ബ്രോണ്ടെ ഇംഗ്ലണ്ടിൽ ജനിച്ചത് 1818 ജൂലൈ 30. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ക്ലാസിക് രചനയായ വുതറിംഗ് ഹൈറ്റ്സ് എന്ന നോവലിലൂടെയാണ് അവർ പ്രശസ്തയായത്. എല്ലിസ് ബെൽ എന്ന തൂലികാനാമത്തിലാണ് അവർ തന്റെ ആദ്യകാല കൃതികൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. മനുഷ്യ മനസ്സിലെ വികാരങ്ങളെയും പ്രണയത്തെയും ആഴത്തിൽ ആവിഷ്കരിച്ച അവരുടെ ശൈലി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു.

0: ചെറുപ്പത്തിൽ തന്നെ അന്തരിച്ചെങ്കിലും ലോകസാഹിത്യത്തിൽ അവിസ്മരണീയമായ സ്ഥാനം നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചു. ഉറുഗ്വേ ആദ്യ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായി ചരിത്രത്തിൽ ഇടം നേടിയത് 1930 ജൂലൈ 30 ഉറുഗ്വേയിലെ മോണ്ടേ വീഡിയോയിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ അർജന്റീനയെ 4-2 എന്ന സ്കോറിനാണ് അവർ പരാജയപ്പെടുത്തിയത്. ഫുട്ബോളിനെ ഒരു ആഗോള കായിക മാമാങ്കമാക്കി മാറ്റുന്നതിൽ ഈ ടൂർണമെന്റ് നിർണായക പങ്കുവഹിച്ചു. ആകെ 13 രാജ്യങ്ങളാണ് ആദ്യ ലോകകപ്പ് ടൂർണമെന്റിൽ പങ്കെടുക്കാനായി എത്തിയത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസെൽ.

0: പുലർവെട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ പി കെ ശ്രീകുമാർ സംസാരിക്കുന്നു.
2: ശരീര അവയവങ്ങൾക്ക് ഭംഗി, നിറം, സുഗന്ധം എന്നിവ ലഭിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലേപന പദാർത്ഥങ്ങളെയാണ് സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. സോപ്പ്, ഷാംപൂ, ലിപ്സ്റ്റിക്, ലിപ് ബാം, പ്രൈമർ, ഐലൈനർ, നെയിൽ പോളിഷ് തുടങ്ങിയവ ചില ഉദാഹരണങ്ങളാണ്. 2024 നടത്തിയ ഒരു പഠനത്തിൽ 24% പേർക്കും കോസ്മെറ്റിക്സ് ഉപയോഗത്താൽ ദോഷഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പഠനത്തിൽ 32.9% പേർക്ക് സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ശേഷം മുടികൊഴിച്ചിൽ, അലർജി, തൊലി ഉണങ്ങൽ തുടങ്ങിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരിയായ ലേബലിംഗ് ഇല്ലാത്തതോ അല്ലെങ്കിൽ അജ്ഞാത നിർമ്മാതാക്കളിൽ നിന്നുള്ളതോ ആയ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക, കാരണം അവയിൽ ദോഷകരമായ അവസ്ഥയിൽ ഖനലോഹങ്ങൾ അടങ്ങിയിരിക്കുന്നു. ലേബലുകൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുക. അറിയപ്പെടുന്ന അലർജികളുടെയോ പ്രകോപിപ്പിക്കുന്ന വസ്തുക്കളുടെയോ സാന്നിധ്യം നോക്കുക. പാച്ച് ടെസ്റ്റുകൾ നടത്തുക. പൂർണ്ണമായി പ്രയോഗിക്കുന്നതിന് മുമ്പ് പ്രതികരണങ്ങൾ പരിശോധിക്കുന്നതിനു വേണ്ടി ചർമ്മ പ്രദേശത്ത് ഉൽപ്പന്നം പരീക്ഷിക്കുക. അംഗീകൃതമല്ലാത്ത കളർ അഡിറ്റീവുകൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക, കാരണം അവ ഗുരുതരമായ പ്രതികരണങ്ങൾക്ക് കാരണമായേക്കാം. ലിപ്സ്റ്റിക്കുകൾ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. സാധ്യതയുള്ള അലർജികളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. അണുബാധകൾ തടയുന്നതിന് ലിപ് ഉൽപ്പന്നങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവരുമായി പങ്കിടാൻ പാടില്ല. ഹെയർ ഡൈകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കുക. ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നത് പരിഗണിക്കുക. ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെയും ഉൽപ്പന്ന ചേരുവകളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നതിലൂടെയും ഉപഭോക്താക്കൾക്ക് സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവയുടെ സുരക്ഷതയും ക്ഷമതയും വർദ്ധിപ്പിക്കാൻ കഴിയും. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിറം നൽകുന്നതിനായി ലെഡ്, ആഴ്സനിക് സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പരിശോധനയ്ക്കായി ആരും ഒരു മൃഗത്തെയും ഉപയോഗിക്കാൻ പാടില്ല. കോസ്മെറ്റിക്സിൽ മെലാനിൻ ഉൽപ്പാദനത്തെ തടയാനുള്ള കഴിവ് കാരണം ചർമ്മത്തിന് തിളക്കം നൽകുന്ന ക്രീമുകളിൽ മെർക്കുറി സംയുക്തങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ മെർക്കുറി വൃക്ക തകരാറുകൾ, നാഡീവൈകല്യങ്ങൾ എന്നിവയുൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ, പ്രത്യേകിച്ച് സിന്ദൂർ, ലിപ്സ്റ്റിക്കുകൾ എന്നിവയിൽ നിർമ്മാണവേളയിലോ ചില കളർ അഡിറ്റീവുകളുടെ ഉപയോഗത്തിലോ ഉണ്ടാകുന്ന മലിനീകരണം മൂലമാണ് ലെഡ് ഇതിൽ കടന്നുകൂടുന്നത്. നാഡീവൈകല്യങ്ങൾ, കിഡ്നി ഡിസീസസ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിലൂടെ കൈവന്നേക്കാം. എക്സിമ, മുടികൊഴിച്ചിൽ, അലർജി, വരണ്ട ചർമ്മം എന്നിവയാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങൾ. പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാവുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെ പൊതുവായ ഘടകങ്ങൾ, ചില ചേരുവകൾ ചില വ്യക്തികളിൽ പ്രതികൂല പ്രതികരണങ്ങൾക്ക് കാരണമാകുന്നു എന്ന് പറയപ്പെടുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവായ പാരബെൻസ് ചർമ്മത്തിൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കിയേക്കാം. സുഗന്ധദ്രവ്യങ്ങളിലൂടെ അലർജി പ്രതിപ്രവർത്തനങ്ങൾക്കോ ചർമ്മ സംവേദനക്ഷമതയ്ക്കോ കാരണം.

0: ഗുണമാകാം. ഫോർമാൾഡിഹൈഡ് നഖം മുടി ചികിത്സകളിൽ ഉപയോഗിക്കുന്ന ഈ വസ്തു അലർജി ഉണ്ടാക്കിയേക്കാം. ഫാലേറ്റുകൾ സുഗന്ധദ്രവ്യങ്ങളിലും നെയിൽ പോളിഷുകളിലും കാണപ്പെടുന്നു. ഇവ പലപ്പോഴും ചർമ്മത്തിന് പ്രകോപനപരമായി കാണാറുണ്ട്. സോഡിയം ലോറയിൽ സൾഫേറ്റ് എന്ന ഡിറ്റർജന്റ് അല്ലെങ്കിൽ സർഫക്റ്റന്റ് ചർമ്മത്തിൽ റിയാക്ഷൻസ് ഉണ്ടാക്കിയേക്കാം. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിൽ നിന്ന് പ്രതികൂല പ്രതികരണങ്ങൾ അനുഭവിക്കുന്ന ഉപഭോക്താക്കൾക്ക് ദേശീയ നിയന്ത്രണ അതോറിറ്റിയായ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനിൽ റിപ്പോർട്ട് ചെയ്യാം. CDSCO ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ സംസ്ഥാന ഔഷധ നിയന്ത്രണ അധികാരികളെ ബന്ധപ്പെടുന്നതിലൂടെയോ റിപ്പോർട്ടുകൾ സമർപ്പിക്കാം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ PK ശ്രീകുമാർ.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇനിയൊരു ചലച്ചിത്രഗാനം. നാടകം ശിവറാം എഴുതി, MS ബാബുരാജ് സംഗീതം നൽകി, S ജാനകി പാടിയത്. ചിത്രം ഫ്രഷ്.

0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി.

0: ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കിറ്റ് വിതരണം 10 ആഗസ്റ്റ് ആരംഭിക്കും. പാക് അധിനിവേശ കാശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പുതിയ പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിൽ പാസായതിൽ രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട ആരെയും വെറുതെ വിടില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ചോദ്യപേപ്പർ ചോർത്തുന്നവർക്ക് പരമാവധി 10 വർഷം വരെ തടവും കർശന പിഴയും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ തട്ടിപ്പ് നടത്തുന്ന സംഘടിത മാഫിയകൾക്ക് 10 കോടി രൂപ വരെ പിഴ ചുമത്തും. പരീക്ഷാ ക്രമക്കേട് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക അതിവേഗ കോടതികളും പ്രത്യേക പ്രോസിക്യൂട്ടർമാരെയും നിയോഗിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകുന്നതോടൊപ്പം ക്രമക്കേടിൽ പങ്കാളികളാകുന്ന പരീക്ഷാ ഏജൻസികൾക്കും കോച്ചിംഗ് സെന്ററുകൾക്കും 4 വർഷം വരെ വിലക്കേർപ്പെടുത്താനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം വന്ദേ മാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ശിക്ഷ ലഭിക്കും. ലഹരി ഉപയോഗത്തിനെതിരായ നശാമുക്ത യുവഭോർ വികസിത ഭാരത പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2026 പത്താം പതിപ്പിന്റെ പ്രമേയം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പ്രകാശനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഫോറമായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 7 മുതൽ 10 വരെ ന്യൂഡൽഹിയിൽ നടക്കും. സൃഷ്ടി, സുരക്ഷ, സശക്ത സംവർദ്ധൻ എന്നീ 4 സംരംഭങ്ങളിലൂടെയാകും IMC's 10th edition സംഘടിപ്പിക്കുകയെന്ന് മന്ത്രി പറഞ്ഞു.
2: IMC 2025 discussed about the world's capabilities, but this year we should also discuss about our responsibilities as a generation across the world. And the history of the telecommunications enterprise has always been a history of expanding human possibilities. Scale also is not measured only by the height of the technology but the depth of its effect.
0: വാർത്താവിനിമയ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ ആഗോള സാങ്കേതിക വിദ്യാരംഗത്തെ പ്രമുഖർ, ടെലികോം ഓപ്പറേറ്റർമാർ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ, ഗവേഷകർ, നയരൂപകർത്താക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കും. കയറ്റുമതി പ്രൊമോഷൻ കൌൺസിലുകളുടെയും വ്യവസായ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകുകയും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം വിലയിരുത്തി. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള മാർഗ്ഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ഒഡീഷയിൽ കനത്ത മഴയും നദികളിലെ ജലനിരപ്പ് ഉയർന്നതും മൂലം വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നു. മഴക്കെടുതികളിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായി. ഏകദേശം 4 ലക്ഷം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത.

0: സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രമോഷൻ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം പ്ലാൻ സ്പേസ് 2 രജിസ്റ്റർ, സർക്കാർ സ്ഥാപനങ്ങളുടെ രജിസ്ട്രി, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി ഉൾപ്പെടെ 5 പ്രധാന പരിഷ്കാരങ്ങൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ August 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് 1st ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യ കണക്കെടുപ്പ് ആരംഭിക്കും. വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ കിലോ വാട്ട് അടിസ്ഥാനത്തിൽ ചെലവുകൾ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട KSEB ആവശ്യത്തിന്മേൽ സംസ്ഥാന വൈദ്യുതി നിയന്ത്രണ കമ്മീഷൻ August 6 തെളിവെടുപ്പ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ 1 kW വരെയുള്ള ലോ ടെൻഷൻ സിംഗിൾ ഫേസ് കണക്ഷനുകൾക്ക് 2500 രൂപയും 7 kW മുതൽ 10 kW വരെയുള്ള 3-phase കണക്ഷനുകൾക്ക് 10,000 രൂപയും ഈടാക്കണം എന്നതാണ് KSEB ആവശ്യം. ഹൈടെൻഷൻ കണക്ഷനുകൾക്ക് കിലോ വാട്ടിന് 2,000 രൂപ മുതലുള്ള നിരക്കുകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. August 6 തിരുവനന്തപുരത്ത് നടത്തുന്ന തെളിവെടുപ്പിൽ നേരിട്ട് പങ്കെടുക്കുകയോ തപാലോ ഇമെയിലോ വഴി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യാനാകും.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8th സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യ ചരിത്രം രചിച്ചു. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പറായി ശ്രീശങ്കർ മാറി. വനിതകളുടെ ഭാരോദ്വഹനത്തിൽ ഹർജിന്ദർ കൌർ വെള്ളി നേടി. പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ആദ്യ മെഡൽ നേട്ടമാണിത്. രാജ്യത്തിനായി മെഡൽ നേടാനായതിൽ അഭിമാനമുണ്ടെന്ന് ഗുൽവീർ സിംഗ് പറഞ്ഞു.
3: अच्छा हुआ क्योंकि हमारे देश के लिए मेडल आया, क्योंकि जिस हिसाब से हम प्रैक्टिस कर रहे हैं कोच को खुशी है और जितने भी हमारे जो सपोर्ट कर रहे हैं. कॉन्फिडेंस तो ये है, बाहर के जितने एथलीट हैं उनके साथ कंपटीशन कर रहे हैं, हम मेडल जीते किस हिसाब से वो कंपटीशन कर रहे हैं हमारे से.
0: പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് ഉച്ചയോടെ കളത്തിലിറങ്ങും. പാക് അധിനിവേശ കാശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. റവാലക്കോട്ടിൽ നിന്ന് മുസാഫറാബാദിലേക്ക് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിന് നേരെ പാകിസ്ഥാൻ സേന നടത്തിയ വെടിവയ്പ്പിൽ 40ലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കിറ്റ് വിതരണം August 10 ആരംഭിക്കും. പാക് അധിനിവേശ കശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ഇനി കേൾക്കാം കാലം സാക്ഷി.
1: ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന കണ്ടത്തിൽ ഈപ്പൻ മാമൻ എന്ന കെ ഇ മാമൻ 1921 ജൂലൈ 31 തിരുവനന്തപുരത്ത് ജനിച്ചു. വിദ്യാഭ്യാസ കാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് പലതവണ ജയിൽവാസം അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. പലപ്പോഴായി തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സർ സി പിയുടെ അനിഷ്ടത്തിന് പാത്രമായി കോളേജ് വിദ്യാഭ്യാസം പകുതിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടതായി വന്നു. ഒടുവിൽ തിരുവിതാംകൂറിൽ നിന്നും പുറത്തായ അദ്ദേഹം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റ് പൂർത്തിയാക്കി. തുടർന്ന് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ബിരുദ പഠനത്തിനായി ചേർന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതോടെ അതും ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം പഠനം ഉപേക്ഷിച്ച് ഇന്ത്യയുടെ മോചനത്തിനായി സമരം ചെയ്തു. 1943 കെ ഇ മാമൻ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. പിന്നീട് ഇങ്ങോട്ട് കേരളീയ ജീവിതത്തിൽ ജാഗ്രതയോടെ പൊതുപ്രശ്നങ്ങളിൽ ഇടപെട്ട് അദ്ദേഹം പ്രവർത്തിച്ചു പോന്നു. 2017 ജൂലൈ 26 കെ ഇ മാമൻ അന്തരിച്ചു.
2: തിരുവനന്തപുരത്ത് ആർട്സ് കോളേജിൽ വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സ്വാതന്ത്ര്യ സമരം വളരെ ശക്തിയായി മുന്നോട്ട് നീങ്ങിയത്. പരേതനായ സി എം സ്റ്റീഫനും പരവൂർ മുഹമ്മദ് ബഷീറും ഞാനും ആർട്സ് കോളേജിൽ പഠിക്കുകയായിരുന്നു. ഞങ്ങളായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് അന്ന് നേതൃത്വം നൽകി സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തുവാൻ ശ്രമിച്ചത്. തിരുവനന്തപുരത്ത് വെച്ച് വിദ്യാർത്ഥികളുടെ ഒരു വലിയ സമ്മേളനം പേട്ട മൈതാനത്ത് നടത്തുവാൻ ഞങ്ങൾ ഏർപ്പാട് ചെയ്ത് പന്തലുമെല്ലാം ഇട്ടു. മൈസൂർ കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ കെ ടി ഭാഷ്യത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഞങ്ങൾ ക്ഷണിച്ചു. എന്നാൽ ദിവാൻജിയായിരുന്ന സർ സി പി രാമസ്വാമിയർക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ആ സമ്മേളനം നിരോധിക്കുമെന്ന് ഞങ്ങളെ അറിയിച്ചു. ഞങ്ങൾ വിദ്യാർത്ഥി ഫെഡറേഷനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണമെന്ന് ആർട്സ് കോളേജ് പ്രിൻസിപ്പാൾ ശ്രീ സഹസ്രാമയ്യർ ഞങ്ങൾക്ക് നോട്ടീസ് നൽകി. അത് ഞങ്ങൾ സ്വീകരിക്കാത്തതുകൊണ്ട് ഞങ്ങളെയെല്ലാം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും സ്റ്റീഫനെയും ബഷീറിനെയും അറസ്റ്റ് ചെയ്ത് പൂജപ്പുര ജയിലിൽ വയ്ക്കുകയും ചെയ്തു. എൻ ജി ചാക്കോ എന്ന അലുവാൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തെ രണ്ടാം പ്രസിഡന്റാക്കി. അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ മൂന്നാമത്തെ പ്രസിഡന്റായി ചാർജ് എടുത്തു. അന്ന് സിർ സി പി രാമസ്വാമിയെ തിരുവാംകൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കൂടിയായിരുന്നു. വിദ്യാർത്ഥികളുടെ എല്ലാ ന്യായമായ അവകാശങ്ങളെയും അദ്ദേഹം മർദ്ദന മുഖേന അടിച്ചൊതുക്കുമായിരുന്നു. ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ നൽകിയത് അദ്ദേഹത്തെ ക്ഷോഭിപ്പിച്ചു. ആ നിലയിൽ മൈസൂരിലെ കോൺഗ്രസ് നേതാവ് ഈ സമ്മേളനത്തിൽ വരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് സമ്മേളനം നിരോധിക്കാൻ തീരുമാനിച്ചു. ഭക്തിവിലാസ് വെച്ച് അദ്ദേഹം ഒരു കോൺഫറൻസ് വെച്ചു കൂട്ടി. മൂന്നാം പ്രസിഡന്റ് വിദ്യാർത്ഥി ഫെഡറേഷൻ പ്രസിഡന്റെന്നുള്ള നിലയിൽ എന്നെ ആ ഭക്തിവിലാസ് ക്ഷണിച്ചു. ഞാൻ ഗാന്ധി തൊപ്പിയും ധരിച്ച് ഏകനായിട്ട് ഭക്തിവിലാസ് വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സർ സി പി വളരെ കോപിഷ്ഠനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, ഐ വോണ്ട് അലൗ ആൻ ഔട്ട്സൈഡർ കെ ടി ഭാഷ്യം ടു പ്രസൈഡ് ഓവർ യുവർ മീറ്റിംഗ് എന്ന് പറഞ്ഞു. ഉടൻ ഞാൻ തക്ക മറുപടി കൊടുത്തു, വെൻ യു ആർ ആൻ ഔട്ട്സൈഡർ ഹൗ ക്യാൻ യു സേ ദാറ്റ് യു വോണ്ട് അലൗ കെ ടി ഭാഷ്യം ടു പ്രസൈഡ് എന്ന്. എൻ്റെ മറുപടി അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഉടൻ തന്നെ അദ്ദേഹം കോപിച്ച് ആ ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി.
1: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് കെ ഇ മാമന്റെ ശബ്ദം.

മനുഷ്യക്കടത്തോ? അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്ലൈൻ നമ്പറായ 112 ലേക്ക്.

0: തൊഴിൽ ദർശനം.
1: കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ

0: ദീർഘദൂര സ്വിഫ്റ്റ് ബസ് സർവീസുകളിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 700 ഒഴിവുണ്ട്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. നിലവിൽ KSRTCയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും സ്വിഫ്റ്റിന്റെ സേവന വ്യവസ്ഥകൾക്കനുസരിച്ച് അപേക്ഷിക്കാം. യോഗ്യത: അംഗീകൃത ബോർഡ് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം. 30-ലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ ഡ്രൈവറായി 5 വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയം ഉണ്ടാവണം. സാമാന്യ കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കുവാനും ഹരിക്കുവാനും അറിവുണ്ടായിരിക്കണം. കൂടാതെ മലയാളവും ഇംഗ്ലീഷും എഴുതുവാനും വായിക്കുവാനും സാധിക്കണം. പ്രായം: അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 25-നും 55 വയസ്സിനും ഇടയിൽ. CMDയുടെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 3 ഓഗസ്റ്റ്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cmd.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.cmd.kerala.gov.in. ഡൽഹിയിലുള്ള ഇന്ത്യൻ ഹൈവേസ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡിൽ സിസ്റ്റംസ് എഞ്ചിനീയർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 30 ഒഴിവുണ്ട്. 2026 ഗേറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ്. യോഗ്യത: IT, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിലോ ഇവയുടെ കോമ്പിനേഷൻ വിഷയങ്ങളിലോ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദം. പ്രായം 21-നും 30 വയസ്സിനും ഇടയിൽ. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2 ഓഗസ്റ്റ്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ihmcl.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ihmcl.co.in. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ജൂനിയർ റിസർച്ച് ഫെലോ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 27 ഒഴിവുണ്ട്. SAG ഒഴിവ് 11. വിഷയങ്ങൾ: മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, IT, CS ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഫിസിക്സ്. യോഗ്യത: ബിരുദാനന്തര ബിരുദം, BE, BTech, ME, MTech, NET, ഗേറ്റ് സ്കോറും. പ്രായം 28 വയസ്സ് കവിയരുത്. അഭിമുഖ തീയതി 5 ഓഗസ്റ്റ്. സ്ഥലം: മെയിൻ ഗേറ്റ് റിസപ്ഷൻ, മെറ്റ്കാൽഫ് ഹൌസ്, ഡൽഹി. വിലാസം ഒരിക്കൽ കൂടി: മെയിൻ ഗേറ്റ് റിസപ്ഷൻ, മെറ്റ്കാൽഫ് ഹൌസ്, ഡൽഹി. CVRDE ഒഴിവ് 16. വിഷയങ്ങൾ: മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെ BE, BTech ബിരുദവും ഗേറ്റ് സ്കോറും, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ME, MTech. പ്രായം 28 വയസ്സ് കവിയരുത്. എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവ നടത്തിയാണ് തിരഞ്ഞെടുപ്പ്. അപേക്ഷകൾ തപാൽ അല്ലെങ്കിൽ ഇമെയിൽ മുഖേന അയക്കണം. ഇമെയിൽ വിലാസം pmhr.cvrde@gov.in. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി pmhr.cvrde@gov.in. വിലാസം: ദ ഡയറക്ടർ, കോംപാക്ട് വെഹിക്കിൾസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, CVRDE, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, DRDO, ആവടി, ചെന്നൈ 600054. വിലാസം ഒരിക്കൽ കൂടി: ദ ഡയറക്ടർ, കോംപാക്ട് വെഹിക്കിൾസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, CVRDE, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, DRDO, ആവടി, ചെന്നൈ 600054. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി drdo.gov.in.
1: തൊഴിൽ ദർശനം.

0: Good English. Good morning and welcome back to Good English. I'm Dr. Liji Varghese. We all know that English is a fascinating and at the same time confusing language. Sometimes two words sound exactly the same but mean completely different things. Such words are called homophones. H-O-M-O-P-H-O-N-E-S. A homophone is a word that is pronounced the same as another word but has a different meaning and spelling. ഹോമോഫോൺസിന് വ്യത്യസ്തമായ അർത്ഥവും അക്ഷരവിന്യാസവും ആണെങ്കിലും ഉച്ചാരണത്തിൽ ഒരുപോലെ ഇരിക്കും. ഉദാഹരണത്തിന് എസ് ഇ എ സി അഥവാ എസ് ഇ ഇ സി. ഇതിൽ എസ് ഇ എ സി കടലാണെന്നും എസ് ഇ ഇ സി കാണുക എന്ന അർത്ഥമാണെന്നും നമുക്കറിയാം. ഹൗവർ ദേർ ആർ മെനി ഹോമോഫോൺസ് ഇൻ ഇംഗ്ലീഷ് ദറ്റ് കോസ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. ഇങ്ങനെ നമ്മളെ കുഴപ്പിക്കുന്ന കുറച്ച് ഹോമോഫോൺസിനെ പരിചയപ്പെട്ടാലോ? ലെറ്റ് സ്റ്റാർട്ട് വിത്ത് പി ആർ ഐ എൻ സി ഐ പി എ എൽ പ്രിൻസിപ്പൽ ആൻഡ് പി ആർ ഐ എൻ സി ഐ പി എൽ ഇ പ്രിൻസിപ്പൽ. പി ആർ ഐ എൻ സി ഐ പി എ എൽ പ്രിൻസിപ്പൽ മീൻസ് ദ ഹെഡ് ഓഫ് എ സ്കൂൾ ഓർ എ കോളേജ്. പ്രധാന അധ്യാപകൻ അഥവാ പ്രധാന അധ്യാപിക എന്നാണ് അർത്ഥം. എക്സാമ്പിൾ: The principal addressed the students. P-R-I-N-C-I-P-L-E, principle, means a rule or belief. ഈ പ്രിൻസിപ്പിളിന്റെ അർത്ഥം നിയമം അല്ലെങ്കിൽ തത്വം എന്നാണ്. Example: He is a man of principles. പ്രധാന അധ്യാപകനെയും തത്വങ്ങളെയും മാറ്റി മറിക്കുന്ന ഒരവസ്ഥ ആലോചിച്ചു നോക്കൂ. Please remember that the word principle, P-R-I-N-C-I-P-A-L, has several other meanings in legal and financial contexts. Now let's move on to stationery, stationery, and stationary, stationery. When you say stationery with the letter E, it means writing materials. Example: I need some stationery. എന്നൊരാൾ പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം പേന, പേപ്പർ തുടങ്ങിയ സാധനങ്ങൾ വേണമെന്നാണ്. വെൻ യു യൂസ് സ്റ്റേഷനറി വിത്ത് ദ ലെറ്റർ എ, ദാറ്റ് ഇസ് എസ് ടി എ ടി ഐ ഒ എൻ എ ആർ വൈ, ഇറ്റ് മീൻസ് നോട്ട് മൂവിംഗ്. എക്സാമ്പിൾ: ദ ബസ് ഇസ് സ്റ്റേഷനറി. ബസ് അനങ്ങുന്നില്ല എന്നർത്ഥം. കേട്ടാൽ ഒരുപോലെ തോന്നുമെങ്കിലും ഈ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. അനദർ കൺഫ്യൂസിംഗ് പെയർ ഇസ് COM PLIMENT, compliment, and COM PLEMENT, compliment. COM PLIMENT, compliment, is praise. You pay a compliment to someone. Example: You look beautiful today is a compliment. Compliment inde artham prashamsa ennaanu. Ennal COM PLEMENT, compliment inde artham ഒന്നിന് മറ്റൊന്ന് പൂർണ്ണത നൽകുന്നു എന്നാണ്. കോംപ്ലിമെന്റ് മീൻസ് സംതിങ് ദറ്റ് കംപ്ലീറ്റ്സ് അനദർ. എക്സാമ്പിൾ: കോഫി കോംപ്ലിമെന്റ്സ് ചോക്ലേറ്റ് കേക്ക്. കാപ്പിയുടെ രുചി ചോക്ലേറ്റ് കേക്കിന്റെ രുചിയെ സവിശേഷമാക്കുന്നു, കൂട്ടുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഇതേ വാക്യത്തിൽ നമ്മൾ COM PLIMENT കോംപ്ലിമെന്റ് ഉപയോഗിച്ചാൽ കാപ്പി കേക്കിനെ പ്രശംസിച്ചു എന്നർത്ഥം വരും. ഹിയർ ഇസ് അനദർ പെയർ ഓഫ് ഹോമോഫോൺസ് that will confuse even the native speakers. D-I-S-C-R-E-T-E, discrete, and D-I-S-C-R-E-E-T, discrete. D-I-S-C-R-E-T-E, discrete, means separate or distinct. Example: The puzzle is made of 50 discrete pieces.
1: Puzzle undaki irikkunnathu 50 vyathyasthamaya പീസസ് കൊണ്ടാണ് എന്നർത്ഥം. പ്രത്യേകമായ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഡി ഐ എസ് സി ആർ ഇ ഇ ടി ഡിസ്ക്രീറ്റ് മീൻസ് കെയർഫുൾ ആൻഡ് ടാക്ട്ഫുൾ. ഇറ്റ് ഇസ് ഓഫൻ യൂസ് ടു ഡിസ്ക്രൈബ് സംവൺ ഹൂസ് ഏബിൾ ടു കീപ് സീക്രറ്റ്സ് ആൻഡ് ക്യാൻ ഹാൻഡിൽ സിറ്റുവേഷൻസ് ടാക്ട്ഫുള്ളി. എക്സാമ്പിൾ: ഐ അഡ്വൈസ് മൈ ഫ്രണ്ട് ടു ബി ഡിസ്ക്രീറ്റ് റിഗാർഡിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് ആ ന്യൂ ബിസിനസ് പ്ലാൻ. നമ്മുടെ പുതിയ ബിസിനസ് പ്ലാനിന്റെ വിവരങ്ങൾ ആരും അറിയാതെ അതിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ ഞാൻ എന്റെ സുഹൃത്തിനെ ഉപദേശിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി ഇത് തെറ്റില്ലല്ലോ അല്ലേ? I hope you all are more confident about using homophones now. Please do use them in your conversations. Hope you had a great time. Thank you.
2: Good English.

ഇനി നമുക്ക് ചുറ്റും 2025-26 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകരുടെ സമയപരിധി നാളെ അവസാനിക്കും. 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ 2-ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷാ സമർപ്പണം ഇന്ന് തുടങ്ങും. രാവിലെ 10 മണി മുതൽ അപേക്ഷിക്കാം. ഏതെങ്കിലും ക്വാട്ടയിൽ പ്രവേശനം നേടിയവർക്കും അലോട്ട്മെന്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും മെറിറ്റ് ക്വാട്ടയിൽ നിന്ന് പ്രവേശനം റദ്ദാക്കിയവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള നന്ദാവനത്തെ കേരള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജിൽ ഡിപ്ലോമ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത +2. അവസാന തീയതി July 31, അതായത് നാളെ. ഫോൺ നമ്പർ പറയാം, 0471-25-70471. തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് മാർച്ചും റാലിയും നടക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9 മുതൽ പാളയം കിഴക്കേക്കോട്ട പാതയിലെ വാഹനങ്ങളെയാണ് വഴിതിരിച്ചു വിടുന്നത്. വൈകിട്ട് 4:30 മുതൽ രാത്രി 8 വരെയും ഗതാഗത നിയന്ത്രണം ഉണ്ടാവും. മഹാത്മാഗാന്ധി സർവകലാശാല നടത്തുന്ന വിവിധ പാർട്ട് ടൈം ഹൈബ്രിഡ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി July 31 വരെ നീട്ടി, അതായത് നാളെ വരെ നീട്ടി. ഞായറാഴ്ചകളിലും 2-ാം ശനിയാഴ്ചകളിലുമാണ് ക്ലാസുകൾ. +2 യോഗ്യതയുള്ളവർക്ക് വെയർഹൌസിംഗ്, വേസ്റ്റ് മാനേജ്മെന്റ്, ടാലി ഡാറ്റ അനാലിസിസ്, വെബ് ടെക്നോളജീസ് എന്നിവയിൽ 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കും ഡിസബിലിറ്റി ഡിറ്റക്ഷൻ, ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് എന്നിവയിൽ 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾക്കും അപേക്ഷിക്കാം. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും. ഇനിയൊരു ചലച്ചിത്രഗാനമാണ്. ഗാനത്തിന്റെ രചന ONV കുറുപ്പ്, സംഗീത സംവിധാനം ഭരതൻ, പാടിയത് ലതിക, ചിത്രം കാതോട് കാതോരം.

ഭാവി തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകി ഒരു പുതിയ ഭാരതം പണിതുയർത്താം കളിപ്പാട്ടങ്ങൾക്കായുള്ള ദേശീയ കർമ്മ പദ്ധതിയിലൂടെ.

0: ആകാശവാണി.
1: നോവൽ സഞ്ചാരം.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: തിരിച്ചു പോകുമ്പോൾ വേലുമാൻ പലതും ചിന്തിച്ചു. താൻ ആകെപ്പാടെ ഒരു ഭാഗ്യവാനാണ്. ഒരൊറ്റ വെടിക്ക് എത്ര പ്രാവുകളാണ് കൊഴിയുന്നത്! കാർത്തികേയൻ പഠിച്ച് തിരിച്ചു വന്നാൽ തന്റെ നില എന്താവുമെന്ന് വേലുമാൻ ഭയപ്പെടുന്നുണ്ടായിരുന്നു. കൃഷ്ണൻ നമ്പിടിക്കുള്ള മമതാവിശേഷങ്ങളൊന്നും കാർത്തികേയനുണ്ടാവില്ല. സ്വൽപ്പം അസുഖം തോന്നിക്കൂടായുകയുമില്ല. മകൻ മുതിർന്നു വരുമ്പോൾ അമ്മ എന്തു വിലയെടുക്കുമെന്ന് ആർക്കറിയാം? പ്രായം കൂടുന്തോറും പഴയ മാതിരി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഒരു കമ്പനിയുമായി ആ ചെറുപ്പക്കാരനെ വിട്ടാൽ അയാൾക്ക് തന്നോട് പ്രിയമാകും. നമ്പിടിക്ക് താൻ ആലോചനാശീലനാണെന്ന് ബോധപ്പെടും. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തൻ്റെ പരിധിയിൽ തന്നെ നിൽക്കുകയും ചെയ്യും. വേലുമാൻ തന്നെ തൻ പറഞ്ഞു, അസല് അസല്. എതിർക്കുവാൻ വന്ന പട്ടാളക്കാരുടെ ആയുധങ്ങൾ കൈപ്പറ്റി

0: അതുകൊണ്ട് തന്നെ അവരെ തുരത്താൻ കഴിഞ്ഞ ഒരു പടനായകന്റെ ആഹ്ലാദവിശേഷത്തോടെ വേലുമ്മാൻ കോലായിലേക്ക് കയറി. ഭാര്യ തല ചീകുകയാണ്. അമ്മാളുകുട്ടി, നിന്റെ ഭാഗ്യത്തിന് എതിരില്ല.
1: എന്തോ
0: എതിരില്ല എന്ന്? ഒരു പുതിയ ലാഭം പ്രതീക്ഷിക്കുന്ന ആ മധ്യവയസ്ക ഒരു മധുര 17-കാരിയെപ്പോലെ മന്ദസ്മിതം തൂകി. നമ്മുടെ ഭാഗ്യമെന്ന് പറയൂ. അന്നു രാത്രി രണ്ടുപേർ ശരിക്കുറങ്ങിയില്ല, വേലുമ്മാനും കാർത്തികേയനും. രണ്ടു മനസ്സിലും ആഹ്ലാദകരങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്യപ്പെടുകയായിരുന്നു. നാഴികകൾ കടന്നുപോയി. രാത്രിയുടെ മധ്യയാമത്തിൽ ചന്ദ്രൻ ഉറങ്ങാൻ പോയി. കാർത്തികേയൻ അപ്പോഴും ജാലകത്തിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സ് പലതും ഉൾക്കൊള്ളുകയും മിനഞ്ഞൊതുക്കുകയും ചെയ്യുന്നു. അയാൾ തന്നോട് തന്നെ പറഞ്ഞു,
1: ഉണ്ടാവും ഉണ്ടാവും, അതുണ്ടാവും.
0: പുലരാറാവുമ്പോഴാണ് അയാൾ കിടന്നുറങ്ങിയത്. പിറ്റേന്ന് പ്രഭാതം കൂടുതൽ ശോഭനമായിരിക്കുന്നു. പ്രപഞ്ചം കൂടുതൽ വിലപിടിപ്പുള്ള പദാർത്ഥമായി കാർത്തികേയന് തോന്നി. ഒരു കാപ്പിയും കുടിച്ചു പുറപ്പെട്ടു. ചൂളം വിളിച്ചുകൊണ്ട് വയലുകളിലൂടെ നടക്കാൻ ഒരു രസം. ഭാവനയും ബുദ്ധിയും കൂടിയാലോചന നടത്തുകയായിരുന്നു. എന്തോ ഒന്ന് രൂപം കൊണ്ടുവരികയാണ്. അയാൾ വരമ്പിൽ നിന്ന് ഇടവഴിയിലേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് മുന്നിൽ നിന്നൊരു ചോദ്യം.
1: ദിവാൻജി എപ്പോൾ വന്നു?
0: കാർത്തികേയൻ തലയുയർത്തി നോക്കി. കുഞ്ഞിരാമൻ. ഗൗരവത്തോടെയുള്ള അന്വേഷണം.
1: ദിവാൻജി എപ്പോഴേ വന്നതെന്ന്?
0: കാർത്തികേയൻ അവജ്ഞയോടെ മുഖം വെട്ടിച്ച് നടന്നു. ദിവാൻജി നിന്റെ അച്ഛനാണ് എന്ന് ഉള്ളിൽ കരുതുകയും ചെയ്തു. അയാൾ കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ കുഞ്ഞിരാമൻ ഊറി ഊറി ചിരിച്ചു. പാവം, പഴയ ദിവാൻജി തന്നെ.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, ചിത്രീകരണം. ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.

ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് 5-ാം ഭാഗം. രചന എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി തിരുവനന്തപുരം. ആകാശവാണി സ്മൃതിമധുരം. പ്രിയ ശ്രോതാക്കളെ, സ്മൃതിമധുരം പരിപാടിയിലേക്ക് സ്വാഗതം. കുറുമ്പും ചിണുങ്ങലും പൊതുവെ കുട്ടികൾക്കാണ് യോജിക്കാറ്. അതേസമയം കുട്ടിയല്ലാത്ത വലിയ നായിക പിണങ്ങിയാലോ പരിഭവപ്പെട്ടാലോ മെരുക്കി ഒതുക്കാനും വളരെ പ്രയാസമാണ്. ഈ വിഷയത്തിൽ നിരവധി ഗാനങ്ങളുണ്ടെങ്കിലും തൽക്കാലം നമുക്ക് ഇന്നത്തെ സ്മൃതിമധുരത്തിൽ ഇത്തരത്തിലുള്ള 2 ഗാനങ്ങൾ കേൾക്കാം. കുറുമ്പും ചിണുങ്ങലും സ്നേഹതാളമാക്കിയ 2 ഗാനങ്ങൾ. ആദ്യ ഗാനം യേശുദാസും സുജാതയും പാടിയതാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീത സംവിധാനം വിദ്യാസാഗർ. ചിത്രം മീശ മാധവൻ.

0: ഹോട്ടലിൽ പാത്രം കഴുകുന്ന കുട്ടി, ചുമടെടുക്കുന്ന കുട്ടി, പൊതുയിടങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടി, കുട്ടിയെ എടുത്ത് ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ സഹതാപമാണോ? ഒന്ന് ചിന്തിക്കുക. ഇവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ഇരകളാവാം. അവന്റെ മനോഹരമായ ബാല്യം ആരാണ് കവർന്നെടുത്തത്? ബാലവേലിയോ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 10 9 8.
1: പോലീസ്?
2: മിസ് സീമ?
1: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
4: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് കനു ഘോഷിന്റെ സംഗീതം, പി ജയചന്ദ്രൻ പാടിയത്, ചിത്രം നാഴികക്കല്ല്.

0: ഞാൻ കാണിച്ചു തരാം.
1: നിൻ പദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്രജാലം.

0: കുറുമ്പും ചിണുങ്ങലും സ്നേഹതാളമാക്കിയ രണ്ട് ഗാനങ്ങളാണ് ഇന്നത്തെ സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും കേൾക്കാം നാളെ രാവിലെ 8:35. ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ ധ്യാനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ശ്രീകാവ്യ SH.
3: ആത്മീയ വളർച്ചയ്ക്കുള്ള ശക്തമായ ഒരു ഉപകരണമാണ് ധ്യാനം. ശരീരത്തിന്റെയും മനസ്സിന്റെയും പരിമിതികൾക്കപ്പുറത്ത് ഒരാളെ കൊണ്ടുപോകാനുള്ള ഒരു പ്രക്രിയയാണ് ധ്യാനം. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ വികാരങ്ങൾ എന്നിവ ഒരു നിശ്ചിത തലത്തിൽ വളർത്തിയെടുത്താൽ ധ്യാനം സ്വാഭാവികമായി സംഭവിക്കും. എങ്കിലും തുടക്കക്കാർക്ക് ധ്യാനിക്കുമ്പോൾ വ്യക്തമായ മനസ്സ് ഉണ്ടായിരിക്കുക എന്നത് അസാധ്യമാണെന്ന് തോന്നാം. നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ചിന്തകളും സംശയങ്ങളും പിരിമുറുക്കങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാൻ പ്രയാസമായിരിക്കും. ആയതിനാൽ ഏകാഗ്രത മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങളുടെ ശാരീരിക സംവേദനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസവും നിരീക്ഷിക്കുകയും ചെയ്യുക. ധ്യാനം ചെയ്യുന്നതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് നോക്കാം. ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം കുറയ്ക്കുന്നു എന്നതാണ് ധ്യാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ധ്യാനം ഇന്ദ്രിയങ്ങളെ ശക്തമാക്കുകയും സമ്മർദ്ദത്തിന് കാരണമാകുന്ന ഹോർമോണുകളുടെ ഉൽപ്പന്നത്തെ നിയന്ത്രിക്കുകയും ചെയ്യുമെന്ന് വിവിധ പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. ധ്യാനം നമ്മുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു, മാത്രമല്ല മികച്ച ഏകാഗ്രത നേടാൻ സഹായിക്കുന്നു. നിങ്ങൾ ധ്യാനം ചെയ്യുമ്പോൾ കൂടുതൽ ഓക്സിജൻ എടുക്കുകയും പതുക്കെ ശ്വസിക്കുകയും ചെയ്യുന്നു. ഈ ശ്വാസരീതി ശ്വാസകോശങ്ങളെ വികസിപ്പിക്കുവാനും അവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. നല്ല ഉറക്കം ലഭിക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നാണ് ധ്യാനം എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിരിമുറുക്കം ഒഴിവാക്കി ധ്യാനം ശരീരത്തെ വിശ്രമിക്കുവാൻ അനുവദിക്കുന്നു, മെച്ചപ്പെട്ട ഉറക്കത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പ്രായമായവരിൽ സാധാരണയായി കണ്ടുവരുന്ന അവസ്ഥയാണ് ഉയർന്ന രക്തസമ്മർദ്ദം. ആളുകളുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് ധ്യാനം സഹായിക്കുന്നു. ഇത് ഹൃദയത്തിൽ അധികം സമ്മർദ്ദം ചെലുത്താതെ പിരിമുറുക്കമുണ്ടാകുന്ന സാഹചര്യങ്ങളോട് പ്രതികരിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ മെച്ചപ്പെടുത്തുന്നു. ധ്യാനിക്കാനുള്ള ഏറ്റവും നല്ല സമയം പ്രഭാതമാണ്. ദിവസത്തിന്റെ ആരംഭത്തിൽ ശരിയായ രീതിയിൽ ശ്വസനക്രിയ ചെയ്യുന്നത് മനസ്സിന് ശാന്തിയും ഉണർവും നൽകും.
2: ധ്യാനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശ്രീകാവ്യ SH.

പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഭരതൻ്റെ സംഗീതം, കെ.എസ്. ചിത്രയുടെ ആലാപനം, ചിത്രം കേളി.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 9:15 ഹലോ സന്ദേശഗാനം പരിപാടിയിൽ കേൾക്കാം.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെടുന്ന മനുഷ്യർ. നാം ഇന്ന് ജീവിക്കുന്നത് സാങ്കേതികവിദ്യയുടെ ഒരു വലിയ യുഗത്തിലാണ്. വിരൽത്തുമ്പിൽ ലോകം മുഴുവനുമുണ്ട്. കയ്യിലുള്ള ഒരു കൊച്ചു ഫോണിലൂടെ ലോകത്തിന്റെ ഏത് കോണിലുള്ള ആളോടും സംസാരിക്കാം, ചിത്രം കാണാം. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ നൂറുകണക്കിന് ഫ്രണ്ട്സും ഫോളോവേഴ്സും നമുക്കുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇത്രയധികം ആളുകളുമായി നമ്മൾ ഡിജിറ്റലായി കണക്റ്റഡ് ആയിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് പലരുടെയും ഉള്ളിൽ വലിയൊരു ശൂന്യത അനുഭവപ്പെടുന്നതെന്ന്? ചുറ്റും ആളുകളുണ്ട്, വീട്ടുകാരും കൂട്ടുകാരും.

0: ഉണ്ട്. പക്ഷേ മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ സ്വന്തം വിഷമങ്ങൾ മുൻവിധികളില്ലാതെ കേട്ടിരിക്കാൻ ആരെയും കിട്ടാത്ത അവസ്ഥ, ഇതിനെയാണ് നമ്മൾ വർദ്ധിച്ചുവരുന്ന ഒറ്റപ്പെടൽ എന്ന് വിളിക്കുന്നത്. ആൾക്കൂട്ടത്തിനിടയിലും തനിച്ചായി പോകുന്ന മനുഷ്യരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ തനിച്ചായി പോകുന്നത് എന്നാലോചിച്ചിട്ടുണ്ടോ? പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, നമ്മുടെ മാറിയ ജീവിതരീതി. രണ്ട്, സോഷ്യൽ മീഡിയയും വിർച്വൽ ലോകവും. പഴയ കാലത്തെക്കുറിച്ച് ഒന്നോർത്തു നോക്കൂ. വരാന്തകളിലിരുന്ന് വർത്തമാനം പറയുന്ന മുത്തശ്ശിമാർ, വൈകുന്നേരങ്ങളിൽ കവലകളിലും ചായക്കടകളിലും തടിച്ചുകൂടുന്ന ആളുകൾ, തൊടിയിലും പറമ്പിലും ഒത്തുകൂടുന്ന കൂട്ടുകാർ, അവിടെ കേൾക്കാൻ ആളുകളുണ്ടായിരുന്നു, പങ്കുവയ്ക്കാൻ സമയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം അണുകുടുംബങ്ങളിലേക്കും അടച്ചിട്ട ഫ്ളാറ്റുകളിലേക്കും ചുരുങ്ങി. എല്ലാവരും തിരക്കിലാണ്. പണത്തിനു പിന്നാലെ, ജോലിയുടെ പിന്നാലെ, പഠനത്തിനു പിന്നാലെ. ഈ ഓട്ടത്തിനിടയിൽ സഹജീവികളോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ലാതെയായി. പഴയകാലത്തെ കൂട്ടുകുടുംബങ്ങളിൽ കേൾക്കാനും പറയാനും ആശ്വാസം നൽകാനും മുത്തശ്ശിമാരും ബന്ധുക്കളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അടച്ചുപൂട്ടിയ ഫ്ളാറ്റുകളിലെ അണുകുടുംബങ്ങളിൽ മാതാപിതാക്കൾ ജോലി തിരക്കിലാകുമ്പോൾ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ തനിച്ചാകുന്നു. നാടും വീടും വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് സാംസ്കാരികവും വൈകാരികവുമായ ഒറ്റപ്പെടൽ. സോഷ്യൽ മീഡിയയിൽ ഒരു ഫോർവേഡ് മെസ്സേജ് അയയ്ക്കുന്നതും സ്റ്റോറികൾ പോസ്റ്റ് ചെയ്യുന്നതും യഥാർത്ഥ ബന്ധങ്ങൾക്ക് പകരമാവില്ല. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞ ഫോട്ടോകൾ കാണുമ്പോൾ എന്റെ ജീവിതത്തിൽ മാത്രം എന്താണ് സന്തോഷമില്ലാത്തത് എന്നൊരു ചിന്ത വരാം. ഇത് നമ്മളിൽ പലരെയും കൂടുതൽ ഉൾവലിയാൻ പ്രേരിപ്പിക്കുന്നു. കുടുംബങ്ങൾക്കുള്ളിൽ പോലും സംഭാഷണങ്ങൾ കുറയുന്നു. തീൻമേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരിക്കുമ്പോഴും ഓരോരുത്തരും അവരവരുടെ ഫോണുകളിൽ, അവരവരുടെ ലോകങ്ങളിൽ. മുൻപ് ബന്ധുവീടുകൾ സന്ദർശിക്കുക, കൂടിച്ചേരലുകൾ ഒക്കെയുണ്ടായിരുന്നിടത്ത് ഇന്ന് യാതൊന്നുമില്ല. ഓരോ വ്യക്തിയും അവനവനിലേക്ക് ചുരുങ്ങുന്നു. സംസാരിക്കാൻ ധാരാളം ആളുകൾ ചുറ്റുമുണ്ടാകാം. എന്നാൽ നമ്മുടെ സങ്കടങ്ങൾ കേട്ട് മുൻവിധികളില്ലാതെ മനസ്സിലാക്കാൻ എത്ര പേരുണ്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ പലരും നിശബ്ദരാകുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് പ്രൊഫസറും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ് ആർ.
1: സമൂഹത്തിൽ ഒറ്റപ്പെടൽ എന്നുള്ള ഒരു പ്രതിഭാസം പൊതുവിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് എല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. അത് നമ്മളുടെ സമൂഹത്തിൽ മാത്രമല്ല, അന്തർദേശീയമായിട്ട് തന്നെ നമുക്ക് കുട്ടികൾ തമ്മിലുള്ള ഒറ്റപ്പെടലുണ്ട്, അല്ലെങ്കിൽ യങ് ജനറേഷനിലുള്ള ഒറ്റപ്പെടലുണ്ട്. യങ് ജനറേഷനിലുള്ള ഒറ്റപ്പെടലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം, അതൊരു വലിയ ഈ പേഴ്സൺ ടു പേഴ്സൺ ഇന്ററാക്ഷനിലേക്ക്, നേരിട്ടുള്ള ഇന്ററാക്ഷനിലും സമയം കുറയുകയും അതിന്റെ മറ്റു വശങ്ങൾ നമുക്ക് കൂടുതൽ പരിശോധിച്ച് നോക്കാൻ പറ്റും. മുതിർന്നവരുടേത് മക്കള് തിരക്കിൽ പോകുമ്പോഴത്തേക്ക് മക്കള് അതിന്റെ ഭാഗമായിട്ടും മുതിർന്ന പേരൻസ് ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും അതുപോലെ ഒറ്റപ്പെടലിന്റെ ഒരു കുടുംബത്തിനകത്ത് തന്നെ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാല് പേരുള്ള ഒരച്ഛനും അമ്മയും രണ്ട് മക്കളും ഉള്ള ഒരു വീട്ടിൽ തന്നെയാണെങ്കിൽ നാലുപേരും നാല് മൊബൈലിൽ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ, വാട്സാപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കൗമാര പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അമ്മമാരുടെ കൂടെ വരുമ്പോഴത്തേക്ക് പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുണ്ട് അമ്മ എപ്പോഴും വാട്സാപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മയുടെ പരാതി കുട്ടി മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നതെന്നായിരിക്കും. കുട്ടി കുടുംബത്തിനകത്ത് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാതാപിതാക്കൾ തങ്ങളിലുള്ള ഇന്ററാക്ഷന്റെ വലിയ തോതിൽ ബുദ്ധിമുട്ടേറുന്ന രീതിയിലുള്ള സാഹചര്യമുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ സ്വാഭാവികമായ പ്രക്രിയയുടെ ഭാഗമായിട്ട് അല്ലാതെ തന്നെ വിഷാദ രോഗം പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഇപ്പം വയസ്സായവരിൽ വിഷാദ രോഗം വരാം, മധ്യവയസ്കരിൽ വിഷാദ രോഗം വരാം, യങ് ജനറേഷൻ ചൈൽഡ് അഡോളസെന്റിലും വിഷാദ രോഗം വരാം. വിഷാദ രോഗികളുടെ മാനസികാവസ്ഥ കൂടെ താമസിക്കുന്ന അച്ഛനോ അമ്മയ്ക്കോ ഭാര്യയോ ഭർത്താവിനോ പോലും മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവർ വലിയ തോതിലുള്ള ഒറ്റപ്പെടലിന് വിധേയമാവുകയും ഇപ്പം ചിലരൊക്കെ തന്നെ ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ്. വിഷാദ രോഗം ഏത് പ്രായത്തിലും വരാം, കുട്ടികളിലും വരാം. വിഷാദരോഗിയായ ഒരു പാറ്റിയോട്

0: ഇനി ഒരു ഭക്തനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതിനെ സംബന്ധിച്ചിട്ടും വലിയ അറിവില്ല. അങ്ങനെ വരുമ്പോൾ അതും ഒരു ഒറ്റപ്പെടലിലേക്ക് പോകുന്നു. ഒറ്റപ്പെടൽ ഒരു വലിയ തോതിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് പുതിയ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇത് മുമ്പും നിലനിൽക്കുന്നുണ്ട്, പക്ഷെ ഇത് മുൻകാലങ്ങളിലേക്കാൾ കൂടുതലായിട്ട് വരുന്നതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗത്തിൻ്റെ ഭാഗമാണ്.
1: നമ്മുടെ നാട്ടിലെ പ്രായമായ മാതാപിതാക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. മക്കളൊക്കെ പഠിക്കാനും ജോലി ചെയ്യാനുമായി വിദേശത്തോ മറ്റു സംസ്ഥാനങ്ങളിലോ ആയിരിക്കും. വലിയ വീടുകളിൽ അവർ തനിച്ചാണ്. ശരീരത്തിന് വയ്യാതാകുന്നതിനേക്കാൾ അവരെ തളർത്തുന്നത് ഈ ഏകാന്തതയാണ്. കേരളം പോലൊരു സമൂഹത്തിൽ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം വളരെ കൂടുതലാണ്. മക്കൾ ജോലിക്കോ പഠനത്തിനായോ വിദേശത്തേക്ക് പോകുമ്പോൾ വാർദ്ധക്യത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകളോടെ വീട്ടിൽ തനിച്ചാകുന്നവർ അനുഭവിച്ചറിയുന്ന ഏകാന്തത കടുത്ത വിഷാദത്തിലേക്ക് വഴിമാറുന്നു. അതുപോലെ തന്നെയാണ് ഇന്നത്തെ യുവതലമുറയും. പരീക്ഷാ സമ്മർദ്ദവും കരിയർ ഭയവും കാരണം ആരോടും ഒന്നും പറയാനാവാതെ തളർന്നുപോകുന്ന ഒട്ടേറെ ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. അമിതമായ പഠനസമ്മർദ്ദം, കരിയറിലെ അനിശ്ചിതത്വം, റീലുകൾക്കും വെർച്വൽ ലോകത്തിനും അടിമപ്പെടൽ എന്നിവ കാരണം യുവാക്കൾ യഥാർത്ഥ സാമൂഹിക ഇടപെടലുകളിൽ നിന്ന് പിന്നാക്കം പോകുന്നു. നാട്ടിലെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ഓർത്ത് മരുഭൂമിയിലോ വിദേശ രാജ്യങ്ങളിലോ ഒറ്റമുറിയിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾ അനുഭവിച്ചറിയുന്ന ഒറ്റപ്പെടൽ വാക്കുകൾക്കതീതമാണ്. ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററിന്റെ സ്ഥാപകയായ ശ്രീമതി ഉമാ പ്രേമൻ.
2: കേരളത്തിൽ നമ്മളെ ഏകാന്തത എന്ന് പറയുന്നത് സാധാരണ, ഞാൻ ഈ കഴിഞ്ഞ 29 വർഷമായിട്ട് ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഉള്ളതുകൊണ്ട് രണ്ട് രീതിയിലുള്ള ഏകാന്തതയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പണ്ട് നമുക്ക് ദാരിദ്ര്യമായിരുന്നു നമ്മളെ ഒറ്റപ്പെ കഷ്ടപ്പെടുത്തിയിരുന്നു വെച്ചാൽ, ഇന്ന് ഏകാന്തതയാണ് കഷ്ടപ്പെടുത്തുന്നത്. കേരളത്തിന്റെ മുഖം മാറി, വീടുകൾ രണ്ടു നിലയായി, ഗേറ്റിന് പൂട്ടായി, ചുറ്റുമതിൽ ഉയർന്നു, അങ്ങനെ വീടിന്റെ വാതിൽ എപ്പോഴും അടച്ചിട്ട് ഉള്ളിലിരിക്കുക, അയൽക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ആർക്കും, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും ഏകാന്തത ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ മക്കള് അവര് മൊബൈൽ കുറച്ചു നേരം നോക്കുന്നു, പിന്നെ കുറച്ചു നേരം ടി വി കാണുന്നു, എല്ലാത്തിനും ഒരു മടുപ്പാണ് അവർക്ക്. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഒറ്റപ്പെട്ടു പോകുന്നു. മക്കളാണെങ്കിൽ ജോലി കിട്ടി വലുതായി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് വീട്ടിലാരും ഇല്ലാണ്ട് പാരൻസ്, ഒരു ആശുപത്രി പോകാൻ ആളില്ല, അങ്ങനെ എപ്പോഴും അവർ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഇത് വരുന്നു. ഇതിനിപ്പം നമുക്ക് സർക്കാരിന്റെ വകയായിട്ട് എന്തെങ്കിലും പ്രോജക്റ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. ഇതിനാകെ ചെയ്യാനുള്ളത്, ഇതൊരു മഹാമാരി പോലെയാണ്, മൗനമായിട്ടുള്ള ഒരു മഹാമാരി പോലെയാണ്. ഇത് നമ്മളെല്ലാവരും ഇതില്ല എന്ന് പറയും, നമ്മൾ ഏകാന്തത ഒന്നും ഫീൽ ചെയ്യില്ല എന്ന്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പലരും ഒറ്റയ്ക്ക് തന്നെയാണ്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു ഒരു മൂന്ന് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു പരിഹാരമാവും. ഒന്ന്, ദിവസം 10 മിനിറ്റ് നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ച് വീട്ടിലുള്ള സഹോദരൻ, അച്ഛൻ, അമ്മ ഇവരോടൊക്കെ 10 മിനിറ്റ് എങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ, സംസാരിക്കാൻ കഴിഞ്ഞു വെച്ചാൽ അച്ഛൻ ജോലിയുടെ കാര്യം ചോദിക്കും, അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, സഹോദരൻ പഠിക്കുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു 10 മിനിറ്റ് നമ്മളെല്ലാവരും കൂടി കുശലാന്വേഷണം നടത്തുകയാണെങ്കിൽ അപ്പൊ ഒരു ബന്ധം ഉടലെടുക്കുക. രണ്ടാമത്തത്, അയൽപ്പക്കങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരണം. പണ്ട് നമുക്ക് എല്ലാം പറയാൻ അടുത്ത വീട്ടിൽ ആളുണ്ടായിരുന്നു, അവിടെ ചേച്ചി ഒറ്റയ്ക്കാണെങ്കിൽ അവരെ കാര്യം നമ്മൾ അന്വേഷിക്കുമായിരുന്നു, അവരുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കുമായിരുന്നു, അത്തരം മരുന്നുകൾ വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി വരുമ്പോൾ മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഒരു അടുത്തുള്ള ആളുകളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ഏകാന്തത ഒന്നുകൂടി കുറയും. അതിൻ്റെ ഒരു ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു ശക്തിയുണ്ട്, അത് നമ്മളെ തീർച്ചയായിട്ടും ഏകാന്തതയെന്ന് പുറകോട്ട് വലിക്കും. മൂന്നാമത്തത്, മറ്റുള്ളവർക്കായി ജീവിക്കുക. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് എൻ്റെ ഏകാന്തത മാറ്റുന്നത്. ഏറ്റവും നല്ല മരുന്നാണ് മറ്റുള്ള ഒരാളുടെ ഏകാന്തത മാറ്റാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, ഒരു രോഗിയെ പോയി കാണുക, അല്ലെങ്കിൽ ഒരു ഒരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക, ഒരു വൃദ്ധസദനത്തിൽ കുറച്ചു നേരം നമ്മൾ ചെലവഴിക്കുക, അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ സമൂഹത്തിൽ നമ്മളെ പോലെയുള്ള ആളുകളുടെ സഹായം ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ വീടൊന്നുമല്ല വേണ്ടത്, വലിയ മനസ്സാണ് ഉണ്ടാവേണ്ടത്. പണമല്ല, ബന്ധങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളതൊക്കെ ഈ അടുത്ത തലമുറയെങ്കിലും മനസ്സിലാക്കിയാൽ നമ്മളെല്ലാവരെയും ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തേക്ക് വരാം. കേരളത്തിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. എല്ലാ ബന്ധങ്ങളും നിലനിർത്താനും ഒരുപാട് വായനശാലകൾ പഴയതുമുണ്ട്, പല ക്ലബ്ബുകളും ഉണ്ട്, അതൊക്കെ ഒന്ന് റീജനറേറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആവാൻ പറ്റും. അതോടുകൂടിയിട്ട് നമ്മളുടെ ഇപ്പം നമ്മളെല്ലാവരും പറയുന്നുണ്ടല്ലോ, എപ്പോഴും ഒറ്റയ്ക്കാണ്, ലോൺലിനെസ് പറയണത് മാറിക്കിട്ടും.

ആത്മഹത്യാ പ്രവണത എന്നിവയിലേക്ക് ഇത് നയിച്ചേക്കാം. എന്നാൽ ഇതിനൊരു പരിഹാരം ആവശ്യമാണ്. വളരെ ലളിതമായ ചില കാര്യങ്ങൾ കൊണ്ട് നമുക്കിതിനെ മറികടക്കാം. ഫോണിനപ്പുറം മനുഷ്യരെ കാണാൻ സമയം കണ്ടെത്തണം. ദിവസവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും വീട്ടിലുള്ളവരുടെയോ പ്രിയപ്പെട്ടവരുടെയോ കൂടെ ഫോൺ ഉപയോഗിക്കാതെ സംസാരിക്കാൻ മാറ്റിവെക്കുക. ഒരു മെസ്സേജ് അയക്കുന്നതിന് പകരം ഫോൺ വിളിച്ച് സംസാരിക്കുക. നമ്മുടെ വീട്ടിലോ അയൽപക്കത്തോ ഉള്ള പ്രായമായവരോടോ കൂട്ടുകാരോടോ സുഖമാണോ എന്ന് വെറുതെ ചോദിക്കാതെ അവർ പറയുന്നത് കുറച്ച് സമയം ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അത് അവർക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. സാമൂഹിക കൂട്ടായ്മകളിൽ പങ്കാളികളാവുക. നിങ്ങൾക്ക് താൽപ്പര്യമുള്ള മേഖലകളിൽ അതൊരു വായനക്കൂട്ടമാകാം, ഗാനമേളയാകാം, അല്ലെങ്കിൽ നാട്ടിൻപുറത്തെ ക്ലബ്ബ് പ്രവർത്തനങ്ങളോ സന്നദ്ധ സേവനങ്ങളോ ആകാം. ആളുകളുമായി നേരിട്ട് ഇടപഴകുക. റിട്ടയർമെന്റ് ജീവിതത്തിലും കൂട്ടായ്മകളിൽ പങ്കാളികളാവുക. വാർദ്ധക്യത്തിൽ പകൽ വീടുകൾ പോലെയുള്ള സംവിധാനങ്ങളുടെ പ്രാധാന്യവും വലുതാണ്. മറ്റൊന്ന് സ്വയം ഇഷ്ടപ്പെടുക എന്നതാണ്. വായന, നല്ല സംഗീതമാസ്വദിക്കൽ, ചെടികൾ നടൽ തുടങ്ങിയ ചെറിയ കാര്യങ്ങളിലൂടെ സമയം ആനന്ദകരമാക്കുക. ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു എന്നത് ഒരു തെറ്റോ കുറ്റമോ അല്ല. എന്നാൽ അത് മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കൌൺസിലറുടെയോ ഡോക്ടറുടെയോ സഹായം തേടാൻ മടിക്കരുത്. ഗവൺമെന്റിന്റെ സൌജന്യ കൌൺസിലിംഗ് ഹെൽപ്പ് ലൈനായ ടെലിമാനസ് 1 4 4 1 6 ഇതിനായി ലഭ്യമാണ്. നമ്മുടെ ഒരു ചെറിയ പുഞ്ചിരി, അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക്, അത് ഒരുപക്ഷെ ഏകാന്തതയിൽ കഴിയുന്ന മറ്റൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. ഇന്ന് തന്നെ കുറച്ചുകാലമായി സംസാരിക്കാതിരുന്ന ഒരു പഴയ സുഹൃത്തിനെയോ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവരെയോ വിളിച്ച് മനസ്സ് തുറന്ന് ഒന്ന് സംസാരിച്ചു നോക്കൂ. അത് അവരുടെയും ഒപ്പം നിങ്ങളുടെയും മനസ്സിന് നൽകുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമിജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
1: ആകാശവാണി
2: ഹലോ സന്ദേശഗാനം.

0: ഒരു ചാറ്റൽ മഴ പോലെ മനംകവരുന്ന സ്നേഹ സന്ദേശങ്ങൾ, ഓർമ്മകൾക്ക് നിറം നൽകുന്ന പ്രിയ നിമിഷങ്ങൾ, കാതുകൾക്ക് ഇമ്പം പകരുന്ന പ്രിയ ഗാനങ്ങൾ, ആകാംക്ഷ ആനന്ദത്തിന് വഴി തുറക്കുന്ന നിങ്ങളുടെ ഹലോ സന്ദേശ ഗാനം, ആശംസകളും പരിഭവങ്ങളും ഓർമ്മകളും സ്നേഹത്തിൽ പൊതിഞ്ഞ നിങ്ങളുടെ കത്തുകളിൽ നിന്നും വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും നമുക്ക് ആരംഭിക്കാം ഈ സ്നേഹയാത്ര. ഹലോ സന്ദേശഗാനം, എൻ്റെ പേര് പത്മജ. ഞാൻ പൂജപ്പുര തിരുമലയാണ് താമസം. എനിക്ക് മൂന്ന് മക്കളാണ്, ഒരാണും രണ്ട് പെൺകുട്ടികളും. പെൺകുട്ടികൾ ഇരട്ടകളാണ്. ഒരു മോളുടെ മോൻ്റെ കല്യാണം കഴിഞ്ഞു. ഇനിയൊരു മോൾക്ക് ജോലി കിട്ടി. 8-ാം തീയതി ഹൈദരാബാദിന് പോവുകയാണ്. അവൾക്ക് സന്ദേശഗാനത്തിലൂടെ ആകാശവാണിയുടെ ആശംസകൾ അറിയിക്കണം. അവളുടെ പേര് സുരജ എന്നാണ്, സച്ചു എന്നും വിളിക്കും. അവളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആകാശവാണിയുടെ എത്രയോ വർഷത്തെ കൂട്ടുകാരിയാണ്. എനിക്കിപ്പോൾ 56 വയസ്സായി. ആകാശവാണിയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ ആശംസകൾ അറിയിക്കുന്നു. ഹലോ.
1: ഹലോ
0: സച്ചു, തിരക്കിലാണോ? സച്ചു, 8-ാം തീയതി ഹൈദരാബാദിലോട്ട് പോയിട്ട് എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് പരിഭവം പറയുമ്പോഴത്തേക്ക് ആരായതെന്ന് ഒരു സ്നേഹവും ഇല്ലാതെ ചോദിക്കാൻ എങ്ങനെ പറ്റുന്നു? സച്ചു, സച്ചു, സച്ചു പോയാ? ഹലോ സച്ചു, ഞാനിത് ആരാ എന്താന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് മൊബൈലിനകത്ത്.
1: ഹലോ

0: ഞാനിവിടെ കിടന്ന് ഹലോ ഹലോ ഹലോ എന്ന് വിളിക്കുന്നു. സച്ചു ഒന്നും മിണ്ടുന്നുമില്ല.
1: ആരത്? മനസ്സിലായില്ല.
0: മനസ്സിലാവുന്നു ഇല്ല എന്നുള്ള കാര്യം, ഹൈദരാബാദിലേക്ക് പോകുന്ന കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പോട്ടെ, ഞാനൊരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാ. എന്തായാലും ഹാപ്പി ആയി. അവിടെ 8-ാം തീയതിയിലേ ജോയിൻ ചെയ്യുന്നത്. വീണ്ടും ആരായിതെന്ന്. ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിന് പോകാനിറങ്ങി നിൽക്കുന്ന ഒരാൾക്ക് വളരെ സന്തോഷത്തോടെ ഒരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് വീണ്ടും ആരായതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കോണ്ടാക്ടിൽ കാണത്തില്ല, പക്ഷെ ഹൃദയത്തിലുണ്ട്. സച്ചുവിന്റെ മാത്രമല്ല, ഇവിടെ ഒരു പത്മജ എന്ന് പറഞ്ഞ ഒരാളില്ലേ. ഇതാരാ ഇപ്പൊ
1: സംസാരിക്കുന്നത്?
0: നിങ്ങൾ ഇരട്ടകളല്ലേ? അതല്ലേ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ വിചാരിച്ചു സച്ചു തന്നെയാണ് സംസാരിക്കുന്നതെന്ന്. ശബ്ദവും ഒരേപോലെയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാനൊരു ആശംസ പറയാൻ വിളിച്ചതാണെന്ന്. എത്ര നേരമായി പറയുന്നു, ആ ആശംസ എടുക്കുന്ന പോലും ഇല്ല. അവിടെ ഒരാൾക്ക് ജോലി കിട്ടിയില്ലേ? പക്കുറല്ല. ഞാനിതെന്താ പറയുന്നത്? നിങ്ങളെന്താ കേക്കുന്നത്? അയ്യോ, വെക്കല്ലേ. വെച്ചാൽ അവിടെ ഒരാള് ചൂരലുമായിട്ട് നിക്കും. പത്മജ എന്ന് പറയും. ആരാ പത്മജ? അമ്മ അവിടെ ചൂരലുമായിട്ട് നിക്കും. വെച്ചിട്ട് പോയാ. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞ ആരാന്ന് പറയാം.
1: ഹലോ,
0: ഇത് സച്ചു ആണോ? സഹോദരിയാണോ? ആ സച്ചു പറ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇത്രയും കാര്യമായിട്ട് സ്നേഹമായിട്ട് ഒരു യാത്രക്ക് പുറപ്പെടാൻ നിൽക്കുന്ന സച്ചുവിനെ വിളിച്ച് ആശംസ പറയാൻ വേണ്ടി വിളിച്ച ആളല്ലേ ഞാൻ.
1: എനിക്ക് തോന്നി റേഡിയോ ആണെന്ന് തോന്നുന്നു. അമ്മ റേഡിയോ കേൾക്കാറുണ്ട് അവിടുന്നല്ലേ.
0: ഇതിപ്പോ ആശംസ വേണോ വേണ്ടേ? ഞാനത് പൊതിഞ്ഞിട്ട് കൊണ്ടുപോട്ടാ. സ്വപ്നത്തിലാണെന്ന് വിചാരിച്ചു.
1: ഞാൻ പെട്ടെന്ന് അവര് എച്ച്ആർ വിളിച്ചാണോന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ എച്ച്ആർ വിളിച്ച മലയാളത്തിലല്ലോ. എന്നാലും ഇത് ആരാന്ന് ഞാൻ വിളിച്ചത്.
0: ഹൈദരാബാദിൽ നിന്ന് മലയാളത്തിൽ സംസാരിക്കുന്ന എച്ച്ആർ. ഇതിപ്പോ അച്ചാറായേനെ. അതൊക്കെ പോട്ടെ. ഈ എച്ച്ആറിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകാനുള്ള അച്ചാറൊക്കെ റെഡിയായോ?
1: അച്ചാർ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു, പക്ഷെ ഭയങ്കര എരിവ്, അതുകൊണ്ട് അത് കൊണ്ടുവന്നില്ല.
0: ശരി, അമ്മ ഒന്നും ഉണ്ടാക്കി തന്നില്ലേ? സാറിന് അമ്മമാർക്കുള്ള പണിയാണല്ലോ മക്കള് യാത്ര പോകുമ്പോഴത്തേക്ക് അച്ചാർ ഉണ്ടാക്കൽ.
1: ഇതിപ്പോ നടക്കാത്തോണ്ട് ഇനിയിപ്പോ അടുത്ത് ഇനി അമ്മ ആയിരിക്കും ഉണ്ടാക്കുന്നത്.
0: അത് ശരി, എന്നാലും സഹായിക്കരുത്. എങ്ങനെ സഹായിക്കും? കണ്ടു നിന്ന് സഹായിക്കും.
1: വെള്ളം കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കാണുമല്ലോ, അതൊക്കെ കഴുകി കൊടുക്കും.
0: ഒരു ഗംഭീര പണിയല്ലേ? അതാണ് ഏറ്റവും മെനക്കെട്ട പണി. ഇതൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കി ആ ഒരു മണമൊന്നും ഇല്ലാതെ ആക്കി വെക്കുക എന്ന് പറയുന്നത് ഒരു വളരെ മെനക്കെട്ടൊരു പണിയാണല്ലോ. ആ അപ്പൊ ഈ ഞാൻ വിളിച്ച ഞാനാരായി?
1: പിന്നെ
0: ഞാന് ഇത്രയും കാര്യമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങള് രണ്ട് പെണ്ണുങ്ങളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വെച്ച് എന്നെ പറ്റിച്ച് കളിപ്പിച്ച്.
1: നമ്മള് പെട്ടെന്ന് ഒരാള് നമ്മൾ അറിയാതെ നമ്മള് വിളിക്കുമ്പോ നമ്മൾ ആലോചിക്കല്ലോ, ഇത് ആരാണെന്നൊക്കെ ആലോചിക്കല്ലോ.
0: എന്നിട്ട്
1: അങ്ങനെ ആലോചിച്ചിരുന്നതാ.
0: എന്നിട്ട് എന്ത് നിഗമനത്തിലെത്തി അവസാനം?
1: നിഗമനത്തിൽ ഇത് അമ്മ മറ്റേതായിരുന്നു. എന്റെ പേര്
0: പേരക്ക. നാള് നാരങ്ങ.
1: അല്ലല്ല, മറ്റേ സന്ദേശ ഞാനതല്ലേ.
0: അതാണെങ്കിൽ
1: അമ്മ നമ്പർ കൊടുത്തതാവാനാണ് ഞാൻ.
0: ആണ്, അപ്പൊ അമ്മ അങ്ങനെ നമ്പർ അയച്ചതാണ്. എന്താണ് സച്ചുവിന്റെ സിസ്റ്ററിന്റെ പേരെന്താണ്?
1: സുരഭി. സിസ്റ്റർ സിസ്റ്റർ.
0: ആ അതെ, മനസ്സിലായി. സുരഭിയും സുരജയും. അപ്പൊ ഈ സൂ എവിടെ വന്നു?
1: അത് അച്ഛൻ സൂവാ. അച്ഛൻ സുരേഷ് കുമാർ.
0: ഓ, നിങ്ങള് ഫുള്ള് സൂ ആണല്ലേ.
1: ബാക്കി ഞങ്ങള് പോകുന്ന ഒരു സൂ. പക്ഷെ അമ്മ മാത്രം ഇത്തിരി വെറൈറ്റി.
0: എന്നാലും അമ്മയുടെ പാ ആരും എടുത്തില്ലല്ലോ.
1: ഇല്ല ഇല്ല.
0: ആ പാ എടുത്തിരുന്നെങ്കിൽ അമ്മ പിന്നെ എവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു.
1: അതെ അതെ, ഇവിടെ ഉണ്ട് വേറെ പാ.
0: അപ്പൊ എന്നാലും സംസാരിച്ചതിൽ സന്തോഷം. നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ടാ വെക്കണ്ടേ? അടിപൊളി. മിച്ചു തിരുമിന്റെ വരികൾക്ക് ഇളയരാജ ഇണം നൽകി എസ് ജാനകി പാടിയ പാട്ടാണ്. ഓക്കെ അല്ലല്ലോ. ആ ഓക്കെ എന്ന്.
1: അയ്യേത്തിലായോണ്ട് കുറച്ച് ഇതായി പോയതാ.
0: ശരി ശരി ശരി. മിച്ചമുള്ള ഉറക്കം പോയി കിടന്ന് ഉറങ്ങിക്കോളൂ, എന്നിട്ട് എണീക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒരു സ്വപ്നത്തിലെന്ന പോലെ തെളിയട്ടെ.
1: ബൈ.

0: നിങ്ങളുടെ മക്കൾ ദിവസവും അവരുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാറുണ്ടോ? അവരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാൻ ചതിക്കുഴികൾ ചുറ്റുമുണ്ടാകാം. അവരെ കേൾക്കൂ, അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കാളികളാവൂ.
1: ഹലോ സന്ദേശഗാനത്തിന് എന്റെ നമസ്കാരം. എന്റെ പേര് നിഷ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ പുറക്കാടാണ് താമസം. ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഹലോ സന്ദേശഗാനത്തിലൂടെ എന്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് കബീർക്കെ വിളിച്ച് ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇക്ക നല്ലൊരു പാട്ടുകാരനാണ്.

0: എന്റെ കൂട്ടുകാരിയുടെ പേര് സിമി എന്നാണ്. ഞങ്ങൾ ഒരുമിച്ച് ഡിഗ്രിക്ക് ആലപ്പുഴ SD കോളേജിലാണ് പഠിച്ചത്. ഇക്ക ഗൾഫിലായിരുന്നു. കൊറോണ വന്നപ്പോൾ ഗൾഫിൽ ജോലി മതിയാക്കി നാട്ടിൽ വന്നതാണ്. ഇപ്പോൾ അവർ പുറക്കാട് ഹൈസ്കൂളിനടുത്ത് ഒരു ബജി കട നടത്തുന്നു. ഇക്ക എപ്പോൾ കണ്ടാലും എന്തെങ്കിലും പറഞ്ഞ് എന്നെ കളിയാക്കും. അതുകൊണ്ട് ഇക്കയെ വിളിച്ച് ഒരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചു. എന്റെ ഈ സന്ദേശം സ്വീകരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇക്കയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു സർപ്രൈസ് കൊടുക്കും എന്ന് വിശ്വസിക്കുന്നു. വിളിച്ചു നോക്കാം. ഹലോ, കബീർ കേണോ? പാട്ടും പാടി ബജി ചൂടുന്ന കബീർ കേണോ? ആകാശവാണിയാ? അതിന്റെ പേര് വന്ന, അതിന്റെ അകത്ത് പേരൊക്കെ വന്നിരുന്നൊരു കാര്യമൊന്നുമില്ല. പേരൊക്കെ പലതൊക്കെ വരും. ആകാശവാണി എന്തിനാ കബീർക്കെ
1: വിളിക്കുന്നത്?
0: അതാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നേ. പക്ഷെ ഇങ്ങനെ ആൾക്കാര് എനിക്ക് ആകാശവാണി എന്നൊക്കെ പേരിട്ട് വയ്ക്കും. ഞാന് ഇപ്പൊ എന്നാലും കടയിലെല്ലാം ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാട്ടൊക്കെ കേട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ആ, ഏതാണ് ഇപ്പൊ പുതിയ പാട്ട് പഠിച്ചിരിക്കുന്നത്? അതോ പഴയ പാട്ടുകളുടെ ആരാധകനാണോ?
1: എല്ലാ പാട്ടും ഉണ്ട്.
0: അപ്പൊ ഏറ്റവും പുതിയൊരു പാട്ട് പോരട്ടെ.
1: പോരട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിലോട്ട് പോവുക
0: കുളിക്കാൻ. അപ്പൊ കുഴപ്പമില്ല, തുടങ്ങിയില്ലല്ലോ.
1: ഇതാരാ നിനക്ക് മനസ്സിലായ?
0: ഹലോ സിമി.
2: അതെ,
0: ഞാന് കബീർക്കയുടെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചാണ്. അപ്പൊ കബീർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സിമിരെ തന്നിട്ട് പോയി. സിമി പറഞ്ഞാലേ കബീർക്ക പാടുള്ളൂ എന്ന് പറഞ്ഞു. പാടുപെടുമെന്നല്ല, നല്ലതായിട്ട് പാടും എന്ന് നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഒരാള് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത് പാട്ട് കേൾക്കാൻ. അപ്പോ അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. കബീർക്ക ഇപ്പൊ പാടോ ഇല്ലേ?
2: കുളിക്കാൻ പോയി.
0: അത് ശരി, മൊബൈല് സിമി ഏൽപ്പിച്ചിട്ട് കുളിക്കാൻ പോയോ?
2: എന്റെ കയ്യിൽ തന്നിട്ട് കുളിക്കാൻ പോയി.
0: ഓടിക്കളഞ്ഞോ?
2: സാധനം കൊടുക്കാനുണ്ട് കടയിലേക്കുള്ള, അപ്പൊ ഉള്ളിലേക്ക് കൊടുക്കാനുണ്ട്.
0: ആണോ? എന്നാലും ഞാൻ പെട്ടെന്ന് രണ്ട് വരി കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തേനെ.
2: ഇപ്പൊ കുളിക്കാൻ പോയിരിക്കും, വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോ വിളിക്കേ.
0: പോണിട്ട് ഞാൻ ഇപ്പൊ പാട്ട് കേൾക്കാൻ വിളിക്കുമ്പോ എനിക്കിപ്പോ പാട്ട് കേൾക്കണ്ടേ? 5:30 ഞാൻ പാട്ട് കേൾക്കുന്നത്.
2: ആരാ സംസാരിക്കുന്നത്?
0: ആരെടുത്ത് സംസാരിക്കുന്ന ആയാലും ഇല്ലെങ്കിലും ഇത് പുറക്കാടുള്ള നിശ പണങ്ങും. ചില പ്രേത സിനിമകളിലുള്ള ഒരു എക്സ്പ്രഷൻ ആണ് അവിടെ വന്നത്.
2: ബിജിച്ചേട്ടാ?
0: ബിജിച്ചേട്ടനാ?
2: പിന്നെ ആരാ?
0: എന്തായാലും എന്റെ അടുത്ത് സംസാരിക്കാത്തതിനും എന്റെ അടുത്ത് പാട്ട് പാടാതെ കുളിക്കാൻ പോയതിനും നിശ പണങ്ങും.
2: അത് 5 ആകുമ്പോ വിളിച്ചാ പാട്ട് പാടിത്തരും. വിളിച്ചാല് തിരക്കാണ്.
0: അതാരാ? 6 പറയുന്നത്?
2: അത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരി.
0: അത് ശരി, കൂട്ടുകാരിമാരുടെ ബഹളമാണല്ലോ.
2: പിന്നെ ബിജിച്ചേട്ടാ ഇപ്പൊ എവിടെയാ?
0: ഞാൻ ബിജിച്ചേട്ടനൊന്നും അല്ല, ചുമ്മാ ബിജിച്ചേട്ടാ ബിജിച്ചേട്ടാ എന്ന് വിളിച്ചത്. എന്നെ കളിയാക്കാതെ സിമി. കബീർക്കയുടെ പാട്ടപ്പൊ കേൾക്കാൻ നിവർത്തിയില്ല. നിഷ പിണങ്ങുമെന്ന് പറഞ്ഞിട്ടും മൈൻഡ് ചെയ്യുന്നില്ല. സിമിയുടെ സുഹൃത്തുക്കൾ എല്ലാവരും കബീർക്കയുടെയും സുഹൃത്തുക്കളാണല്ലോ. എന്ന് മാത്രമല്ല കബീർക്ക ഇവരെല്ലാം കളിയാക്കുമെന്നാണ് പറയുന്നത്. മോശമല്ലേ?
2: മോശമൊന്നുമല്ല,
0: സത്യമായിട്ടും.
2: അപ്പൊ ശരി ചേട്ടാ, ഞങ്ങൾക്ക് തിരക്കാണ് ഇപ്പൊ.
0: സിമി വെക്കല്ലേ, ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശകന പരിപാടിയിൽ നിന്ന് വിളിച്ചതാ.
2: ആണോ?
0: ആണോന്നോ? ആണ്. ആ മൊബൈലിലോട്ടൊന്ന് നോക്കി, അതിന്റെ അകത്ത് ആകാശവാണി എന്നല്ലേ കാണുന്നതെന്ന്. ഹലോ, പോയാ?
2: പോയില്ല, പോയില്ല.
0: ആ, അത് ശരി. അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ഏത് പാട്ടാ വെക്കണ്ടേ?
2: ഒരു പാട്ട് പറഞ്ഞു.
0: നിൻചുണ്ടിലെന്തേ അരുമ സഖിതൻ അധര ഗാന്ധിയോ. മോഹൻലാൽ ഫാനാണോ?
2: അതെ.
0: ആഹാ,
2: മോഹൻലാലായി അങ്ങനെയല്ല, മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇഷ്ടാ.
0: എന്നാലും നാടോടി കാറ്റ് നമുക്കൊരു വലിയ ഫീലിംഗ് ആണല്ലേ. അങ്ങനെ ഈ പാട്ട് പറഞ്ഞു തന്ന സുഹൃത്തിന്റെ പേരെന്താ?
2: സൗമി.
0: സൗമി? സിമി, കൊള്ളാലോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ സുഹൃത്ത് പുറക്കാടുള്ള നിഷ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചു. കബീർക്കെ വിളിച്ച് പറ്റിക്കണം എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചെങ്കിലും പക്ഷെ കബീർക്ക് നിങ്ങളുടെ ഫോൺ തന്നിട്ട് പോയതുകൊണ്ട് കബീർക്കയോട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. കബീർക്ക കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് പറയുക ഇങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. കബീർക്കയെ നമ്മൾ മറ്റൊരവസരത്തിൽ എടുത്തോളാം എന്ന് ഭീഷണിപ്പെടുത്തിയതായി പറഞ്ഞേക്ക. അപ്പൊ എന്തായാലും പാട്ട് ഇഷ്ടഗാനം വെക്കാം. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകി യേശുദാസ് പാടിയ പാട്ട്. താങ്ക് യു.
2: താങ്ക് യു.

0: പ്രിയപ്പെട്ട ആകാശവാണി പ്രിയമുള്ളവരെ പങ്കെടുപ്പിക്കുന്ന ഹലോ സന്ദേശഗാനത്തിൽ എനിക്ക് പ്രിയപ്പെട്ട ലീനയെ ഉൾപ്പെടുത്താമോ? ആകാശവാണിയെ അയാൾക്ക് പെരുത്തിഷ്ടമാണ്. പക്ഷേ ഒത്തിരി പരാതിയുമുണ്ട്. അയാളുടെ കത്തുകൾ പരിഗണിച്ചിട്ടില്ല, ഫോണിൻ പ്രോഗ്രാമുകളിൽ വിളിച്ചാൽ കിട്ടുന്നില്ല, അക്ഷരച്ചെപ്പ് ശരിയായി പൂർത്തിയാക്കി അയച്ചിട്ടും അതിനെ പരിഗണിച്ചിട്ടില്ല എന്നൊക്കെയാണ് പരാതികൾ. ആകാശവാണിയുടെ ആരാധകരുടെ ബാഹുല്യം കൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും അയാൾക്ക് പിന്നെയും പരിഭവമാണ്. അതുകൊണ്ട് ലീനയുടെ ആ പിണക്കം ഒന്ന് മാറട്ടെ. നന്നായി പാട്ടുപാടുന്ന റിട്ടയർ ചെയ്ത ഒരു പ്രഥമ അധ്യാപികയാണ് ലീന. ഞങ്ങൾ ഏഴുപേരുടെ ഒരു കൂട്ടായ്മയിൽ ആകെയുള്ള ഒരു പാട്ടുകാരി. ഞങ്ങൾ ഏഴുപേരും ഒന്നിച്ച് പഠിച്ച് അടുത്തടുത്ത സ്കൂളുകളിൽ നിന്നും ഒരുമിച്ച് റിട്ടയർ ചെയ്തവരുമാണ്. കഥകളിക്ക് പ്രസിദ്ധമായ മണ്ണൂർക്കാവ് ക്ഷേത്രത്തിൽ ലീന സ്ഥിരമായി പോകാറുണ്ട്. മാസം തോറും ഗുരുവായൂരപ്പനെ കാണാനും പോകും. മൈനാഗപ്പള്ളിയിലാണ് താമസം. ഹസ്ബൻഡും മകനുമുണ്ട്. ലീന ടീച്ചറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ന് സ്നേഹത്തോടെ ശ്രീദേവി ഐവർകാല. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ,
0: ലീന ടീച്ചറാണോ?
1: അതെ.
0: ലീന ടീച്ചർ സുഖമായിരിക്കുന്നു?
1: സുഖമായിരിക്കുന്നു.
0: എപ്പോഴാണ് മണ്ണൂർക്കാവിൽ പോകുന്നത്?
1: മണ്ണൂർക്കാവ് അമ്പലത്തിലോ?
0: ആ, ഇത്തവണത്തെ കഥകളി ഉത്സവമൊക്കെ കഴിഞ്ഞല്ലേ?
1: കഴിഞ്ഞു സാർ.
0: കഥകളി ഉത്സവം കഴിഞ്ഞാലും പോവും?
1: അതെ.
0: കഥകളി ഉത്സവമല്ല, വനദുർഗയാണ് കാണാൻ പോകുന്നല്ലേ?
1: അതെ അതെ, വനദുർഗ.
0: ഞാൻ വിചാരിച്ചു അവിടെ കഥകളി ഉത്സവത്തിൽ കഥകളിയിലൊക്കെ താല്പര്യമുള്ള ആളാണെന്ന് വിചാരിച്ചു.
1: കഥകളി ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, ഞങ്ങളുടെ അടുത്തായോണ്ട് ക്ഷേത്രത്തിൽ പോവാറുണ്ട്.
0: അങ്ങനെയേ ഉള്ളൂ.
1: സ്ഥിരമായിട്ട് അങ്ങനെ ഫെസ്റ്റിനും പോവാറില്ല, എങ്കിലും സൗകര്യം കിട്ടുമ്പോഴൊക്കെ പോവാറുണ്ട്.
0: മിന്നൽ കുടിയിറങ്ങി മണ്ണിൽ വരികയോ പോലെ ഒന്ന് സന്ദർശിക്കും?
1: അല്ലല്ല, അങ്ങനെയല്ല.

0: അതിൽ കൂടുതലൊക്കെ സന്ദർശിക്കാറുണ്ട്.
1: അടുത്തടുത്ത സ്കൂളുകളിൽ പഠിച്ച് അടുത്തടുത്ത സ്കൂളുകളിൽ തന്നെ ജോലി ചെയ്ത് വിരമിച്ച ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക്.
0: ഉണ്ട്.
1: ആഹാ, ആ കൂട്ടായ്മയിലെ ഏക പാട്ടുകാരിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്.
0: അയ്യോ
1: ഏക പാട്ടുകാരിയുടെ പാട്ട് കേൾക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്.
0: അയ്യോ, അതിന് പെട്ടെന്നൊന്നും ഞാൻ പാടാറില്ല. പിന്നെ വെറുതെ
1: ഞാൻ സമയം തരാം.
0: ഇപ്പൊ തന്നെ വിളിച്ചു എനിക്ക് ആ പാടെ ടെൻഷൻ ഇരിക്കും. അപ്പൊ ടെൻഷൻ വരുമ്പോ പാട്ട് ഒട്ടും ശരിയാവാറില്ല.
1: ടെൻഷൻ പോട്ടെ, എന്തിനാണ് ടെൻഷൻ? ഞാൻ പേടിപ്പിക്കുന്ന ഒരു കാര്യവും പറഞ്ഞില്ലല്ലോ.
0: പക്ഷെ ഈ ശബ്ദം എനിക്ക് നല്ല പരിചിതമാണ്.
1: അത് വെറുതെയാണ്.
0: അല്ലല്ല, റേഡിയോയിൽ നിന്നാണ് സാർ വിളിക്കുന്നത്, എനിക്കറിയാം, മനസ്സിലായി. ശബ്ദം ഞാൻ കേൾക്കാറുണ്ട്.
1: നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് അതെങ്ങനെ സമയം പോകുന്നല്ലാതെ എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റൂലല്ലോ.
0: ഇതെന്റെ ശ്രീദേവി എന്തോ പണി ഒപ്പിച്ചാന്ന് എനിക്ക് തോന്നുന്നു.
1: അതൊക്കെ അവിടെ നിക്കട്ടെ, എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റൂല്ലേ? അതോ കഥകളി പദം പാടിത്തരികയാണോ? ഞാൻ നേരത്തെ പറഞ്ഞ മിന്നൽ കൊടി ഇറങ്ങി മണ്ണിൽ വരികയോ, വിധുമണ്ഡലം ഇറങ്ങി ക്ഷിതിയിൽ പോരുകയോ, അല്ലേ? നളചരിതം
0: കഥകളിയൊക്കെയാണ് എന്റെ കൂട്ടുകാരി ശ്രീദേവിക്കായിരിക്കും കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്.
1: ആണോ, ശ്രീദേവിയെ നമുക്ക് വേറൊരു ദിവസം പിടിക്കാം. ഇപ്പോ എനിക്ക് ടീച്ചറിന്റെ പാട്ടാണ് കേൾക്കേണ്ടത്.
0: സാറിന് പേരെന്താണ്?
1: ഞാൻ ഇതാണ് ഒരു പാട്ട് ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴത്തേക്ക് അവിടെ വേറെയാണ് ആലോചനകൾ. ഭാസ്കരൻ മാഷിന്റെ ഒരു രണ്ട് വരിയാണ് ഓർമ്മയാണ്, വേറെയാണ് വിചാരമെങ്കിൽ ഓതിടുവാൻ നേരമായി, വെറുതെ ഞാൻ എന്തിന് എരിയും വെയിലത്ത് കയ്യിലും കുത്തു നടക്കണമെന്ന് പാട്ടിൽ എഴുതി. ഞാൻ എന്തിനാണ് ഈ ഫോണും പിടിച്ചുകൊണ്ടിരിക്കണതെന്ന് മാറ്റി വേണമെങ്കിൽ പാടാം.
0: ഞാൻ ഈ വിറച്ച് വിറച്ച് പാടുന്നത് ശരിയല്ലല്ലോ സാറേ, അതുകൊണ്ട്
1: പിന്നെ നമ്മൾ രണ്ടുപേരും ഇല്ലല്ലോ, പിന്നെന്താ?
0: എന്നാലും സാറ് പേര് പറഞ്ഞാലും ഞാൻ
1: അതൊക്കെ പറയാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പേരൊക്കെ പറയാം, എല്ലാം പറഞ്ഞ് ആരാ എന്താന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടേ പോളൂ. പക്ഷെ അത് പാട്ടിന് ശേഷം
0: ഞാൻ ശ്രമിച്ചു നോക്കാം സാർ.
1: പിന്നെ അല്ല, അതാണ്,
0: ഞങ്ങൾ ഏഴുപേരുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരും ഒരുമിച്ച് സസാവണ സബ് ജില്ലയിൽ വർക്ക് ചെയ്തവരും പിന്നെ ഒരുമിച്ച് ഞങ്ങൾ എച്ച്എംഒമാരായിട്ട് റിട്ടയർ ചെയ്തവരുമാണ്. ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിലൂടെ ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ മെയ് 31 ഞങ്ങളുടെ റിട്ടയർമെന്റിന്റെ 3rd anniversary ഞങ്ങൾ ആഘോഷിക്കുകയുണ്ടായി.
1: അടിപൊളി.
0: എല്ലാരും വീട്ടില് ഈ 1-2 പേരും ഒക്കെ ആയിട്ട് മാത്രമായിട്ട് കഴിയുന്നേ. അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങൾ ഞങ്ങള് കൂടിയൊക്കെ പങ്കുവെക്കാറുണ്ട്.
1: ആ സന്തോഷത്തിൽ ഒരു തുണ്ടാണ് ഞാൻ ചോദിച്ചത്.
0: എനിക്ക് സത്യത്തിൽ ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്നോണ്ട് എനിക്ക് വരി പോലും ശരിയാവും.
1: അയ്യോ, ഞാനൊരു പാവമാണ്, സത്യമായിട്ടും.
0: എനിക്ക് ശബ്ദം എനിക്ക് നല്ല പരിചയമാണ്, റേഡിയോയിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനും ഒരു റേഡിയോയുടെ ഒരു ആരാധികയാണ്, ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് എന്റെ റേഡിയോ ഇച്ചിരി കംപ്ലൈന്റ് ആയതുകൊണ്ട് കേൾക്കുന്നില്ല. ശ്രീദേവിനെ റേഡിയോയുടെ സ്ഥിരമാളാണ്. ഞാൻ എപ്പോഴും പറയും ആകാശവാണി ഐവർകാലയുള്ള ശ്രീദേവിയെ മാത്രമേ അറിയുള്ളൂ, നമ്മളൊക്കെ വിളിച്ചാൽ കേൾക്കില്ല എന്ന് ഞാൻ ചുമ്മാ തമാശക്ക് പറയാറുണ്ട് ശ്രീദേവിയോട്. ശ്രീദേവി എല്ലാ പരിപാടിക്കും പങ്കെടുക്കുന്നുണ്ട്.
1: ഇതെല്ലാം സമ്മതിച്ചു, പാട്ട് പാടൂ.
0: ശ്രമിച്ചു നോക്കാം സാർ.

0: ഈ നിറദീപം ചാർത്തിയത് ശ്രീദേവി അയ്യവർകാലയാണ് കേട്ടോ.
1: എനിക്ക് തോന്നി
0: ആകാശവാണിയുടെ ഹലോ
1: ഒരുപാട്
0: സന്ദേശ
1: സന്തോഷം.
0: ഗാനത്തിലേക്ക് ശ്രീദേവി അയ്യവർകാല ഒരു സന്ദേശം അയച്ചിരുന്നു. എനിക്ക് എൻ്റെ വളരെ പ്രിയപ്പെട്ട ലീനയെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ലീന ടീച്ചറിനെ കുറിച്ച് ഇവിടെ കാണ്ടം കാണ്ടം കാണ്ടമായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വലിയ
1: ഒരുപാട്
0: സന്തോഷം സംസാരിക്കാൻ
1: സന്തോഷം.
0: കഴിഞ്ഞാല്.
1: പിന്നെ ഒരുപാട് സന്തോഷം എനിക്കും ആകാശവാണിയിലൂടെ ശ്രീദേവി വഴി ഇങ്ങനെ ഒന്ന് പങ്കെടുക്കാൻ പറ്റി. ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടൊക്കെ ഉണ്ട് പാട്ടിന്, പക്ഷെ
0: അതൊക്കെ
1: എനിക്ക്
0: അതൊക്കെ എഴുതിയിട്ടുണ്ട്.
1: കിട്ടിയിട്ടില്ല.
0: ഇനിയിപ്പോ എന്താ, നമ്മൾ അങ്ങോട്ട് വിളിച്ചല്ലേ.
1: ഭയങ്കര ഒരു സന്തോഷം, ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത സന്തോഷം. ശ്രീദേവിയുടെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു.
0: നമുക്കൊരു പാട്ട് വെക്കണമല്ലോ, ഏത് പാട്ട് വെക്കും?
1: ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തും.
0: മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ.
1: അതെ അതെ
0: മുന്തിട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമയിലെ പാട്ടല്ലേ?
1: അതെ അതെ
0: ശുഭു ചക്രവർത്തിയുടെ വരികളാണ് അല്ലേ?
1: അതെ സർ.
0: ഞാൻ അത് പറഞ്ഞിട്ട് ഒരു അനക്കമില്ലല്ലോ അപ്പുറത്ത്. ഔസേപ്പച്ചന്റെ സംഗീതം എം ജി ശ്രീകുമാർ പാടിയതാണ്. ഒരുപാട് ഓർമ്മകൾ ഓടിക്കളിക്കട്ടെ. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതും
1: ഞാനും ശ്രീദേവിയും ഞങ്ങളുടെ ഒരു ലളിത ടീച്ചറും വെണ്ടാർ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്, കൊട്ടാരക്കരയ്ക്കടുത്ത്. 10-ാം ക്ലാസ്സിലാണ് ശ്രീദേവി ഞങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നത്. ഞങ്ങള് 2 ക്ലാസ്സിലാണെങ്കിലും പിന്നെ ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് കൊട്ടാരക്കര SG കോളേജിലായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങള് പലയിടത്തായി, പിന്നെ TTC കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, പിന്നെ ജോലിയൊക്കെ ആയി, പിന്നെ ചസവണ്ട സബ്ജിലേ വരുമ്പോഴാണ് വീണ്ടും ഞങ്ങൾ ഒന്നിക്കുന്നത്.
0: അപ്പൊ എല്ലാ ഓർമ്മകളും ഓടിക്കളിക്കട്ടെ ഈ പാട്ട് കേൾക്കുമ്പോ.
1: അതെ അതെ,
0: പാട്ട് കേൾക്കാം. താങ്ക് യു.
1: ഒരുപാട് സന്തോഷം.

0: മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ.
1: ഹലോ സന്ദേശഗാനം പരിപാടിയിലേക്ക്. ഞാൻ മാവേലിക്കര നിന്നും ദേവകി. ഈ കത്ത് എഴുതുന്നത് എന്റെ അനുജതിക്ക് വേണ്ടിയാണ്. റേഡിയോ പരിപാടിയെല്ലാം കേൾക്കുന്ന ആളാണ് ഞാൻ. ഇതിൽ കുറിക്കുന്ന ഫോൺ നമ്പർ മകൾ സിഗ്നയുടേതാണ്. സിഗ്നയെ വിളിച്ച് കുഞ്ഞുമോളെ ആവശ്യപ്പെടണം, കുഞ്ഞുമോളുമായി വിശേഷങ്ങൾ പങ്കിടണം. ശേഷം റേഡിയോയിൽ കേൾക്കാൻ കാത്തിരിക്കുന്നു. നമുക്ക് ദേവകി അമ്മയുടെ അനിയത്തി കുഞ്ഞുമോൾ അമ്മയെ വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, സിഗ്നയാണോ?
2: അതെ.
1: കുഞ്ഞുമോൾ അമ്മയുണ്ടോ അടുത്ത്?
2: ഉണ്ട്.
1: കൊടുക്കാമോ?
2: അമ്മേ വിളിക്കുന്നേ.

0: കുഞ്ഞുമാമ്മളെ കൊടുക്കാവുന്നു. ഹലോ
1: ഹലോ, എന്തൊക്കെയാണ് വിശേഷം? ഇതാരാ? എന്താ? എപ്പോഴാ? എങ്ങനാ? എന്ത്, ഭയങ്കര തിരക്കിലായിരുന്നോ? വീട് പണിയൊക്കെ ആയിട്ട് തിരക്കാണോ?
0: ആ തിരക്കാ.
1: എന്ത് തിരക്ക്, ചുമ്മാ ഇരുന്ന്. അവിടെ സിഗ്നൽ ഇല്ലേ സഹായിക്കാൻ?
0: അതെ, സിഗ്നലിക്ക് വയ്യാതിരിക്കുക സാറേ.
1: ആണോ? ആഹാ, ദേവകി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് നാളായോ?
0: ആയി.
1: ആണോ? ചേച്ചി വിളിക്കാറുണ്ടോ?
0: ചേച്ചി ഇന്നും വിളിച്ച്. ചേച്ചിക്ക് സുഖമില്ലാതിരിക്കുക.
1: ഈ പറയുന്ന ആൾക്ക് പിന്നെ നല്ല സുഖമാണല്ലോ അല്ലേ? കുഞ്ഞു പ്രായത്തിലും അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ കുഞ്ഞു മോളായിട്ട്?
0: ഞാൻ കുഞ്ഞു പ്രായമല്ല.
1: അതെ, പക്ഷെ കുഞ്ഞു മോളാണല്ലോ.
0: അതെ അതെ,
1: എത്ര പ്രായമായാലും കുഞ്ഞു മോളാണല്ലോ.
0: അതെ,
1: പക്ഷെ എത്ര പ്രായമായാലും റേഡിയോ കേൾക്കുന്നത് കുഞ്ഞു പ്രായത്തിലേ ഉള്ള ശീലം വിട്ടില്ല. റേഡിയോയിൽ എന്താ കേൾക്കുന്ന? പാട്ടോ?
0: പാട്ട് കേൾക്കും, വാർത്ത കേൾക്കും.
1: എന്നിട്ട് ഈ പാട്ടൊക്കെ പാടുവോ?
0: പാട്ടൊക്കെ ഒന്നുമില്ല,
1: ഒരു ചെറിയ മൂളിപ്പാട്ടൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പൊ മൂളാൻ തോന്നുന്ന പാട്ട് ഏതാ ഇപ്പൊ ഓർമ്മ വരുന്നൊരു പാട്ട്?
0: മേടമാസക്കാലം നീന്തി പൂത്ത നേരം, കടൽ എന്ന സിനിമയിലെ ജാനകി പാടിയ പാട്ട്, എനിക്ക് ഇഷ്ടമാണ്.
1: ആഹാ, എല്ലാ ഡീറ്റെയിൽസും.
0: മേടമാസം എനിക്ക് മറക്കാൻ പറ്റാത്ത.
1: അതെന്താ?
0: ഞാൻ ജനിച്ചത് മേടമാസത്തില്ല, ജനിച്ചത് മേടമാസത്തില്ല, മരിച്ചത് മേടമാസം.
1: ഒരുപാട് കാര്യങ്ങൾ മേടമാസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ? മേടമാസത്തിലെ
0: മേടമാസക്കാലം ഇനി പൂത്ത നേരം എന്നുള്ള പാട്ട് എനിക്ക് ഇഷ്ടമാണ്.
1: അംബികയും ജോസൊക്കെ അഭിനയിച്ച ഒരു പാട്ടല്ലേ?
0: സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല, പാട്ട് കേട്ടിട്ടേ.
1: എനിക്ക് ഞാൻ സ്വന്തം എന്ന സിനിമയിലെ പാട്ട്, എസ് ജാനകി പാടിയ പാട്ടല്ലേ?
0: എസ് ജാനകി പാടിയത്. മനസ്സിലായി സാറിന്റെ സ്വരം കേട്ടപ്പോ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്.
1: ആര്?
0: മനേഷ് സാറ്.
1: ഇയാൾക്ക് ഒരു വേറെ ഒരു പണിയുമില്ലേ?
0: എനിക്ക് മനസ്സിലായി സാറിന്റെ സ്വരം കേട്ടപ്പോ.
1: എന്തായാലും ഞാൻ ഇനി കൂടുതൽ കിടന്ന് ഉരുളുന്നില്ല. വലിയ സന്തോഷം. അമ്മയെപ്പോലുള്ള ഒരാള് ഇങ്ങനെ ഒരുപാട് നാളായിട്ട് റേഡിയോ കേൾക്കുന്ന ഒരാള് അങ്ങനെയൊക്കെ പറയുമ്പോ വലിയ സന്തോഷം.
0: ചെറുപ്പകാലം മുതലേ അച്ഛൻ റേഡിയോ വാങ്ങിച്ചുകൊണ്ട് വന്ന്, അങ്ങനെ വലിയ ഭയത്തിന്റെ സഹോദരനും ആകാശവാണിയിലോട്ട് കത്തൊക്കെ അയക്കും. ചന്ദ്രദാസ്, അതെന്റെ സഹോദരനാണ്.
1: അത് ശരി.
0: ജോലിയായിരുന്നു, റിട്ടയർഡായിരിക്കുന്നു.
1: ശരി ശരി. നിങ്ങളെ സഹോദരങ്ങൾ എത്ര പേരാണ്?
0: ഞങ്ങൾ മൂന്ന് പേര്. രണ്ടാമത്തേത്.
1: ശരി ശരി.
0: എനിക്കൊരു മകള് മാത്രം.
1: ആഹാ, എന്താണ് ഇങ്ങനെ ഒരു പേര്? സിഗ്ന.
0: വീട്ടുകാരൻ വന്നിട്ടതാണ്.
1: അത് ശരി. എല്ലാവരും എടുത്ത് ചോദിക്കല്ലോ എന്ത് പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക്. അപ്പോ സംസാരിക്കാൻ കഴിഞ്ഞാല് വലിയ സന്തോഷമ്മാ. കുറച്ചു കാലമായിട്ട് നമ്മൾ മറന്നിരുന്ന ഒരു പാട്ടായിരുന്നു ഇത്. നമുക്ക് ആ പാട്ട് കേൾക്കാം. എനിക്ക് ഞാൻ സ്വന്തം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകി എസ് ജാനകി പാടിയ പാട്ട്. വലിയ സന്തോഷം. ചേച്ചി നമ്മൾ എന്താ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ.
0: ശരി.

0: ഇന്നത്തെ ഹലോ സന്ദേശഗാനത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയമുള്ളവരെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ ഉൾപ്പെടുത്താൻ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. നമ്പർ 8281420305. കത്തുകൾ അയക്കേണ്ട വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വേഗം തന്നെ സന്ദേശങ്ങൾ അയക്കുക. നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് എം. പി. നിർവഹണ സഹായം: മിനി അജു.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 1 ലക്ഷം തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, 1

0: ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
0: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
1: ഹായ്.
3: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ഇന്ന് രാത്രി 7:35 യുവവാണി ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ അവസാന ഭാഗം. തുടർന്ന് വൈഭവ സഞ്ജയ് അവതരിപ്പിക്കുന്ന ലളിതഗാനം, ലയന ഗോപിനാഥ് ചൊല്ലിയ കവിതകൾ. ഇന്ന് രാത്രി 7:35 യുവവാണി.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, ചിത്രീകരണം. ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം സാമ്പത്തിക വിപണി അവതരിപ്പിക്കുന്നത് സുനിൽകുമാർ. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗം കുട്ടികളിൽ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ഈ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ പലതരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. ഈ പ്രവണത കുട്ടികളുടെ തലച്ചോറിനെയും മാനസിക ആരോഗ്യത്തെയും എത്രത്തോളം ബാധിക്കും, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
3: ഇത് കുട്ടികളിലും കൗമാരക്കാരിലും ഉള്ള ലഹരി ഉപയോഗം മുൻപത്തേക്കാളും കഴിഞ്ഞ ഒരു 30 വർഷത്തെ കണക്ക് മൊത്തത്തിൽ എക്സ്പീരിയൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രമേണയായിട്ട് മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്നു. അതുപോലെ പലതരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. ഒരിക്കലും ഒരു കുട്ടി എൻ്റെ അടുത്ത് ഹയർ സെക്കൻഡറി +1 പഠിക്കുന്ന ഒരു കുട്ടി, ആൺകുട്ടിയെ ബിഹേവിയർ പീഡിയാട്രിക്സിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ കേസിൽ പെട്ടിരിക്കുകയാണ്, ഒരു കേസിൽ, പോലീസ് കേസിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് ഹയർ സെക്കൻഡറി +2 പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ, അതേ സ്കൂളിലെ കുട്ടികളുടെ വീട്ടിൽ കയറി അടിച്ച്. അങ്ങനെയാണ് പോലീസ് കേസായത്. പോലീസ് കേസായി പിന്നെ കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഫാമിലി പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് അമ്മ വീട്ടു ജോലിക്ക് പോയാണ് കുടുംബം നോക്കുന്നത്. അച്ഛൻ വേർപിരിഞ്ഞു പോയി. ആൽക്കഹോളിസവും മദ്യപാനവും ഡൊമസ്റ്റിക് വയലൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ അച്ഛൻ അബാൻഡൻ ചെയ്തു ഫാമിലി.

0: ഉപേക്ഷിച്ചു പോയി. അപ്പോൾ ഇവൻ്റെ കൂടുതൽ ഇവനെ കുറിച്ച് കൂടുതൽ ഇൻ്റർവ്യൂ നടത്തിയപ്പോഴത്തേക്ക് കൂടുതൽ ഡീപ്പായിട്ടുള്ള സൈക്കോളജിക്കൽ എവാലുവേഷൻ നടത്തിയപ്പോഴത്തേക്ക് ഇവൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് MDMA ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് അവൻ ഇൻ്റർവ്യൂവിൽ തന്നെ അവനെ അക്സെപ്റ്റ് ചെയ്ത് അത് പുറത്ത് പറഞ്ഞു. അവന് കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ പുറത്ത് പറഞ്ഞു, ഞാൻ MDMA ഉപയോഗിക്കുന്നു, കൂട്ടുകാരുടെ കൂടെ ചേർന്നിട്ടാണ് ഉപയോഗിക്കുന്നത്, 10ാം ക്ലാസ് അവസാനം കഴിഞ്ഞപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്, വെക്കേഷനിൽ നിന്ന്. അപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വെക്കേഷന് നിൽക്കുമല്ലോ, ആ സമയത്ത് വീട്ടിന് പരിസരത്തുള്ള ചില അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് ചേർന്നിട്ടാണ് ഇത് തുടങ്ങിയതെന്ന് അവൻ പറഞ്ഞു. ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ച, മോനെ സ്കൂളിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വീട്ടിൽ പോയി എന്തിനാണ് അടിക്കുന്നത്, അത് സ്കൂളിൽ തന്നെ പറഞ്ഞു തീർത്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾ അവരെ അടിച്ചില്ലെങ്കിൽ അവർ ഞങ്ങളെ അടിക്കും. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവ രീതിയിൽ തന്നെ മാറ്റം വരും. അവരുടെ അസസ്മെൻറ്റ്, ഈ ലഹരി മരുന്നുകൾ, പ്രത്യേകിച്ച് രാസലഹരി പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുട്ടിയുടെ ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെയാണ് അത് ബാധിക്കുന്നത്. ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് ഈ കുട്ടികളുടെ കൗമാരകാലത്തുള്ള കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ ലോബ് പൂർണ്ണമായിട്ട് മെച്ചുറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആ ബ്രെയിനിലോട്ടാണ് ഈ മദ്യത്തിൻ്റെ ഇത് വരുന്നത്. അപ്പം മദ്യം മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുട്ടികളിൽ ഈ ബ്രെയിനിൻ്റെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തുള്ള ഒരു വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയ എന്ന് പറയും, അവിടെ നിന്ന് പിന്നെ ഡോപ്പമിൻ്റെ സർജ് ഉണ്ടാകും, ഡോപ്പമിൻ സെക്രീഷൻ ഉണ്ടാകും, അത് ന്യൂക്ലിയസ് ഓക്യുപ്പൻസ് ഓക്യുപ്പൻസിൽ എത്തിയിട്ട് പിന്നെ അത് പ്രീ ഫ്രോണ്ടൽ ലോബിലേക്ക്. അപ്പോൾ പ്രീ ഫ്രോണ്ടൽ ലോബിൽ നല്ല ഫ്ലഷ് ഓഫ് ഡോപ്പമിൻ, അപ്പോൾ ഈ ഡോപ്പമിൻ കൂടുതൽ സെക്രീറ്റ് ചെയ്യപ്പെടുമ്പോൾ കുട്ടിക്ക് കൂടുതൽ സന്തോഷവും ലഹരിയുടെ ഇഫക്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതാണ് ഇവരിത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. പിന്നെ ഒരു ഘട്ടത്തിൽ ഈ പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ നിയന്ത്രണശേഷിയൊക്കെ നഷ്ടപ്പെട്ട് കൂടുതൽ അഡിക്ഷനിലേക്ക് മദ്യാസക്തിയിലേക്ക് പോകുന്ന, മദ്യാസക്തിയിലേക്ക് മയക്കുമരുന്നാസക്തിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് കുടുംബം, ഞങ്ങൾ പറയുന്നത് ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്നാണ് പറയുന്നത്. അച്ഛൻ മദ്യപാനി, കുടുംബം നോക്കുന്നില്ല, ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നു, വഴക്കുപടി നടക്കുന്നു, പിന്നെ അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിച്ച് പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കുടുംബ പശ്ചാത്തലത്തിൽ വരുന്ന കൗമാരക്കാരായ കുട്ടികളിൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇവരിൽ തന്നെ സ്വഭാവ വൈകൃതങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കോണ്ടാക്ട് ഡിസോർഡർ എന്നാണ് പറയുന്നത്, കുറ്റവാസന, ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾ. അപ്പം അങ്ങനത്തെ ഇതും വരാനുള്ള, അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഡിസ്ഫങ്ഷണൽ ഫാമിലി, മദ്യം മയക്കുമരുന്ന് ഉപയോഗം, കുട്ടികളിൽ കുറ്റവാസന സ്വഭാവ രീതി വർദ്ധിച്ചു വരുന്നു, ഇതെല്ലാം കൂടെ സമ്മിളിതമായിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയിൽ മയക്കുമരുന്നിൻ്റെ ഒരു പശ്ചാത്തലം വിശകലനം ചെയ്ത് കൂടുതൽ മനഃശാസ്ത്ര വിശകലനം നടത്തി നോക്കുമ്പം മയക്കുമരുന്നിൽ മാത്രമായിട്ട് ഒതുങ്ങിയല്ല നിൽക്കുന്നത്, യഥാർത്ഥത്തിൽ കൂടുതൽ സങ്കീർണമായ കുറ്റവാസനയുടെ സ്വഭാവ രീതി, അക്രമവാസനയുടെ സ്വഭാവ രീതി, മോഷണം, പോർണോഗ്രാഫി ഉപയോഗിക്കുക, പിന്നെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക, ഇതെല്ലാം ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ചെയിൻ പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
1: സാർ, അതുപോലെ തന്നെ ഈ കേരളത്തിൽ സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകൾ കുട്ടികളെ വലയിലാക്കുവാൻ ഉപയോഗിക്കുന്ന പ്രധാന തന്ത്രങ്ങളെക്കുറിച്ച് ഒന്ന് പറയൂ.
0: മാഫിയ തന്ത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കുട്ടികളിൽ പ്രത്യേകിച്ച് ഡിസ്ഫങ്ഷണൽ ഫാമിലി, അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷത്തിലുള്ള കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടുതലാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ മധ്യവർഗ സമൂഹത്തിലുള്ള ഒരു കുട്ടികളും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ലഹരിയിലേക്ക് പോകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മധ്യവർഗ കുടുംബത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കവാറും അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരായിരിക്കും, അല്ലെങ്കിൽ മധ്യവർഗ സമൂഹമായിരിക്കും. അവർ ഈ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്താൻ വേണ്ടി മറ്റ് തരത്തിലുള്ള യാതൊരു താല്പര്യത്തിലും കുട്ടിക്ക് അത് ഉള്ള, പ്രത്യേകിച്ച് കൗമാരകാലത്ത് നല്ല എനർജി ആയിരിക്കും, സൈക്കോളജിക്കൽ എനർജി ആയിരിക്കും, ഒരുപാട് കാര്യങ്ങളിൽ ഒരേ സമയം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുട്ടിയെ പഠനത്തിൽ മാത്രമായി കേന്ദ്രീകരിപ്പിച്ച് നിർത്തുമ്പോഴത്തേക്ക് കുട്ടിക്ക് കൗമാരകാലത്ത് ബോറടിക്കും, കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ഒരു ശൂന്യത അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ശൂന്യത അനുഭവപ്പെടുന്ന കുട്ടികളെ കൂട്ടുകാർ വഴി ഈ മയക്കുമരുന്ന് ലോബി അട്രാക്റ്റ് ചെയ്യും, സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഇന്ന് ഉപയോഗിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഓഫർ ചെയ്യുന്ന കണക്കൊക്കെ കൊടുത്ത് അവരെയും ഇതിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരും. അപ്പോൾ അവർ നേരിട്ടല്ല, അതേസമയത്ത് ഈ അകത്തുള്ള കുട്ടികൾ ഉപയോഗിച്ചും കൊണ്ട് ആകർഷിച്ച് അവരുടെ വലയിലേക്ക് കൊണ്ടുപോയി പിന്നെ അവരുടെ വലയിലെ ഭാഗമാകും. അപ്പോൾ രണ്ട് തരത്തിലെ സ്ട്രീം ഓഫ് കുട്ടികൾ ഈ പറഞ്ഞ മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് കുട്ടികൾ വരുന്നുണ്ട് എന്നുള്ള നമ്മൾ ക്ലിനിക്കൽ അനുഭവങ്ങൾ കാണിക്കാൻ അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് നമ്മളുടെ ഈ നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള നിരീക്ഷണം സ്കൂൾ അന്തരീക്ഷത്തിൽ, കുടുംബാന്തരീക്ഷത്തിലും അതുപോലെ സാമൂഹ്യ അന്തരീക്ഷത്തിലും നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഈ മൊത്തത്തിലുള്ള നെക്സസ് നെറ്റ്വർക്ക് മൊത്തം ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വൻകിട കടത്തുകൾ

0: പിടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്കും കൂടെ ഫൈനർ ആസ്പെക്ട്സിലോട്ടും കൂടെ പോയി എന്ന് ശരിക്കും പറഞ്ഞാൽ സംഘടിതമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് വേണം. കുടുംബം, സ്കൂൾ ഹെഡ്മാസ്റ്റർ, പ്രിൻസിപ്പൾ, അധ്യാപകർ, അതുപോലെ സമൂഹത്തിലുള്ള, ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒരു സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു ഗ്രൂപ്പിൻ്റെ, ഒരു വെൽവിഷേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരും കൂടെ ഇൻവോൾവ് ആവുകയൊക്കെ ചെയ്യുകയും ഈ പറഞ്ഞ രീതിയിലുള്ള നിരന്തര സർവേലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും പിന്നെ ഇതിൽ കുട്ടികളെ, കൗമാരക്കാരെ ഇതിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ.
1: സർ, ഈ കുട്ടികൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതുപോലെ സ്വഭാവ രീതികളിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് നിരീക്ഷിക്കേണ്ടത്. അടിക്കടി ഫ്രണ്ട്ഷിപ്പ് മാറുന്നു, കൂടുതൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു, കൂടുതൽ കൂടുതൽ സമ്മാനങ്ങൾ കിട്ടുന്നു, അങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതി, മുതിർന്ന കുട്ടികളുമായിട്ടുള്ള സൗഹൃദം, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതിയെല്ലാം നമുക്കൊരു ഒരു ഒരു പ്രത്യേകമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം സ്വഭാവം തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇവരിൽ സ്വഭാവ മാറ്റങ്ങളുണ്ടാവും. ദേഷ്യം കൂടുക, പെട്ടെന്ന് അക്രമ സ്വഭാവത്തിലോട്ട് മാറുക, സാധനങ്ങൾ നശിപ്പിക്കുക, പഠനത്തിൽ പുറകിലോട്ട് വരിക, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് പഠനത്തിലേക്ക് പുറകിലോട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ, അക്രമ സ്വഭാവത്തിലുള്ള വ്യക്തിഗതമായ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ, സാധാരണ അമ്മയോട് തർക്കിക്കാത്ത കുട്ടി തർക്കിക്കാൻ തുടങ്ങുന്നു, സാധാരണ അമ്മ അടിക്കാൻ വന്ന് തിരിച്ചടിക്കുന്ന സ്വഭാവമില്ലാത്ത കുട്ടിക്ക് തിരിച്ചടിക്കാനുള്ള വാഞ്ചന വരുന്നു, സാധനങ്ങൾ വീട്ടിൽ സാധനങ്ങൾ നശിപ്പിക്കുന്നു. അപ്പോൾ സുഹൃബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലത്തിലുള്ള ഒരു വിശകലനം മാതാപിതാക്കൾ നടത്തി നോക്കണം. അതുപോലെ സ്വഭാവവുമായി ബന്ധപ്പെട്ട തലത്തിലുള്ള മാറ്റങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക്, പിന്നെ ചില അമ്മമാർ കുട്ടിയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ തന്നെ ഇവനെ കഴുകാൻ ഡ്രസ്സ് എടുത്തപ്പോഴത്തേക്ക് പോക്കറ്റിൽ നിന്ന് ബീഡി കിട്ടി, അല്ലെങ്കിൽ പാക്കറ്റ് കിട്ടി, MDMA ഒക്കെ അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്.
1: സർ, അതുപോലെ തന്നെ ഈ മോശമായ കുടുംബ അന്തരീക്ഷം കുട്ടികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും അത് ക്രമേണ ആശ്വാസം എന്ന രീതിയിൽ ലഹരിയിലേക്ക് ചെന്നെത്തപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുകയും ചെയ്യാറില്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബ പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട പങ്ക്, കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലും ബുദ്ധി രൂപീകരണത്തിലും മറ്റ് സാമൂഹ്യ ബന്ധങ്ങളുടെ രൂപീകരണത്തിലും എല്ലാത്തിനകത്തും കുടുംബ പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അത് മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി കിട്ടുന്ന പ്രത്യേകതകളോടൊപ്പം തന്നെ കുട്ടി വളരുന്ന സാഹചര്യം, ഞങ്ങൾ പറയുന്നത് പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ ബ്രെയിനിൻ്റെ വികാസത്തിൽ എൻവയോൺമെൻറ്റിന്, ഈ സാഹചര്യത്തിന് വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നമ്മൾ ഒരു 40 വർഷത്തിന് മുമ്പൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നത് ബ്രെയിനിൻ്റെ ജനറ്റിക് ഇൻഹെറിറ്റൻസ് ആണ് അത്, അതിനെ പിന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു പാരമ്പര്യമായിട്ടുള്ള. പക്ഷേ ഇപ്പം നമുക്കറിയാൻ പറ്റുന്നത് ആ ജനറ്റിക് ഇൻഹെറിറ്റൻസിനെ പോലും മോഡിഫൈ ചെയ്യുന്നത് എൻവയോൺമെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ സാഹചര്യം, എങ്ങനെ കുട്ടി വളർത്തപ്പെടുന്നത്, കുട്ടിയുടെ ബന്ധം എന്ത്, കുട്ടി കുടുംബത്തിൻ്റെ പ്രത്യേകത, കുട്ടികളും കുടുംബവും തമ്മിൽ അച്ഛനമ്മമാരും തമ്മിലുള്ള ഇൻറ്റിമസി എത്രത്തോളം ഉണ്ട്, സൗഹൃദം എത്രത്തോളം ഉണ്ട്, അടുപ്പം എത്ര, അങ്ങനെ സ്വാധീനം, അങ്ങനെ ഇതെല്ലാം കുട്ടിയുടെ വളരുന്ന സാഹചര്യം, പേരൻറ്റിങ് എന്ന് വേണമെങ്കിൽ പറയാം. പേരൻറ്റിങ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് കുടുംബ ബ്രെയിനിൻ്റെ വികാസത്തെയും നിർണയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ അബാൻഡൻഡ് ഫാമിലി എപ്പോഴും നമുക്ക് ചൈൽഡ് മെൻ്റൽ ഹെൽത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. അബാൻഡൻഡ് ഫാമിലി എന്ന് വെച്ചാൽ ഡിസ്ഫങ്ഷണൽ ഫാമിലി, പലതരത്തിലുള്ള സംഘർഷം നിറഞ്ഞ കുടുംബാന്തരീക്ഷം, ഒരുമിച്ചായിരിക്കും താമസിക്കുന്നത്, ചിലപ്പോൾ വേർപെട്ടായിരിക്കും താമസിക്കുന്നത്, അങ്ങനെ ആൽക്കഹോൾസ്. ഈ നമ്മൾ കണ്ടുന്നത് ഈ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ കണക്ക് മൊത്തത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനങ്ങൾ നടത്തി നോക്കുമ്പം ഇത്തരം കുടുംബങ്ങളിലെ അച്ഛന്മാർക്ക് ഇൻവേരിയബിളി ഏറെയും കുറഞ്ഞ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മയക്കുമരുന്ന് ഉപയോഗം തന്നെ ഉള്ള, അല്ലെങ്കിൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗം തന്നെ. അപ്പോൾ അത് കുടുംബ പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് തീർച്ചയായിട്ടും കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ, എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്നതിനും, പിന്നെ കൂടുതൽ കൗമാരകാലത്തിൽ എത്തുമ്പോൾ 8 9 ലൊക്കെ ആകുമ്പോൾ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയും, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുക, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇത് കാണും, അപ്പോൾ അതൊക്കെ എടുത്ത് ഉപയോഗിച്ച് നോക്കുക, അങ്ങനെ എക്സ്പെരിമെൻറ്റേഷൻ നടത്തി കുട്ടി. അപ്പോൾ ഈ എന്തൊക്കെയാണെങ്കിലും ഇതിനകത്ത് എല്ലാത്തിനകത്ത് ഒരു മുതിർന്ന വ്യക്തിയുടെ ഒരു സ്വാധീനം. പിന്നെ ഇവിടെ നമ്മൾ കാണേണ്ടത് വേറൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ തന്നെ ഈ പരിസരത്തുള്ള മുതിർന്ന ചേട്ടന്മാരുമായിട്ടുള്ള ഭയങ്കര ബന്ധമായിരിക്കും. അവരെന്തെങ്കിലുമൊക്കെ അവന് കൊടുക്കും, അവരുടെ സഹായിയായിട്ട് കൂടി അതിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരു ഭയങ്കര സങ്കീർണമായിട്ടുള്ള മൾട്ടിപ്പിളായിട്ടുള്ള ഘടകങ്ങൾ ആണ് ഇത് ഈ പറഞ്ഞ ലഹരി ഉപയോഗത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതും അതിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്നതും തുടരുന്നതും എല്ലാം എന്നുള്ളത് നമുക്ക്

0: ഉദ്ദേശിക്കുന്നതും കുട്ടിയെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരണമെന്നാണല്ലോ, അത് നടക്കത്തില്ല. ചിലപ്പം കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതി വരും, അല്ലെങ്കിൽ ഈ കുട്ടി വീട് വിട്ടു പോകും. അപ്പോൾ കടുത്ത ശിക്ഷയല്ല, പകരം ഇങ്ങനെ ഒരു പോക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടിയുമായിട്ട് സമാധാനമായി കുട്ടിയുമായിട്ട് സംസാരിച്ച് കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി, ഒരിക്കലും നമ്മൾ ഈ കുട്ടിയും നമ്മൾ പേരൻസും തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുന്ന തരത്തിലേക്ക് അതിതീവ്രമായ രീതിയിൽ വൈകാരികമായി മാതാപിതാക്കൾ പ്രതികരിക്കരുത്. അതുപോലെ തന്നെ സ്കൂളിൽ വെച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നതെങ്കിൽ അധ്യാപകരും അത് ക്ലാസ്സിൽ സ്കൂളിലൊരു വലിയ വാർത്തയാകുന്നു, കുട്ടികളെല്ലാവരും ഈ കുട്ടിയെ തിരിച്ചറിയുന്നു, അവനാണ് ഇതിൻ്റെ ആളെന്ന് പറയുന്നത്, ഇവന് വേറെ കുഴപ്പങ്ങളുണ്ടെന്നും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ കുട്ടി വീണ്ടും ആ നെക്സസിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത കൂടും. ചിലപ്പം കുട്ടിക്ക് ഇപ്പോൾ ഉപയോഗം മാത്രമേ ഉള്ളൂ, പക്ഷേ നെക്സസിൻ്റെ ഭാഗമായിട്ടില്ല. പക്ഷേ ഈ ഇത്തരത്തിലുള്ള അതിവൈകാരിക പ്രകടന രീതികളും ഫാമിലിയിലും ഉള്ളതും സ്കൂളുകളിലുള്ളതും അത് കുട്ടി ആ നെക്സസിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിലേക്ക് വഴിതെളിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മാതാപിതാക്കൾ ഈ കുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, ഇനി ആ അത് നമുക്ക് പേരൻസിന് പറ്റുന്നില്ലെങ്കിൽ പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് സാധ്യതകൾ. ഒന്ന്, കുട്ടിയെ കൊണ്ടുപോയി മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കുന്നത് പറ്റുമെങ്കിൽ നല്ല കാര്യം. രണ്ട്, സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ അമ്മയ്ക്കും അച്ഛനും പരിചയമുള്ള ഒരു സാറ് കാണും. എല്ലാ സ്കൂളിലും വീട്ടു പരിസരത്താണല്ലോ സ്കൂൾ, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയാം, ആ അധ്യാപകനുമായിട്ട് വിഷയം ചർച്ച ചെയ്ത്, അതല്ലെങ്കിൽ മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ കൗൺസിലറുമായിട്ട് അടുപ്പം ഉണ്ടെങ്കിൽ കൗൺസിലറുമായിട്ട് കുട്ടിയെ കണ്ട് കൗൺസിലറിൻ്റെ ഒരു സഹായം തേടി. കാരണം ഈ അതിവൈകാരികമായി പ്രകടിപ്പിക്കുന്നതിന് പകരം പ്രൊഫഷണൽ അപ്രോച്ച് ഈ ഒരു സമീപനത്തിൽ കുടുംബത്തിനകത്ത് കൊണ്ടുവരാനാണ്. അതിനാണ് ഞാൻ ഈ പറഞ്ഞ അധ്യാപകർ പിന്നെ കൗൺസിലർമാർ മാതാപിതാക്കൾ തന്നെ അതിവൈകാരികമായി പ്രകടിപ്പിക്കാത്ത രീതിയിൽ സൗഹൃദമായിട്ട് സംസാരിച്ച് കുട്ടിയെ അതിനൊന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് എങ്ങനെ എന്ത് വിചാരിച്ചിട്ട് നടന്നില്ലെങ്കിൽ ബെറ്റർ യു കൺസൾട്ട് എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയ സെൽ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ഇന്റർനെറ്റിലെ ആ പുതിയ സുഹൃത്ത്, അവൻ ആരാണെന്ന് ഉറപ്പുണ്ടോ? ഒരു വ്യാജ പ്രൊഫൈൽ, ചില മനോഹര വാക്കുകളും വാഗ്ദാനങ്ങളും നമ്മുടെ സ്വകാര്യത വരെ പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് അവർ അത് വളർത്തിയെടുക്കുന്നു. ഒടുവിൽ തിരിച്ചുവരാൻ പറ്റാത്ത കെണി. സോഷ്യൽ മീഡിയയിലെ ഓരോ പരിചയപ്പെടലും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തും. സൈബർ കെണിയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 1930.
4: ആകാശവാണി

ഇന്നത്തെ രാഗാമൃതത്തിൽ ടി ആർ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ കേൾക്കാം. ടി എസ് ബാബു വയലിൻ, കുമാരനല്ലൂർ വി രാജാമണി മൃദംഗം, ഛടേ ബുദ്ധിമാനുറ എന്നു തുടങ്ങുന്ന ത്യാഗരാജകൃതി, അഠാണരാഗം ആദിതാളം.

ഇന്ന് ശാസ്ത്രലോകത്തിൽ കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, ചിത്രീകരണം. ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.

ഭാവി തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകി ഒരു പുതിയ ഭാരതം പണിതുയർത്താം കളിപ്പാട്ടങ്ങൾക്കായുള്ള ദേശീയ കർമ്മ പദ്ധതിയിലൂടെ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർനാടകം കുടത്തിലെ വിളക്ക് 5-ാം ഭാഗം. രചന എൻ കൃഷ്ണപിള്ള, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർനാടകം കുടത്തിലെ വിളക്ക്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ജി ശ്രീകുമാർ സംഗീതം നൽകി പാടിയത്. ഗാനരചന പഴയിടം സോമശേഖരൻ. ചിത്രം അർത്ഥനാരി.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
1: അരികെ എന്ന പടത്തിനു വേണ്ടി ശ്രീനിവാസും മഞ്ജരിയും പാടിയ ഗാനം, ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

ഹരിചരണം മഞ്ചരിയും പാടിയ ഗാനം, അനിൽ പനച്ചൂരാൻ്റെ വരികൾക്ക് ദീപക് ദേവിൻ്റെ സംഗീതം, ചിത്രം പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ.

0: ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.
1: ഗാനരചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതിന്റെ സംഗീതം അപർണ പാടിയത്, ചിത്രം ഔട്ട്സൈഡർ

ആർ വേണുഗോപാലിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി കാർത്തിക്കും ശ്രേയാ ഘോഷാലും പാടിയത് ചിത്രം സ്പാനിഷ് മസാല.

ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഒരു വട്ടം കൂടി. 1980 മുതൽ 2010 വരെയുള്ള മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഒരു വട്ടം കൂടി. അടുത്ത ഗാനം പാടിയിരിക്കുന്നത് ശ്രേയ ഘോഷാൽ, യാസിൻ നിസാർ, ടിപ്പു എന്നിവരും സംഘവും ചിത്രം കസിൻസ് മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കൂ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജി ബാലൻ്റെ സംഗീതം, നജീം അർഷാദും പാലക്കാട് ശ്രീറാം, സൗമ്യ എന്നിവർ പാടിയത്. ചിത്രം കെ എൽ ടൺ.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി, സമയം 12 മണി. ഇപ്പോൾ കേൾക്കാം.
1: ശാസ്ത്രലോകം.
2: കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, ചിത്രീകരണം. രചനാ നിർവഹണം MS ആശ.

0: പ്രകൃതി സംരക്ഷണം ജീവിതത്തിന്റെ ഭാഗമായി തിരിച്ചറിഞ്ഞ് ജീവിച്ചവരായിരുന്നു നമ്മുടെ പൂർവികർ. കാവും കുളങ്ങളും വൃക്ഷങ്ങൾ കുടപിടിക്കുന്ന നടപ്പാതകളും ജീവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. കാർഷികോത്സവങ്ങളിലൂടെ പൂക്കളെയും മരങ്ങളെയും വനങ്ങളെയും ആദരിക്കുന്നതും ഒരു ശീലമായി വളർന്നുവന്നു. ആ ഉദാത്തമായ വീക്ഷണം നിലനിർത്തിയ സവിശേഷമായ ഒരു ആവാസ ഗേഹമാണ് കാവുകൾ.
1: വിശ്വാസങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട കന്യാവനങ്ങളാണ് കാവുകൾ. ശിലായുഗ കാലഘട്ടത്തിൽ കാർഷിക വൃത്തിയുടെ ആരംഭത്തോടനുബന്ധിച്ച് ഉയർന്നു വന്നവയാണ് ഇത്തരം പുണ്യവനങ്ങൾ. കൃഷിയുടെ വ്യാപനത്തോടുകൂടി കൂടുതൽ ഭൂമി ആവശ്യമായി വരികയും വനപ്രദേശങ്ങളിൽ നിന്നും അതിനായി വൃക്ഷങ്ങൾ മുറിച്ചുമാറ്റി കൃഷിയിടങ്ങൾ ഒരുക്കുകയും ചെയ്തു. എന്നാൽ കൂടുതൽ വനഭൂമി കൃഷിയിടങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനും വനസമ്പത്ത് സംരക്ഷിക്കുവാനുമായി നമ്മുടെ പൂർവികർ കണ്ടെത്തിയ ഒരു മാർഗമാണ് കാവുകൾ എന്നാണ് മാധവ് ഗാഡ്ഗിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പ്രകൃതി സ്രോതസ്സുകളുടെ പുരാതനമായ പ്രാദേശിക പങ്കാളിത്ത സംരക്ഷണ മാതൃകയാണ് ഇവ.
0: കാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയഭക്തി ബഹുമാന സമ്മിശ്രമായ ഒരു പ്രതികരണമാണ് നമുക്ക് പൊതുവെ ഉണ്ടാകാറുള്ളത്. പരിസ്ഥിതി സന്തുലനം, ഔഷധ സസ്യങ്ങളുടെ ലഭ്യത, നീർച്ചോലകളുടെ പരിരക്ഷ, ജലവായു ശുദ്ധീകരണം, കാലാവസ്ഥയുടെ ക്രമപ്പെടുത്തൽ തുടങ്ങി ഒരു സ്വാഭാവിക വനത്തിന്റെ ധർമ്മം നിറവേറ്റുന്ന ചെറു പതിപ്പുകളാണ് നാട്ടിൻപുറങ്ങളിലെ ഓരോ കാവും. അവയുടെ സംരക്ഷണം തലമുറ തലമുറ കൈമാറി ശാശ്വതമാക്കുന്നതിന് കാവിനുള്ളിൽ നാഗപ്രതിഷ്ഠയും ചിത്രകൂടവുമൊക്കെ തയ്യാറാക്കി വയ്ക്കുന്നതിനും നമ്മുടെ പൂർവികർ ശ്രദ്ധാലുക്കളായിരുന്നു. ആ ഒരു അലിഖിത നിയമത്തിന്റെ പരിരക്ഷയിലാണ് ഇന്നും നമ്മുടെ പല കാവുകളും നിലനിൽക്കുന്നത്.
1: വിശ്വാസത്തിന്റെ പേരിൽ സംരക്ഷിക്കപ്പെട്ടുവരുന്ന വനങ്ങളുടെ ശേഷിപ്പുകളാണല്ലോ കാവുകൾ. സാധാരണ അർത്ഥത്തിൽ കാവ് എന്നാൽ വൃക്ഷങ്ങളുടെ കൂട്ടം എന്നാണ് അർത്ഥം. കാക്കുക എന്നർത്ഥം വരുന്ന ദ്രാവിഡ പദത്തിൽ നിന്നാണ് കാവ് എന്ന പദം ഉരുത്തിരിഞ്ഞത്. ബലിയിടുന്ന സ്ഥലം എന്നും അർത്ഥമുണ്ട്. ചെറു ദൈവങ്ങൾക്കിടും ബലി എന്നാണ് തമിഴ് ലെക്സിക്കണിൽ പറയുന്നത്. സാങ്കേതിക അർത്ഥത്തിൽ കാവ് ആരാധനാ സ്ഥാനമാകുന്നു.
0: കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കാവുകളിൽ ആയിരത്തോളം സസ്യ ഇനങ്ങൾ കാണപ്പെടുന്നുണ്ട്. പശ്ചിമഘട്ട മേഖലയിലെ സ്ഥാനിക സസ്യങ്ങളിലെ നൂറിലധികം ഇനങ്ങൾ കാവുകളിൽ വളരുന്നുണ്ട്. പല കാവുകളുടെയും പ്രത്യേകത അവിടെ മേധാവിത്വം പുലർത്തുന്ന ചില സസ്യങ്ങൾ വൃക്ഷങ്ങളായോ അടിക്കാടുകളായോ വളരുന്നുണ്ട് എന്നതാണ്. ഇത്തരം സസ്യങ്ങളെ കാവുകളിലെ ഡോമിനന്റ് സ്പീഷ്യസ് എന്നാണ് പറയാറുള്ളത്.
1: അപൂർവ വൃക്ഷങ്ങളുടെയും ജീവികളുടെയും അഭയസ്ഥാനമെന്ന നിലയിലും കാവുകൾക്ക് ഇന്ന് അതീവ പ്രാധാന്യമാണുള്ളത്. കുളമാവ്, അറന്തൽ, കാട്ടിലിപ്പ, കാഞ്ഞിരം, മരോട്ടി, ഓടൽ, കടമ്പ്, അമ്പഴം, കൂവളം, കുടകപ്പാല, അശോകം, വാഗ, വേങ്ങ, മരുതി തുടങ്ങിയ ഒട്ടേറെ അപൂർവ വൃക്ഷങ്ങൾ, വെരുക്, പാമ്പ്, കീരി, കുറുക്കൻ തുടങ്ങിയ ജന്തുക്കൾ, വിവിധയിനം ചിത്രശലഭങ്ങൾ, വേഴാമ്പൽ ഉൾപ്പെടെയുള്ള ബൃഹത്തായ പക്ഷിവൃന്ദം, ഉഭയജീവികൾ എന്നിങ്ങനെയുള്ള ഒട്ടേറെ ജീവികളും കാവിലെ അന്തേവാസികളാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ദൃഢമായി നിലനിർത്തുന്നതിലും കാവുകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. സർപ്പാരാധന, ഉള്ളുവൻപാട്ട്, തെയ്യം തുടങ്ങി മനുഷ്യന്റെ സാംസ്കാരിക മുന്നേറ്റത്തിലും കാവുകളുടെ സംഭാവന പ്രത്യേക പരാമർശം അർഹിക്കുന്നു.
0: പശ്ചിമഘട്ട മേഖലയിൽ മാത്രം കാണപ്പെടുന്ന അതുല്യവും പാരിസ്ഥിതിക പ്രാധാന്യവുമുള്ള ആവാസ വ്യവസ്ഥയായ കാട്ടുജാതി ചതുപ്പുകൾ അഥവാ മിരിസ്റ്റിക്ക ചതുപ്പുകൾ നമ്മുടെ കാവുകളിലുണ്ട്. കുളത്തുപുഴ, അഞ്ചൽ, ശന്തുരുണി, അരിപ്പ, പാലോട് തുടങ്ങിയ മേഖലകളിലെ മിരിസ്റ്റിക്കാ ചതുപ്പുകൾ ഉത്തര കേരളത്തിലെ ചില കാവുകളിലും കാണപ്പെടുന്നുണ്ട്. മട്ടന്നൂരിനടുത്തുള്ള പൂങ്കോട്ട് കാവ്, കൂട്ടാളിയിലെ ചിറയിൽക്കാവ്, വരയിൽക്കാവ്, കരിവെള്ളൂരിലെ പലിയേരി, മൂകാംബികക്കാവ്, ചീമേനിക്കടുത്തുള്ള തെച്ചോട്ടുകാവ്, കാസർഗോഡ് ജില്ലയിലെ കമ്മാടത്ത് കാവ് എന്നീ കാവുകളിൽ ഇത്തരം കാട്ടുജാതി ചതുപ്പുകളുണ്ട്. ഇത്തരം ചതുപ്പുകളിൽ കാവടി വേരുകൾ ഉയർത്തി വളരുന്ന വൃക്ഷങ്ങൾ മിരിസ്റ്റിക്കേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്നവയാണ്.
1: കാട്ടുജാതി, കൊത്തപ്പൈൻ, ചോരപ്പാലി, ഉണ്ടപ്പൈൻ, പശുപാശി തുടങ്ങിയ വൃക്ഷങ്ങൾ ഇവിടെ വളരുന്നുണ്ട്. ഇവയിൽ ചോരപ്പാലി, പശുപാശി, കാട്ടുജാതി, കൊത്തപ്പൈൻ എന്നിവ പശ്ചിമഘട്ടത്തിലെ സ്ഥാനിക വൃക്ഷങ്ങളാണ്. കാട്ടുകുടംപുളി അഥവാ കാഞ്ഞിരപ്പുളി കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമേ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഈ അടുത്ത കാലത്തായി കാസർഗോഡ് ജില്ലയിലെ ചെരിപ്പാടി കാവിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ കാവിൽ തന്നെ ഏതാണ്ട് 300 വർഷം പഴക്കമുള്ള പൂഞ്ഞാവള്ളി കാണപ്പെടുന്നു. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രം വളരുന്നുവെന്ന് കരുതപ്പെട്ടിരുന്ന ശൂരംപുന്ന അഥവാ സുർഗിമരം സമീപത്തായി ഉദുമ പഞ്ചായത്തിലെ ചില കാവുകളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്.
0: അപൂർവവും തെക്കൻ പശ്ചിമഘട്ടത്തിലെ സ്ഥാനികവുമായ വൃക്ഷം വെള്ളപ്പൈൻ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തവിടിശ്ശേരിക്കാവ്, കാലിക്കടവിലെ കരക്കക്കാവ്, മാപ്പിട്ടച്ചേരിക്കാവ്, തൃക്കരിപ്പൂരിലെ ചില ചെറിയ കാവുകൾ, ഉദിന്നൂർ കൂലോം, ഉദുമയിലെ പൂക്കുന്നത്ത്, ശ്രീശാസ്ത ഭഗവതിക്കാവ് എന്നീ കാവുകളിൽ വളരുന്നു. ഞാവൽ കുടുംബത്തിലെ ചവറൻ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. തെക്കൻ പശ്ചിമഘട്ടത്തിലെ സ്ഥാനിക വൃക്ഷമായ ഇതിനെ കണ്ണൂർ ജില്ലയിലെ നീലിയാർ കോട്ടത്ത് കാണാം. കുളവെട്ടി അഥവാ വാദം കൊല്ലിമരം ക്രിട്ടിക്കലി എൻഡാൻഡ് വിഭാഗത്തിൽപ്പെടുന്നു. കുളുക്കുമലയിലാണ് ഇവ കാണപ്പെടുന്നത്. ജലസാമീപ്യമുള്ള ഇടങ്ങളിൽ വളരുന്ന നീർമാവും വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ കാണപ്പെടുന്ന ഈ വൃക്ഷം കരിവെള്ളൂരിലെ പലിയേരി മൂകാംബികക്കാവിലും ആലപ്പടമ്പിലെ കൊങ്ങിണിച്ചാൽ കാവിലും വളരുന്നുണ്ട്. 100ലധികം വർഷം പ്രായമുള്ള വൃക്ഷങ്ങളാണ് ഇവ. ഹോർത്തോസ് മലബാറിക്കസിൽ പനമ്പുവള്ളി എന്ന പേരിൽ വിവരിച്ചിരിക്കുന്ന ആരോഹി സസ്യം പലിയേരി മൂകാംബികക്കാവിലും ചീമേനിയിലെ ശൂലാപ്പ് കാവിലും മാത്രമേ വളരുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ.
1: ചെങ്ങന്നൂരിലെ ശാർങ്കക്കാവ് വിശ്വാസവും പരിസ്ഥിതിയും എങ്ങനെ കൈകോർക്കുന്നു എന്നതിന് മികച്ച ഉദാഹരണമാണ്. ഏകദേശം 500 വർഷത്തിലേറെ പഴക്കമുള്ള ഈ കാവ് 1.3 ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്നവ ഉൾപ്പെടെ 67 തരം സസ്യങ്ങൾ ഈ ഒരു കാവിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
0: തികച്ചും അപൂർവമായ മലബാർ ഡ്രോഗൺ അതായത് തീക്കാക്ക, ചൂളം കുരുവി, മരതകപ്രാവ്, വലിയ പൊന്നി മരംകൊത്തി എന്നിവ ഈ വിശുദ്ധ വനങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. മലമുഴയ്ക്ക് വേഴാമ്പൽ കഴിഞ്ഞാൽ വലിപ്പത്തിൽ രണ്ടാമനായ പാണ്ഡൻ വേഴാമ്പലുകളും കാവുകളിൽ കാണാം. കേരളത്തിൽ ഇന്ന് അപൂർവമായി കണ്ടുവരുന്ന കടൽപ്പരുന്തിന്റെ ആവാസ കേന്ദ്രം വടക്കൻ കേരളത്തിലെ കാവുകളാണ്. കടൽത്തീരത്തെ വൻമരങ്ങളിൽ മാത്രം കൂടുകൂട്ടുന്ന അവയ്ക്ക് ആശ്രയം പ്രധാനമായും കടലോരത്തെ കാവുകളാണ്. കേരളത്തിൽ ഇലിപ്പ വർഗത്തിൽപ്പെട്ട കാവിലിപ്പ എന്ന അപൂർവ മരം ഇന്ന് ഒരെണ്ണം അവശേഷിച്ചിരിക്കുന്നത് തെക്കൻ കേരളത്തിലെ ഒരു കാവിലാണ്. ഈ ഉദാഹരണങ്ങൾക്കുപരിയായി ഒട്ടനവധി അപൂർവ വൃക്ഷങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും കലവറ തന്നെയാണ് നമ്മുടെ കാവുകൾ.
1: ഭൂമിയിൽ ഏറ്റവും അധികം കാവുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിലാണ്. അവയിൽ 361 പ്രധാനപ്പെട്ട കാവുകളുള്ളത് കേരളത്തിലാണ്. ഹരിതവനവും മുൾക്കാടും ഒറ്റ മരങ്ങളും ആൽത്തറയും അരുവിയും ചതുപ്പും ചതുപ്പ് കാടും പുൽമേടും പൂമേടും ഒക്കെ ചേർന്ന ഒരു വർണ്ണരാശി കൂടിയാണ് കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ. മഴക്കാലത്ത് മാത്രം അത്ഭുതകരവും അപൂർവവുമായ സസ്യജന്തു വൈവിധ്യം ദൃശ്യമാകുന്ന ഇടനാടൻ ചെങ്കൽ തരിശുകളിലെ പുൽമേടുകൾ സവിശേഷ പ്രാധാന്യമുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ്.
0: ജനവാസ കേന്ദ്രങ്ങൾക്ക് നടുവിൽ കിടക്കുന്ന തുണ്ടുവനങ്ങളായ കാവുകളെ സംബന്ധിച്ചിടത്തോളം നാശത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ്. മനുഷ്യന്റെ നിരന്തര ഇടപെടലുകൾ കാരണം ക്ഷയിച്ച് അർത്ഥഹരിതാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പൂർണമായോ ഭാഗികമായോ ഉറച്ച ചെങ്കല്ലിൽ സ്ഥിതി ചെയ്യുന്ന വടക്കൻ കേരളത്തിലെ ഹരിതവനങ്ങൾ. 80% കാവുകളിലും നേരത്തെ ഉണ്ടായിരുന്ന സസ്യസമ്പത്തുകളിൽ വലിയ കുറവ് വന്നിരിക്കുന്നു.
1: കാവുകളുടെ സംരക്ഷണം സംബന്ധിച്ച് ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ വരുന്ന വ്യത്യാസങ്ങൾ കാവുകളെ സാരമായി ബാധിക്കുന്നുണ്ട്. ഭൂവിനിയോഗത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും ആവാസ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന കേടുപാടുകളും ഈ പ്രദേശത്തെ പ്രകൃതി വിഭവങ്ങൾക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു. ഇന്നത്തെ ത്വരിത വികസനവും ഉയർന്നുവരുന്ന ജനസാന്ദ്രതയും കൂടുതൽ ഭൂവിഭവം ആവശ്യപ്പെടുന്നു. അക്കാരണത്താൽ നിയമ സംരക്ഷണം വേണ്ടത്രയില്ലാത്ത കാവുകൾ പോലുള്ള കൊച്ചു സസ്യ സമുച്ചയങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നു. സാമൂഹിക ചിന്താരീതികളിൽ വന്ന മാറ്റവും പ്രാചീന വിശ്വാസങ്ങളിൽ ജനങ്ങൾക്ക് താൽപ്പര്യം കുറഞ്ഞു വരുന്നതും ഈ കാവുകളെ ഇല്ലാതാക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്നതും തദ്ദേശീയവുമായ നിരവധി സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും സംരക്ഷണത്തിന് കാവുകൾ സഹായിക്കുന്നു.
0: കാവുകളുടെ സംരക്ഷണത്തിന് കേരള വനം വന്യജീവി വകുപ്പ് അതീവ പ്രാധാന്യമാണ് നൽകുന്നത്. കാവുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സാമൂഹിക വനവൽക്കരണ വിഭാഗം മുഖേന പദ്ധതി നിലവിലുണ്ട്. ഈ പദ്ധതി പ്രകാരം എല്ലാ വർഷവും ഓരോ ജില്ലയിലും 5 കാവുകൾ വീതം തിരഞ്ഞെടുത്ത് പ്രോത്സാഹന ധനസഹായം നൽകുന്നു.

0: നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമായ ഈ പച്ചത്തുരുത്തുകളെ പരിഷ്കാരത്തിന്റെ പുതുമോടിയിൽ അകപ്പെട്ടു പോകാൻ അനുവദിച്ചുകൂടാ. പ്രകൃതിയുടെയും അതിലെ ജീവജാലങ്ങളുടെയും ആരോഗ്യം കാത്തുരക്ഷിക്കുന്ന ഏകാരോഗ്യ വ്യവസ്ഥയിലൂടെ മാത്രമേ ഏവരുടെയും നിലനിൽപ്പ് ഉറപ്പാക്കാൻ കഴിയൂ. പ്രകൃതിയുമായി സമരസപ്പെട്ടു പോകുന്ന ഒരു സംസ്കൃതിയുടെ തുടർച്ച എന്ന നിലയിൽ കാവ് സംരക്ഷണം മാനവരാശിയുടെ നിലനിൽപ്പിന്റെ തന്നെ ഭാഗമാണെന്ന് നാം മനസ്സിലാക്കണം.
1: കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, ചിത്രീകരണം സമാപിക്കുന്നു. രചനാ നിർവഹണം MS ആശ, ആഖ്യാനം NJ ജോഷിലാൽ, ഗായത്രി ദേവി, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസെൽ.

0: ഗൾ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഭയന്നു വിറയ്ക്കുന്ന ഒരു മുഖം കണ്ടോ? അപരിചിതരായ ആളുകൾക്കൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളോ സ്ത്രീകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണടയ്ക്കരുത്. നിങ്ങളുടെ ഒരു ഫോൺ കോൾ ഒരാളുടെ ജീവിതം രക്ഷിച്ചേക്കാം. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1811, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.
5: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
6: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13.
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം. എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112 ലേക്ക്.

ഇന്നുച്ചയ്ക്ക് 12:40 കേൾക്കാം പ്രകാശധാര. പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ എബി എസ് മോറിസൺ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി. ഇപ്പോൾ സരിത ആർ സി നായർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് ബി പ്രകാശ്. ആദ്യം കരിമുകിൽ മാനത്ത് നിർത്തിയ മഴവില്ലിൽ എന്ന് തുടങ്ങുന്നു. രചന ഹരിദാസ് ഓച്ചിറ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ലോക്സഭയിൽ വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് സഭ 2 മണി വരെ നിർത്തിവച്ചു. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളിമെഡൽ നേടിയ മലയാളി താരം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടി സംബന്ധിച്ച് പ്രതിപക്ഷം ബഹളം വച്ചതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവച്ചു. 11 മണിക്ക് സഭ ചേർന്നപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ പാരാ അത്ലറ്റ് ദിലീപ് ഗാവിത്തിനെയും പുരുഷന്മാരുടെ 100 മീറ്ററിൽ വെള്ളി നേടിയ മുഹമ്മദ് ബാസലിനെയും സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ചോദ്യോത്തരവേള അംഗങ്ങളുടെ അവകാശമാണെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സ്പീക്കർ ഓം ബിർള ഓർമ്മിപ്പിച്ചു. ബഹളം തുടർന്നതോടെ സഭ 2 മണി വരെ നിർത്തിവച്ചു. രാജ്യസഭാ നടപടികൾ തടസ്സമില്ലാതെ പുരോഗമിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ശ്രീശങ്കറിന്റെ സമർപ്പണത്തെയും സ്ഥിരതയാർന്ന പ്രകടനത്തെയും പ്രശംസിച്ച രാഷ്ട്രപതി തുടർച്ചയായ വിജയങ്ങളും മികച്ച കരിയറും സാധ്യമാകട്ടെയെന്നും ആശംസിച്ചു. ലഹരി ഉപയോഗത്തിനെതിരായ നഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ട അധ്യാപകർ ചെയ്തത് ഗുരുതരമായ കുറ്റമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ സ്ഥലം ലഭ്യമാക്കിയാൽ ചിന്നക്കട ഇടമൺ ദേശീയപാത വികസിപ്പിക്കുന്നത് പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി എൻ കെ പ്രേമചന്ദ്രൻ എം പി. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ നിതിൻ ഗഡ്കരിയുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. പദ്ധതിക്ക് നേരത്തെ ദേശീയപാത അതോറിറ്റി തത്വത്തിൽ അംഗീകാരം നൽകിയതാണെന്നും എന്നാൽ സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള വിവരശേഖരണം 100% പൂർത്തിയാക്കി കണ്ണൂർ ജില്ല. സെൻസസ് വിവരശേഖരണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ച മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ അഭിനന്ദനം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ജൂലൈ 1 ആരംഭിച്ച ആദ്യഘട്ട സെൻസസിൽ ജില്ലയിൽ ആകെ 4823 വീട് പട്ടിക ബ്ലോക്കുകളിലെയും മുഴുവൻ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരശേഖരണമാണ് എന്യൂമറേറ്റർമാർ പൂർത്തീകരിച്ചത്. ജില്ലയിൽ ആകെ 16 ചാർജ് ഓഫീസർമാരും 647 സൂപ്പർവൈസർമാരും 3991 എന്യൂമറേറ്റർമാരുമാണ് സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരുന്നത്. നേരത്തെ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി ജില്ലയിൽ 62733 പേർ സെൻസസ് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്തിയിരുന്നു.
0: കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി.
1: മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് രണ്ടാണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: പുത്തുമലയിലെ കൃതിഭൂമിയിൽ ഇന്ന് സ്മൃതിദിനം നടക്കുകയാണ്. നാടിന് നടക്കിയ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഇന്ന് രണ്ട് വർഷം തികയുകയാണ്. സ്മൃതിദിനത്തോടനുബന്ധിച്ച് പുത്തുമലയിൽ രാവിലെ 7:30 വെള്ളാർമല സ്കൂളിൽ മരണപ്പെട്ട 33 കുട്ടികളെയും അനുസ്മരിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. തുടർന്ന് സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റ ടൗൺഷിപ്പിലും പുഷ്പാർച്ചന നടക്കും. 2024 ദുരന്തത്തിൽ 298 പേരുടെ ജീവനുകളാണ് നഷ്ടമായത്.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തെ 3 നിയമസഭാ സീറ്റുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ബീഹാറിലെ ബംഗിപൂർ, മധ്യപ്രദേശിലെ ദതിയ, ഗുജറാത്തിലെ മഞ്ചാൽപൂർ എന്നീ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ബംഗിപൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ കിറ്റുകൾ August 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. കഴിഞ്ഞ LDF സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ടിലെ അവസാനഗഡു നൽകിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാത്തതുകൊണ്ടാണ് അവസാന ഗഡു നൽകാൻ കഴിയാതെ പോയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. 4000 ട്രോളിംഗ് ബോട്ടുകളുള്ള സംസ്ഥാനത്ത് നേരിട്ടും അനുബന്ധ മേഖലയിലുമായി 10,000 കുടുംബങ്ങളാണ് ഈ മേഖലയെ ആശ്രയിക്കുന്നത്. ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ട്രോളിംഗ് നിരോധന കാലയളവിൽ നാട്ടിൽ പോയിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും മടങ്ങിയെത്തിയതോടെ ഹാർബർ പരിസരം സജീവമായി. ചാകര തേടി അറബിക്കടലിലേക്ക് കുതിക്കാനുള്ള തിരക്കും ഉത്സാഹവും നീണ്ടകര ശക്തികുളങ്ങര ഹാർബർ പരിസരത്ത് ദൃശ്യമാണ്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ബോട്ടുകളിൽ വലയുൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളും മറ്റും കയറ്റുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. മത്സ്യബന്ധന ഉപകരണങ്ങൾ വിൽക്കുന്ന കടകളിലും തിരക്കേറി. June 9 ആണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതരുടെ മേൽനോട്ടത്തിൽ അഴിച്ചുമാറ്റുന്നതോടെ ട്രോളിംഗ് നിരോധനം അവസാനിക്കും. പരമ്പരാഗത വള്ളങ്ങൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കാര്യമായി മത്സ്യം ലഭിച്ചതിനാൽ ട്രോളിംഗ് ബോട്ടുകളിലെ തൊഴിലാളികളും ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 39 പോയിന്റ് ഉയർന്ന് 77,695 നിഫ്റ്റി 15 പോയിന്റ് നേട്ടത്തിൽ 24,261 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 600 രൂപ ഉയർന്ന് 1,05,840 ഗ്രാമിന് 13,230 ഇന്നത്തെ വില. കൊല്ലം കുളത്തുപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. കുളത്തുപ്പുഴ സ്വദേശി ബഷീറാണ് മരിച്ചത്. പുലർച്ചെ കുളത്തുപ്പുഴ ജംഗ്ഷനിലേക്ക് നടന്നു വരികയായിരുന്നു ബഷീർ. കാട്ടുപോത്തിന് മുന്നിൽപ്പെടുകയായിരുന്നു. കാട്ടുപോത്തിന്റെ ആക്രമണത്തിലാണ് വയോധികൻ മരിച്ചത്. 2025-26 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകരുടെ സമയപരിധി നാളെ അവസാനിക്കും. ശമ്പളവും പെൻഷനും കൈപ്പറ്റുന്നവർ ഉൾപ്പെടെ നികുതി ഓഡിറ്റിന് വിധേയരല്ലാത്ത വ്യക്തികളാണ് ഈ സമയത്തിനുള്ളിൽ IT റിട്ടേണുകൾ നൽകേണ്ടത്. അവസാന തീയതി കഴിഞ്ഞാലും പിഴയും

0: നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം ഡിസംബർ 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. വാർഷിക വരുമാനം 4 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ലോക്സഭയിൽ വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് സഭ 2 മണിവരെ നിർത്തിവച്ചു. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിറയിൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബി എസ് മോറിസൺ സംസാരിക്കുന്നു.
3: നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയുള്ള ഇന്ധനമാണ് ഗ്ലൂക്കോസ്. നാം കഴിക്കുന്ന ആഹാരത്തിലൂടെ ലഭിക്കുന്ന അന്നജമാണ് ഇവയുടെ പ്രധാന സ്രോതസ്. ഈ അന്നജം ചില രാസപ്രക്രിയയിലൂടെ ഗ്ലൂക്കോസായി മാറുന്ന പ്രവർത്തനത്തെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. മനുഷ്യ ശരീരത്തിലെ പാൻക്രിയസ് ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. വിവിധ കാരണങ്ങളാൽ ഈ പ്രക്രിയയ്ക്കുണ്ടാകുന്ന തകരാറുകൾ മൂലം രക്തത്തിൽ ഉയർന്ന അളവിൽ ഗ്ലൂക്കോസ് കാണപ്പെടുകയും അവ മറ്റ് അവയവങ്ങളെയും പ്രതിരോധ വ്യൂഹത്തെയും ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും 3 തരത്തിലാണ് പ്രമേഹത്തെ തരംതിരിച്ചിരിക്കുന്നത്. Type 1 diabetes, Type 2 diabetes, Gestational diabetes. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അനവധിയായ പഠനങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ കാലാനുസൃതമായി കൃത്യമായ ചികിത്സാരീതി തന്നെ പ്രമേഹത്തിന് വേണ്ടിയുണ്ട്. ശരിയായ സമയത്ത് തന്നെ ഡോക്ടറുടെ ചികിത്സ നേടുന്നത് വഴി അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മരുന്നുകളും ഇൻസുലിനും എടുക്കുന്നത് വഴിയും ഭക്ഷണ ക്രമീകരണവും വ്യായാമങ്ങളും ചെയ്യുകയാണെങ്കിലും പ്രമേഹം ഒരു ബാധ്യതയായി തീരില്ല. ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുക, ഉൽപാദനം നിജപ്പെടുത്തുക, ഗ്ലൂക്കോസിന്റെ ഉപയോഗം കൂട്ടുക, ഇൻസുലിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ നിരവധിയായ ധർമ്മങ്ങളാണ് ഓരോ തരത്തിലുമുള്ള പ്രമേഹ മരുന്നുകളുടെ പ്രവർത്തന രീതി. ഓരോ രോഗികളുടെയും രോഗാവസ്ഥയും മറ്റ് ശാരീരിക ഘടനകളും അനുസരിച്ച് യോഗ്യതയുള്ള ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് ഉപയോഗിക്കുക. Type 1 രോഗികളിലും അമിതമായ പ്രമേഹമുള്ള Type 2 രോഗികളിലും ആവശ്യമെങ്കിൽ ഇൻസുലിൻ നിർദ്ദേശിക്കപ്പെടാം. വിവിധ പ്രവർത്തന ദൈർഘ്യമുള്ള ഇൻസുലിനുകളും അവയുടെ സംയുക്തങ്ങളും നിലവിലുണ്ട്. ആയതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ അവ കൃത്യമായി ഉപയോഗിക്കണം. ഓരോ രോഗിയുടെയും പ്രമേഹ ചികിത്സ എന്നത് അവരുടെ രോഗതീവ്രതയുടെയും അനുബന്ധ രോഗങ്ങളുടെയും ശരീരഘടനയുടെയും ജീവിത രീതിയുടെയും അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചികിത്സാരീതി രോഗിയുടെ ആരോഗ്യപൂർണമായ ജീവിതത്തിന് സഹായകരമാകും. വ്യക്തിയധിഷ്ഠിതമായ ചികിത്സാരീതി വഴി സങ്കീർണതകൾ കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സങ്കീർണതയാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ. പലപ്പോഴും സമയത്തിന് ആഹാരം കഴിക്കാതെ ഇരിക്കുകയോ അധികമായി മരുന്നെടുക്കുകയോ അമിതമായി ശാരീരിക അധ്വാനം ചെയ്യുന്നതും വഴി ആണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. അമിതമായി വിയർക്കുക, വിറയ്ക്കുക, ബോധം നഷ്ടപ്പെടുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഈ അവസ്ഥ നേരത്തെ മനസ്സിലാക്കി അതിന് പ്രതിവിധി ചെയ്യണം. അല്ലാത്ത പക്ഷം സ്ഥിതി ഗുരുതരമാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് അവലംബിക്കുവാൻ കഴിയുന്ന ഒരു രീതിയാണ് 15:15 റൂൾ അഥവാ 15:15 എന്ന ചിട്ട. ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ

ഉണ്ടാകുമ്പോൾ തന്നെ ഏകദേശം 15 ഗ്രാം ഗ്ലൂക്കോസ് അടങ്ങിയ മുട്ടായോ പാനീയങ്ങളോ ഉടൻ കഴിക്കുക. തുടർന്ന് 15 മിനിറ്റിന് ശേഷം ഒന്നും കൂടി ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പരിശോധിക്കുക. കുറവാണെങ്കിൽ ഒരു പ്രാവശ്യവും കൂടി 15 ഗ്രാം ഗ്ലൂക്കോസ് അടങ്ങിയ ആഹാരം കഴിക്കുക. ഇതു ചെയ്യുന്നത് വഴി ഈ അവസ്ഥ ഗുരുതരമാകാതെ ഇരിക്കുവാനും ആശുപത്രിവാസം ഒഴിവാക്കുവാനും സഹായകരമാകും. ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഇടവേളകളിൽ രക്തപരിശോധന നടത്തുകയും ഇൻസുലിൻ അടക്കമുള്ള മരുന്നുകൾ അതിനനുസരിച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യുക. ആഹാരം കൃത്യ അളവിൽ ശരിയായ സമയത്ത് കഴിക്കുക എന്നതും പ്രധാനമാണ്. പ്രമേഹ രോഗികൾക്ക് ഏറ്റവും പ്രധാനം അവരുടെ ആഹാര ക്രമീകരണമാണ്. ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഒരു ഡയറ്റീഷ്യന് ഓരോ വ്യക്തിയുടെയും ശാരീരിക അവസ്ഥയും ആവശ്യങ്ങളും താൽപര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തി ഒരു ക്രമീകൃത ആഹാരം രൂപപ്പെടുത്താൻ ആകുന്നതാണ്. ഓരോ വ്യക്തിയും അവരുടെ ശാരീരിക അധ്വാനത്തിന്റെ തോത്, എടുക്കുന്ന മരുന്നിന്റെ അളവ്, ശാരീരിക ക്ഷമത എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ആഹാരം ക്രമീകരിക്കണം. തവിടങ്ങിയ ധാന്യങ്ങൾ, ലീൻ പ്രോട്ടീനുകൾ, നാരുകൾ, അവശ്യധാതുക്കൾ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. കാലാവസ്ഥയും ആഹാരത്തിന്റെ ലഭ്യതയും മറ്റ് രോഗങ്ങളുടെ അവസ്ഥയും പരിഗണിച്ചുകൊണ്ട് ആഹാരക്രമത്തിൽ മാറ്റങ്ങൾ വരുത്താം. കൃത്യമായ അളവിൽ വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിർജലീകരണം ഉണ്ടാകാതെ നോക്കണം. അതുപോലെ വൃക്കരോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കേണ്ടതാണ്. നാരിന്റെ അളവ് കൂട്ടുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുവാൻ സഹായിക്കും. ശരിയായ വിശ്രമവും ഉറക്കവും പ്രമേഹ രോഗികൾക്ക് അത്യാവശ്യമാണ്. യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത വ്യാജ ചികിത്സകളോ പൊടിക്കൈകളോ ഉപയോഗിക്കുന്നത് യാതൊരു ഗുണവും ചെയ്യുകയില്ല എന്നു മാത്രമല്ല ദോഷകരമാകുവാനും സാധ്യതയുണ്ട്. മരുന്നുകളും ആഹാര പദാർത്ഥങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ ഗുണനിലവാരമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. ഋതുവ്യത്യാസമനുസരിച്ച് ആഹാരക്രമത്തിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരിക. ഉദാഹരണത്തിന്, മഴ സമയത്ത് എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കൂടുതലായി കഴിക്കുക. ശൈത്യകാലഘട്ടത്തിൽ ശരീരത്തിന്റെ ഊഷ്മാവ് കൃത്യമായി നിലനിർത്തുന്ന രീതിയിൽ ആഹാരം കഴിക്കുക. വേനൽക്കാലത്ത് നിർജലീകരണം ഒഴിവാക്കുന്നതിനായി ജലാംശം കൂടുതലായുള്ള ആഹാരം തിരഞ്ഞെടുക്കുക. പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റു ചില കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. കൃത്യമായി ഉറങ്ങുക എന്നത് പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഉറക്കക്കുറവുള്ളവരിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയും ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായി കാണപ്പെടുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദവും ശരീരത്തിലെ മോശം കൊഴുപ്പ് നിയന്ത്രിക്കുന്നതും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരിൽ പ്രമേഹത്തിന്റെ സങ്കീർണതകളായ ഹൃദ്രോഗം, പക്ഷാഘാതം, വൃക്കരോഗം എന്നിവ പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നത് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. അമിതമായ സമ്മർദ്ദം ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ ഉൽപാദനം കൂട്ടുകയും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി ഉയർത്തുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. ഇത് പ്രമേഹത്തെ കൂടുതൽ സങ്കീർണതകളിലേക്ക് കൊണ്ടുപോകുന്നു. ശരീരം എപ്പോഴും വൃത്തിയായി വെക്കുവാൻ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കൈകാലുകൾ. പ്രമേഹ രോഗികൾക്ക് മുറിവുണ്ടായാൽ അറിയുവാൻ സാധിക്കുകയില്ല. അത് തുടർ അണുബാധയ്ക്കും ശരീരഭാഗങ്ങൾ നശിക്കുന്നതിലേക്കും കാരണമായേക്കാം. മുറിവോ അണുബാധയോ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഡോക്ടറുടെ അടുത്ത് ചികിത്സ നേടേണ്ടതാണ്. ഒരിക്കൽ പ്രമേഹം ബാധിച്ചാൽ ഭൂരിഭാഗം ആളുകളിലും ഇത് ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്നതാണ്. പ്രമേഹവും അതേ തുടർന്നുണ്ടാകുന്ന സങ്കീർണതകളും ഓരോ രോഗിയെയും ശാരീരികവും മാനസികവും വൈകാരികവുമായി ബാധിക്കുന്നു. പലരെയും സാമ്പത്തികമായും ഈ അവസ്ഥ ബുദ്ധിമുട്ടിക്കുന്നു. ഇത് രോഗികളിൽ ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കത്തിനും കാരണമാകുന്നു. ഇതിനെ അതിജീവിക്കുന്നതിനായി മറ്റു കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നമ്മൾ ഓരോരുത്തരുടെയും സഹായം അവർക്ക് ആവശ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആഹാരക്രമം പാലിക്കുകയും അമിത ശരീരഭാരം കുറയ്ക്കുകയും ഗുണകരമായ വ്യായാമം ശീലിക്കുകയും സമയത്തിന് മരുന്നുകൾ കഴിക്കുന്നതും ഇൻസുലിൻ കൃത്യ അളവിൽ എടുക്കുന്നതും കൃത്യമായ ജീവിതശൈലി പ്രാപ്തമാക്കുകയും ചെയ്താൽ ഏതൊരു പ്രമേഹ രോഗിക്കും

0: സാധാരണ ജീവിതം സാധ്യമാകും.
1: പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ചിറയൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബി എസ് മോറിസൺ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം രൂക്ഷമായതോടെ സഭ ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടികൾ പ്രതിപക്ഷം ഉന്നയിക്കുകയായിരുന്നു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടായിരുന്നു ബഹളം. നടപടികൾ തടസ്സപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവയ്ക്കുന്നതായി സ്പീക്കർ ഓം ബിർള.

0: കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ പാരാ അത്ലറ്റ് ദിലീപ് മഹാദുവിനെയും മുഹമ്മദ് ബാസലിനെയും സ്പീക്കർ അഭിനന്ദിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭ ഇന്ന് പരിഗണിക്കും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് ഉച്ചകഴിഞ്ഞ് ബിൽ സഭയിൽ അവതരിപ്പിക്കും. ബിൽ പരിഗണിക്കാൻ നൽകിയ നോട്ടീസ് അംഗീകരിച്ചതായി രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. പരീക്ഷാ സംവിധാനം സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. ഇതുപ്രകാരം വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും ചേർന്നോ ശിക്ഷ ലഭിക്കും. ലഹരിക്കെതിരായ നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ അമേരിക്ക വീണ്ടും വ്യോമാക്രമണം നടത്തി. ജോർദനിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് വീണ്ടും ആക്രമണങ്ങളുണ്ടായത്. ജോർദാനിലെ US വ്യോമത്താവളത്തെയും US സെൻട്രൽ കമാൻഡ് ആസ്ഥാനത്തെയും ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാൻ സൈനിക വിഭാഗം അറിയിച്ചു. അമേരിക്കൻ സേനയ്ക്കെതിരായ ഏതാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾക്കെതിരെ US സൌദി അറേബ്യയും സംയുക്ത വ്യോമാക്രമണം നടത്തി. സംഘർഷം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കും പരോക്ഷ നയതന്ത്ര ചർച്ചകളും തുടരുന്നതിനിടെയാണ് US ഇറാനും തമ്മിൽ ആക്രമണങ്ങൾ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തെ ആദ്യ ടെലികോം മാനുഫാക്ചറിംഗ് സോൺ മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ സ്ഥാപിക്കും. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ മധ്യപ്രദേശ് സർക്കാരും ടെലികോം വകുപ്പും തമ്മിൽ ഒപ്പുവയ്ക്കുന്നതോടെ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും. മൊബൈൽ ഫോണുകൾ, ടെലികോം ഉപകരണങ്ങൾ, സെമി കണ്ടക്ടറുകൾ, 5G, 6G സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുക. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. ഇന്ന് രാവിലെ പുത്തുമലയിൽ ദുരന്തത്തിൽ മരിച്ച വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുസ്മരിച്ചുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ലഹരിമരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് ഗുരുതര സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ടവരാണ് അധ്യാപകർ. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ വെള്ളപ്പൊക്ക നാശനഷ്ടം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച അന്തർ മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനം പൂർത്തിയായി. വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച ചരൈഡിയോ, ശിവസാഗർ, ജോർഘട്ട്, ഗോലാഘട്ട് ജില്ലകളിലാണ് 6 അംഗ സംഘം സന്ദർശനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട്. ഞായറാഴ്ച വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ആഗോള പ്രതിസന്ധിക്കിടയിലും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി 15% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കാണ് ഇത്. ആഗോള വ്യാപാര പാതകളിലെ തടസ്സങ്ങളുടെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ ചരക്ക് കയറ്റുമതിയിൽ സ്ഥിരത നിലനിർത്തുന്നത് പ്രശംസനീയമാണെന്നും RJD ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണത്തിൽ ശ്രീ ഗോയൽ വ്യക്തമാക്കി.
3: The world's fastest growing large economy. All of this is in the middle of 2 wars with so much uncertainty and geopolitical crisis around the world. We even had 50% tariffs on most of our exports to the US.

0: despite which our exports also grew, both of goods and services.
1: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പർ എന്ന നേട്ടം മുരളി ശ്രീശങ്കർ സ്വന്തമാക്കി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാറ്റ്സ്മാൻ അജിങ്ക്യ രഹാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 2023 വെസ്റ്റ് ഇൻഡീസിന് എതിരെയുള്ള ടെസ്റ്റ് ക്രിക്കറ്റായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന അന്താരാഷ്ട്ര മത്സരം. 2018 ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു രഹാനെയുടെ അവസാന ഏകദിന ക്രിക്കറ്റ് മത്സരം. 38-കാരനായ രഹാനെ ഇന്ത്യയ്ക്കായി 85 ടെസ്റ്റുകളിലും 90 ഏകദിനങ്ങളിലും 20 2020 മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ട്. കാനഡയിലെ ഒൻടാറോയിൽ നടക്കുന്ന ലോക ജൂനിയർ സ്ക്വാഷ് ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 എന്ന സ്കോറിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ മുന്നേറ്റം. അമേരിക്കയാണ് സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ. ഉത്തരേന്ത്യയിൽ ശ്രാവണ മാസത്തിലെ കാൻവർ യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഗംഗാനദിയിലെ പുണ്യജലം ശേഖരിക്കുന്നതിനായി ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ഗൌമുഖ്, ഗംഗോത്രി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത്. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ തീർത്ഥാടകർക്ക് ആശംസകൾ നേർന്നു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പുരോഗമിക്കുന്നു. ബീഹാറിലെ ബംഗിപ്പൂർ മണ്ഡലം, ഗുജറാത്തിലെ മൻസൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് വൈകുന്നേരം 6 മണിവരെ തുടരും. യുക്രൈനെതിരെ വീണ്ടും റഷ്യൻ വ്യോമാക്രമണം. തലസ്ഥാനമായ കീവ് അടക്കമുള്ള പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കീവ് മേയർ ആവശ്യപ്പെട്ടു. സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിയെ 2022 കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് അമേരിക്കൻ കോടതിയുടെ കണ്ടെത്തൽ. അന്താരാഷ്ട്ര ഭീകരവാദത്തിൽ ഏർപ്പെട്ടു എന്നതടക്കം പ്രതിയായ ഹാദി മദാറിനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും കോടതി ശരിവച്ചു. 28-കാരനായ പ്രതി നിലവിൽ 25 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. നീറ്റ് വിഷയത്തെച്ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു വട്ടം കൂടി.

ഒരു വട്ടം കൂടിയിൽ ഇന്ന് ആദ്യം കേൾക്കാം യേശുദാസും ചിത്രയും പാടിയ ഗാനം. സത്യനന്ദിക്കാട് വരികളെഴുതി രവീന്ദ്രൻ ഈണം പകർന്നത്. ചിത്രം കളിയിൽ അല്പം കാര്യം.

മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും എസ് പി ശൈലജയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
1: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം. പൂവച്ചൽ ഖാദർ വരികളെഴുതി ഗംഗൈ അമരൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം പ്രേമാഭിഷേകം.

0: മനുഷ്യക്കടത്തോ? അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
1: നിങ്ങൾ കേൾക്കുന്നത് ഒരു വട്ടം കൂടി ആകാശവാണിയിലൂടെ. അടുത്ത ഗാനം കേൾക്കാം. പക്ഷേ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ഗംഗയും പാടിയത്. വരികൾ കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: യൂസഫ് അലി കേച്ചേരി വരികളെഴുതി രവി ബോംബെ ഈണം പകർന്ന ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ ആലാപനം ചിത്ര, 5-സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിനു വേണ്ടിയാണ്.

0: ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.
1: ഒരു വട്ടം കൂടി തുടരുന്നു. അടുത്ത ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി എം ജയചന്ദ്രൻ ഈണം പകർന്നത്. ശിക്കാർ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ലതാകൃഷ്ണനും പാടിയത്.

0: മിഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം ചിത്രപാടിയ മറ്റൊരു ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്നത്. ചിത്രം വടക്കും നാഥൻ.

ഹോട്ടലിൽ പാത്രം കഴുകുന്ന കുട്ടി, ചുമടെടുക്കുന്ന കുട്ടി, പൊതുയിടങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടി, കുട്ടിയെ എടുത്ത് ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ സഹതാപമാണോ? ഒന്ന് ചിന്തിക്കുക. ഇവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ഇരകളാവാം. അവന്റെ മനോഹരമായ ബാല്യം ആരാണ് കവർന്നെടുത്തത്? ബാലവേലിയോ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 10 9 8.

തുടക്കം എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനമാണ് ഒരുവട്ടം കൂടിയിൽ അടുത്തത്. വരികൾ കൈതപ്രം, സംഗീതം ബെർണി ഇഗ്നേഷ്യസ്.

ഒരു വട്ടം കൂടിയിൽ ഒരു ഗാനം കൂടി, അനന്തഭദ്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 53 സെക്കൻഡും. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം വത്സ വില്യംസ് വിത്ത് മിഡ് ഡേ ന്യൂസ്. The headlines. Rajya Sabha to take up public examinations, prevention of unfair

0: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം,
1: അഞ്ചാം ഭാഗം.
0: ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.

0: പോകുന്നപ്പിള്ള എവിടെ?
1: പുറത്തോട്ട് ഇറങ്ങിയിട്ട് കുറച്ചു നേരമായി ചേട്ടൻ ഇരിക്കണം.
0: അതെന്താ അങ്ങനെ പതിവില്ലാതെ, എവിടെ പോകുന്നെന്ന് പറഞ്ഞോ.
1: ചോദിച്ചപ്പോ ദേഷ്യപ്പെട്ട് എന്തോ തന്നെത്താൻ പറഞ്ഞോണ്ടിറങ്ങിപ്പോയി.
0: ചന്ദ്രനോ?
1: അവനും ഇല്ല ഇവിടെ.
0: അവൻ ജോലി രാജിവെക്കാൻ നിശ്ചയിച്ചതറിഞ്ഞോ?
1: ചന്ദ്രന്റെ അച്ഛൻ പറഞ്ഞു.
0: അവൻ പാർവതിയോട് പറഞ്ഞില്ലേ?
1: പറയേണ്ടവരോട് പറഞ്ഞാ പോരെ.
0: അവന് വേണ്ടതുപോലെ ഉപദേശിച്ചില്ലേ?
1: എനിക്കാവുന്നത് വേണ്ട കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, ആരും ആവശ്യപ്പെടാതെ. ഇനിയല്ല അവന്റെ ഇഷ്ടം.
0: ഗോവിന്ദപ്പിള്ള മറ്റൊന്നും പറഞ്ഞില്ലേ? മാധവിയുടെ വിവാഹാലോചനയും രാഘവന്റെ ജോലിക്കാരിയും?
1: ഇല്ല.
0: അതെന്താ പറയാത്തത്?
1: ഞാൻ എങ്ങനെ അറിയാനാ?
0: ആ രണ്ടും നടപ്പുമേനിയിലായിട്ടുണ്ട്.
1: അത് നല്ലതാ.
0: കേൾക്കാൻ കൊതിച്ചിരുന്നത് കേട്ടിട്ടും എന്താ ഒരു ഉത്സാഹവും ഇല്ലാത്ത പോലെ.
1: ഇനി ഞാൻ ഉത്സാഹിച്ചാൽ എന്ത് നടക്കാനാ?
0: രാഘവനും മാധവിയും ഉണ്ടോ അകത്ത്?
1: രാഘവൻ ഇന്നലെ ഇവിടെ ഒന്ന് പോയിട്ട് ഇതുവരെ കണ്ടില്ല. മാധവി അമ്പലത്തിൽ പോയി.
0: അപ്പോ തനിച്ചേ ഉള്ളൂ.
1: അതെ. ചേട്ടന് കുടിക്കാൻ എന്തെങ്കിലും?
0: ഒന്നും വേണ്ട. തനിച്ചായത് നന്നായി. എനിക്കല്പം സംസാരിക്കണം. ഉദ്ദേശിച്ച് വന്നത് ഗോവിന്ദപ്പിള്ളയോട് സംസാരിക്കാനാണ്.
1: എനിക്കൂടെ കേൾക്കാവുന്നതാണെങ്കിൽ?
0: കേൾക്കാവുന്നതും കേൾക്കേണ്ടതും തന്നെ.
1: എന്താണോ?
0: ഗോവിന്ദപ്പിള്ളയ്ക്കും പാർവതിക്കും എന്നെ അറിയാം.
1: ചേട്ടന് ഞങ്ങളെയും
0: എന്ന് വിചാരിച്ചിരുന്നു.
1: ചേട്ടനിത്
0: ഗൗരവമായി പറയുകയാണ്. ഞാൻ അറിഞ്ഞത് ശരിയെന്നായിരുന്നു എന്റെ വിശ്വാസം. പാർവതി ഈ വീട്ടിൽ വന്നത് മുതൽ നിങ്ങളുടെ ബന്ധമെന്തെന്ന് എനിക്കറിയാം.
1: അതെങ്ങനെയാ? ഞങ്ങൾ രണ്ടുപേരല്ലാതെ ലോകത്ത് മറ്റാരും അറിഞ്ഞിട്ടില്ലല്ലോ.
0: അതിൽ ഇത്ര അറിയാനെന്തുണ്ട്? ഭാര്യാഭർത്തു ബന്ധം എങ്ങനെ ആരും അറിയാതെ രഹസ്യമാകും?
1: ഞങ്ങളുടെ ബന്ധം അതല്ലെങ്കിലോ?
0: അല്ലാതെ പിന്നെന്ത് ബന്ധം? നല്ല നേരം പോക്ക്.
1: ഞാനൊരു ഭാര്യയാകാനല്ല വന്നത്. ഒരിക്കലും ഭാര്യയായിട്ടുമില്ല.
0: ഓ, പത്ത് പേരെ വിളിച്ചുകൂട്ടി ചടങ്ങനുസരിച്ച് വിവാഹകർമ്മം നടത്താത്തത്, അത് പിന്നെ പൊല്ലാക്കാലത്ത് അത് മര്യാദയല്ലെന്ന് വിചാരിച്ചില്ലേ?
1: വിവാഹമേ പാടില്ലെന്നുറച്ചത് ഞാനാണ്. ഒരു വിവാഹ പാറം പോലും ഞാൻ കണ്ടിട്ടില്ല.
0: ചടങ്ങും രേഖയുമാണോ മുഖ്യം? ജീവിക്കുന്നത് എങ്ങനെയെന്നല്ലേ?
1: ജീവിക്കുന്നതോ? ഞാൻ എങ്ങനെ വന്നോ അങ്ങനെ. എന്തിനു വന്നോ അതിന്?
0: നീ പറയുന്നത് നീ ഗോവിന്ദപ്പിള്ളയുടെ ഭാര്യയല്ലെന്നാണോ?
1: അതെ. ഞാൻ ഈ വീട്ടിലൊരു അമ്മയില്ലാത്ത വിടവ് നികത്താനാണ് വന്നത്. മരിക്കുന്നതുവരെ അമ്മ മാത്രമായിരിക്കുകയും ചെയ്യും.
0: ഇത് സത്യമെന്ന് ആര് കരുതും? പാർവതി, ജീവനുള്ള തെളിവ് എതിരായിട്ടുള്ളപ്പോ?
1: രാഘവനല്ലേ, ഞാനും എന്റെ ഗർഭപാത്രത്തിൽ അവനും ഒന്നിച്ചാണ് ഇവിടെ വന്നത്.
0: അപ്പോ രാഘവൻ ഗോവിന്ദപ്പിള്ളയുടെ മകനാകണമെങ്കിൽ?
1: ആകണമെങ്കിൽ?
0: നീ ഇവിടെ വരും മുമ്പ് ലക്ഷ്മിയമ്മ ജീവിച്ചിരിക്കെ തന്നെ ഗോവിന്ദപ്പിള്ളയും നീയും തമ്മിൽ?
1: അതിനും എത്രയോ വർഷം മുമ്പ്. ലക്ഷ്മിയമ്മയെ വിവാഹം കഴിക്കുന്നതിനും വളരെ മുമ്പ്. ജീവിതത്തിനൊരു പട്ടുനൂലിൻ്റെ ഭാരം പോലും ഇല്ലാതിരുന്ന അന്ന് ചേട്ടൻ ഓർക്കുന്നില്ലേ? നമ്മൾ ഒന്നിച്ച് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലം.
0: അതിപ്പോൾ ഓർത്തിട്ടും പറഞ്ഞിട്ടും എന്ത് കാര്യം?
1: അന്നാണ് ഒരു പുരുഷൻ ആദ്യമായും അവസാനമായും എൻ്റെ മനസ്സും ഹൃദയവും ഞാൻ അറിയാതെ കൈവശമാക്കിയത്. എപ്പോഴും ചേട്ടൻ്റെ കൂടെ നടന്നിരുന്ന ഒരു കൊച്ചു യുവാവില്ലേ, ചടച്ചു നീണ്ട് തിളങ്ങുന്ന കണ്ണുകളും എപ്പോഴും വിയർപ്പ് പൊടിയുന്ന മൂക്കും മനസ്സ് നിറയെ ഉന്മേഷവുമുള്ള ആ ഇരുനിറക്കാരൻ.
0: എന്ത്? അന്നേ തന്നെ അടുപ്പമോ? എന്നിട്ട് ഒരക്ഷരം, ഒരു ജീവിതകാലം മുഴുവൻ. ഇതാണ് എനിക്ക് കിട്ടിയ സ്നേഹം.
1: സ്നേഹക്കുറവുകൊണ്ടാണോ ചേട്ടാ ഇങ്ങനെ ചിലത് സ്വന്തം അച്ഛനമ്മമാരെ മക്കൾ അറിയിക്കാത്തത്?
0: അതെ, അന്നാരംഭിച്ച ബന്ധം പിന്നീട് ഇങ്ങോട്ട് തുടർന്നു.

0: ആ വിവാഹത്തിന് മുൻപും പിമ്പും.
1: എന്ത് ബന്ധം? നേര് പറയട്ടെ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ നിന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാൻ ശ്രമിച്ചില്ല, പക്ഷേ ഇന്നത് വേണ്ടി വന്നു. ഞാൻ ആരെന്ന് ചിന്തിക്കേണ്ടി വന്നു. ചേട്ടൻ ഇവിടെ വന്ന് കയറിയപ്പോഴും ഞാൻ അത് തന്നെ ചിന്തിക്കുകയായിരുന്നു. എന്നിട്ടും എനിക്ക് ഒരു രൂപവും കിട്ടിയില്ല. ഒന്ന് പറഞ്ഞു തരാമോ? അമ്മ മരിച്ച രണ്ട് കുഞ്ഞുങ്ങൾക്ക് ആ നഷ്ടം തോന്നാൻ ഇടവരാതെ അവരെ വളർത്തി അവരുടെ അച്ഛനെ സഹായിക്കാൻ വന്ന ഞാൻ ആരാകും? പരിചാരികയോ, വേലക്കാരിയോ, ആയയോ, മിത്രമോ? ഭാര്യയല്ലെന്ന് മാത്രം എനിക്കറിയാം. പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പുള്ള രണ്ട് വർഷം അന്ന് ഞങ്ങൾ അന്യോന്യം ആരായിരുന്നു, എന്തായിരുന്നു? എനിക്കത് സങ്കല്പിക്കാൻ കൂടി വയ്യ.
0: അതെ, ആ രണ്ട് വർഷം ഈ വീട്ടിൽ വീശുന്ന വായുവിൽ ഇന്നും തുഴന്നു നിൽക്കുന്നത് അന്നത്തെ പാപമാണ്.
1: എവിടെ തുടങ്ങും, എവിടെ പറഞ്ഞെത്തിക്കും? വിവാഹത്തിൻ്റെ തലേദിവസം രാത്രി അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. കേശവപിള്ളയും വീട്ടുകാരും കൂടി എൻ്റെ ശരീരം മറ്റൊരാൾക്ക് കൊടുത്തു. എൻ്റെ ജീവനെന്നും നിന്റേതാണ് പാർവതി എന്ന് വല്ലപാടും പറഞ്ഞു പിരിഞ്ഞ അദ്ദേഹത്തെ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കണ്ടത്. വേണമെങ്കിൽ അതിനകം എനിക്ക് കാണാമായിരുന്നു, പക്ഷേ മനഃപൂർവ്വം ഞാൻ കാണാതിരിക്കാൻ നോക്കി, മറക്കാൻ ശ്രമിച്ചു. അദ്ദേഹവും എന്നെ മറക്കണേന്നാശിച്ചു, മറന്നിരിക്കുമെന്നാശിച്ചു. അച്ഛനും അമ്മയും മരിച്ചതോടെ എനിക്ക് മറ്റാരും ഇല്ലാതായി. കടപ്പാടും ആശ്രയവും ആരോടും ഇല്ലാതായാൽ, ഇങ്ങോട്ടും കടപ്പാടും ആശ്രയവും ആർക്കും ഇല്ലാതെ വന്നാൽ കിട്ടുന്ന ഒരുതരം സ്വസ്ഥതയും സ്വാതന്ത്ര്യവുമില്ലേ? അതും അനുഭവിച്ച് ഒരു സ്കൂളിൽ ഞാൻ അധ്യാപികയായിട്ട് കഴിയുകയായിരുന്നു. അന്നാണ് അടഞ്ഞിരുന്ന വാതിലിൽ അദ്ദേഹം നനച്ചിരിക്കാതെ വന്ന് മുട്ടിയത്.
0: കഷ്ടം, ഞാൻ എന്തൊരു പമ്പര വിട്ടി.
1: അദ്ദേഹത്തിന് ഒരു നിമിഷം സ്വൈര്യമായി സന്തോഷമായി പെരുമാറാനൊക്കുമോ? പള്ളും ഡീക്കും ധൂർത്തും പെരുത്ത ആ വിവരം കെട്ട അച്ഛനന്മാരോട് ഒരു തണുത്തുറഞ്ഞ സദ്ഗുണം എന്ന് അദ്ദേഹം പറയാറുള്ള ഭാര്യയാണെങ്കിലോ? മറ്റുള്ളവരുടെ മനസ്സിലിരി പറയാൻ കഴിവില്ലാത്ത ഒരുത്തിയും
0: ഒരാപത്തൊഴിവാക്കാൻ അതിലും എത്രയോ വലിയൊരാപത്ത് തലയിൽ പിടിച്ചു വെച്ചുകൊടുത്ത ഈ പടു അങ്കൻ.
1: പൊള്ളുന്ന മരുഭൂമിയിൽ നിന്ന് ഓടിയകന്ന ഒരു യാത്രക്കാരൻ ദാഹജലം യാചിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വേച്ചു വേച്ചു വന്നെത്തി തളർന്നു കുഴഞ്ഞെൻ്റെ മടിയിൽ വീണു. ഒരു നിമിഷം മാത്രം ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി അറച്ചു നിന്നു. പിന്നീട് എല്ലാ ചിന്തയും അകന്നു. ആ ശരീരം ഞാൻ പല ഒരു തലോടി. എനിക്കൊരു ജീവിതം തരൂ, മരണം എനിക്ക് മടുത്തു എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ എനിക്കുള്ളതെല്ലാം ഒന്നൊഴിയാതെ ഞാൻ അർപ്പിച്ചു. അന്നാണ് ചേട്ടൻ്റെ നിർബന്ധവും ഉപദേശവും വന്ന വഴിയെ തിരിച്ചു നടന്ന് കടമ നിർവഹിക്കാൻ.
0: പക്ഷേ എന്തു പറഞ്ഞാലും എന്തു വിശേഷം, ലക്ഷ്മിയമ്മ എന്തു പിഴച്ചു? മരിക്കാറായി കിടക്കുന്ന ഏത് സ്ത്രീക്കുമില്ലേ ഭർത്താവിനെ കാണാൻ ആശ? വിശേഷിച്ചും തനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ തന്ന ഭർത്താവിനെ.
1: എനിക്കത് ഓർക്കാൻ കൂടി വയ്യ ചേട്ട. യാതൊരു വീണ്ടു വിചാരവും ഇല്ലാതെ അടിക്കുന്ന ഓളത്തിനൊപ്പം ഒഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ഇടിത്തി ആഞ്ഞു വീണ് ഞങ്ങൾ ഞെട്ടിപ്പിടഞ്ഞെണീറ്റത്. ഒരു നിമിഷം കൊണ്ട് പാപത്തിൻ്റെ കുറ്റാക്കുറ്റിരിട്ട് ലോകമാകെ മൂടി പൊതിഞ്ഞത് കണ്ട് ഞാൻ നിലവിളിച്ചു പോയി. ഞാൻ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത അമ്മയുടെ മുഖം, ശബ്ദം, നോട്ടം എല്ലാം എൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ നിന്ന് ഉയർന്നു വരുന്നതുപോലെ. ഇടയ്ക്കൊരു മുട്ടൻ മലയിടിഞ്ഞു വീണ് എന്നെയും ചന്ദ്രൻ്റെ അച്ഛനെയും അകറ്റിയതുപോലെ. കുടിച്ചു ലക്കുകെട്ടവൻ്റെ നെഞ്ചത്ത് കടാര കൊണ്ട് കുത്തുകൊണ്ടാൽ പെട്ടെന്ന് ബോധം തെളിയുന്നത് പോലെ.
0: എന്തു ചെയ്യാം, ദീപം തെളിച്ചപ്പോഴേക്കും നിധി നഷ്ടപ്പെട്ടു കഴിഞ്ഞു.
1: പേടിച്ചു കിടുങ്ങിയത് ഞാനാണ് ചേട്ടാ, അതാണ് ഞാൻ വരില്ലെന്ന് നിർബന്ധം പിടിച്ചത്. പിന്നെ വരാമെന്നുറച്ചതോ? ഒരേ ഒരു കരാറിൽ ഞങ്ങൾ രണ്ടുപേരും മരിക്കുന്നതുവരെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കില്ലെന്ന് അന്യോന്യം കയ്യിലടിച്ച് സത്യം ചെയ്തു. ആ സത്യം ആണ് ഇവിടെ തെറ്റാതെ ഇന്നുവരെ പരിപാലിച്ചത്. ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരാശ, ഒരേ ഒരു നിശ്ചയം, അതാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതല്ല, എൻ്റെ രക്തത്തിൽ ജനിച്ച മകനെ പോലും ബലി കഴിച്ച് കടമ വീട്ടി പാപമോചനം നേടാൻ ഈ വീട്ടിൽ തങ്ങി നിൽക്കുന്ന ആ അമ്മയുടെ ആത്മാവ് എന്നെന്നും എൻ്റെ ശരീരത്തിൽ കുടികൊണ്ട് എന്നെ ആ അമ്മയാക്കണേ എന്ന ഒരേ ഒരു പ്രാർത്ഥനയായിരുന്നു എൻ്റെ ഊണിലും ഉറക്കത്തിലും. പക്ഷെ ചേട്ട, 20 വർഷം ഞാൻ പേറി നടന്ന എൻ്റെ ആശ കരിഞ്ഞ ചാമ്പലായി.
0: പാർവതി, നീ എന്നോട് ക്ഷമിക്കുമോ? കുഞ്ഞേ,
1: ക്ഷമിക്കാൻ എന്തുണ്ടായി?
0: ഒന്നുമില്ലേ. എരുതിയിൽ നിന്നുള്ള ഈ തപസ്, ഈ സന്യാസം തെറ്റിദ്ധരിച്ചവനല്ലേ ഞാൻ. ആ ചന്ദ്രന്റെ തലയിൽ കടന്നുകൂടിയ ചെകുത്താൻ എന്നെപ്പോലും ആവേശിച്ചു കളഞ്ഞു കുഞ്ഞേ.
1: ഞാൻ തപസ് ചെയ്തെങ്കിൽ അതെന്റെ ആവശ്യത്തിനാണ്, എന്റെ ആത്മാവിലടിഞ്ഞ കറ കഴുകിക്കളയാൻ. ചന്ദ്രൻ എന്തിനാ കുറ്റം പറയുന്നത്? ഒന്നും അറിയാത്ത കുട്ടി, അവൻ എങ്ങനെ അറിയാം ഒരച്ഛനെ, ഒരമ്മയെ, ഒരു ഭാര്യയെ, ഒരു ഭർത്താവിന്?
0: ഒന്നെങ്കിലും അറിയണമായിരുന്നു സ്നേഹം. ഞാൻ ഇറങ്ങുന്നു കുഞ്ഞേ.
2: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം 5-ാം ഭാഗം സമാപിക്കുന്നു.
3: കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോവിന്ദപിള്ള എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള പി സി സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, മാധവി മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി, തിരുവനന്തപുരം.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജെറി അമൽദേവ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്.

ഒപ്പം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ അടുത്തത്. വരികൾ ഡോക്ടർ മധു വാസുദേവൻ, സംഗീതം ഫോർ മ്യൂസിക്സ്.

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മിഴിരണ്ടിലും.

0: ചില മനോഹര വാക്കുകളും വാഗ്ദാനങ്ങളും. നമ്മുടെ സ്വകാര്യത വരെ പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് അവർ അത് വളർത്തിയെടുക്കുന്നു. ഒടുവിൽ തിരിച്ചുവരാൻ പറ്റാത്ത കെണി. സോഷ്യൽ മീഡിയയിലെ ഓരോ പരിചയപ്പെടലും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തും. സൈബർ കെണിയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 1930.
1: എം ജി ശ്രീകുമാർ, സോണി സായി, സുധീഷ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, ഈണം പകർന്നത് അഫ്സൽ യൂസഫ്. ചിത്രം ബോംബെ, മാർച്ച് 12.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന ഗാനമാണ് ഗാനോപഹാരത്തിൽ അടുത്തത്. കൂടെ എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക് പാടിയത്.

0: ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 181, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.
1: ഗ്രാമഫോൺ എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും ഇരഞ്ഞോളി മൂസയും സംഘവും ചേർന്ന് പാടി.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് പി ജയചന്ദ്രനും ഗായത്രിയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഡ്രീംസ്.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി. അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും മഞ്ചരിയും പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജൻ.

0: ആകാശവാണി ഇപ്പോൾ സമയം 4 മണി.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: സാന്തോർ മറായ് എഴുതിയ നോവൽ കനലുകൾ. രചന ജേക്കബ് എബ്രഹാം.
3: പ്രതികാരത്തിന്റെയും വഞ്ചനയുടെയും ദീർഘകാലത്തെ പകയുടെയും കഥകൾ ലോകസാഹിത്യത്തിൽ നിരവധിയുണ്ട്. ഒരിക്കൽ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നവർ പിരിയുമ്പോഴുള്ള വേദന പിന്നീട് പകയുടെ കനലുകളിൽ വെന്ത് വെന്ത് നീറുന്നു. ഒരു ജന്മം മുഴുവൻ പ്രതികാരദാഹത്തിന്റെ ഉലയിൽ ആ മനുഷ്യർ വെന്ത് ജീവിക്കുന്നു. ഒരു വിചിത്ര പ്രഹേളിക പോലെ തോന്നുന്ന അത്തരമൊരു പ്രതികാരത്തിന്റെ കഥയുണ്ട് ലോകസാഹിത്യത്തിൽ. ഹംഗേറിയൻ സാഹിത്യത്തിലെ വിസ്മയ രചനയായി മാറിയ സാന്തോർ മാറോയയുടെ കനലുകൾ അഥവാ എംബേഴ്സ് എന്ന കൃതി. എഴുത്തുകാരന്റെ മരണത്തിനു ശേഷം അരനൂറ്റാണ്ട് കഴിഞ്ഞാണ് വിസ്മൃതിയിൽ മറഞ്ഞുപോയ ഈ നോവൽ വായനക്കാർ വീണ്ടെടുത്തത്.
4: പ്രഭാതത്തിൽ വൃദ്ധനായ ജനറൽ തന്റെ വീഞ്ഞുവിദഗ്ധനുമൊത്ത് വീഞ്ഞു ശേഖരിച്ചിരുന്ന അറയിൽ ഏറെ സമയം ചെലവഴിച്ചു. വീഞ്ഞറയിൽ നിന്ന് അയാൾ പുറത്തിറങ്ങിയപ്പോൾ 11 മണി കഴിഞ്ഞിരുന്നു. അയാളുടെ കുതിരക്കാരൻ ഒരു കത്തുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജനറൽ കത്തു വാങ്ങി പോക്കറ്റിൽ തിരുകി. കുതിരവണ്ടി 6 മണിക്ക് തന്നെ തയ്യാറാക്കി നിർത്താൻ അയാൾ കുതിരക്കാരന് നിർദ്ദേശം നൽകി. കുതിരവണ്ടി വൃത്തിയായി തിളങ്ങണം, ജനറൽ പറഞ്ഞു. മനസ്സിലായി തിരുമനസ്സേ, കുതിരക്കാരൻ പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്, വൈറ്റ് ഈഗിൾ ഹോട്ടലിൽ പോവുക. ഞാനാണ് നിങ്ങളെ അയച്ചതെന്ന് പറയുക. ക്യാപ്റ്റനു വേണ്ടിയുള്ള വണ്ടി തയ്യാറായിരിക്കുന്നു എന്നറിയിക്കുക.
3: കനലുകൾ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കാർപാത്തിയൻ മലനിരകളിലെ ബംഗ്ലാവിൽ വൃദ്ധനായ ജനറൽ തന്റെ സുഹൃത്തിനെയും കാത്തിരിക്കുകയാണ്. അയാളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനാണ് കുതിരവണ്ടി അയച്ചത്. പഴയ കണക്കുകൾ തീർക്കാനുണ്ട്. അവർ തമ്മിൽ കണ്ടിട്ട് 41 വർഷങ്ങളായി. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനുണ്ട്. ഒരു രാത്രി നീളുന്ന നീണ്ട കൂടിക്കാഴ്ചയ്ക്കു വേണ്ടിയാണ് ക്യാപ്റ്റനെ ജനറൽ ക്ഷണിച്ചിരിക്കുന്നത്.
1: ഹംഗേറിയൻ സാഹിത്യത്തിലെ വിസ്മയമാണ് കനലുകൾ എന്ന നോവൽ. അപൂർവ സുന്ദരമായ ഒരു രചന. സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും വഞ്ചനയുടെയും തിരസ്കാരത്തിന്റെയും കഥ പറയുകയാണ് ഈ ക്ലാസിക് കൃതി. അതിസമ്പന്നനായ ഒരു പ്രഭുവിന്റെ മകനായി പിറന്ന ഹെൻറിക് ആണ് തന്റെ ബാല്യകാല സുഹൃത്തായ കോൺറാഡിനെ കാത്തിരിക്കുന്നത്. ഒരു കാലത്ത് ഒരിക്കലും പിരിയാത്ത സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞവരായിരുന്നു അവർ. കാർപാത്തിയൻ മലനിരകളിലെ ഒരു കോട്ടയിലാണ് ജനറൽ ഹെൻറിക്ക് താമസിക്കുന്നത്. പഴയ കോട്ടയാണിത്. തന്റെ പിതാവായ പ്രഭുവിന്റെയും മാതാവിന്റെയും മരണശേഷം അയാൾ കോട്ടയുടെ ഭരണം ഏറ്റെടുത്തു. പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞ ശേഷം കോട്ടയിൽ താമസമാക്കി. അയാളുടെ ബാല്യകാലത്ത് ഒപ്പം ജീവിതം തുടങ്ങിയ ആയയായ ഹിനി മാത്രമാണ് മറ്റു ഭൃത്യരല്ലാതെ ജനറലിന് ഒപ്പം കോട്ടയിൽ താമസിക്കുന്നത്. ഹിനിക്ക് 91 വയസ്സായി. തന്റെ 16-ാം വയസ്സിൽ ജനറൽ കുഞ്ഞായിരുന്നപ്പോൾ ഈ കോട്ടയിലെത്തിയതാണ് അവർ. തന്റെ സുഹൃത്തായ കോൺറാഡ് അതിഥിയായി എത്തുന്ന വിവരം ജനറൽ ഹിനിയെ അറിയിക്കുന്നു. വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ ജനറൽ കൽപ്പിക്കുന്നു.
4: ആദ്യത്തെ ആകാംക്ഷാഭരിതമായ അത്ഭുതാവസ്ഥ കടന്നുകഴിഞ്ഞപ്പോഴേക്കും ജനറലിന് വല്ലാത്ത ക്ഷീണം തോന്നി. ഒരു ജീവിതകാലം മുഴുവൻ ഒരുവൻ എന്തിനോ വേണ്ടി തയ്യാറെടുക്കുന്നു. ആദ്യം മുറിവേൽക്കുന്നു,

0: നിന്നെ പ്രതികാരത്തിനായി തയ്യാറെടുക്കുന്നു, എന്നിട്ട് കാത്തിരിക്കുന്നു. ഇപ്പോൾ അയാൾ എത്രയോ കാലമായി കാത്തിരിക്കുകയായിരുന്നു. എപ്പോഴാണ് ആ മുറിവ് അയാളെ പ്രതികാരദാഹിയാക്കി മാറ്റിയതെന്ന് അയാൾ അറിഞ്ഞില്ല. ആ ദാഹം എപ്പോഴാണ് അയാളെ ഒരു കാത്തിരിപ്പുകാരനാക്കി മാറ്റിയതെന്നും അറിയില്ല. കാലം എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നു. വെളിച്ചവും കാലവും ചേർന്ന് മുഖത്തിൻ്റെ അതിരുകളെയും ആകൃതികളെയും മായ്ച്ചു കളയുന്നു. വെളിച്ചം വീഴും വിധം പലതും വ്യക്തമായി കാണേണ്ടതുണ്ട്.
1: ജനറൽ കാത്തിരിക്കുന്ന അതിഥി പട്ടണത്തിലെ ഹോട്ടലിൽ താമസിക്കുകയാണ്. കുന്നിൻ മുകളിലെ വനങ്ങൾ മൂടിയ കോട്ടയിൽ അതിഥിക്ക് വേണ്ട വിഭവ സമൃദ്ധമായ വിരുന്ന് ഒരുക്കുകയാണ് നിനി. കുതിരക്കാരൻ അതിഥിയെ വിളിച്ചുകൊണ്ടുവരാൻ പോയി. ആ കാത്തിരിപ്പിൽ കഴിഞ്ഞ 41 വർഷങ്ങളെ ഓർത്തെടുക്കുകയാണ് ജനറൽ ഹെൻറിക്ക്. അയാളുടെ ഓർമ്മകളാവട്ടെ ആർദ്രമാണ്. എന്നാൽ താൻ അതിഥിയിൽ നിന്നും ചില രഹസ്യങ്ങൾ അറിയാൻ വെമ്പൽ കൊള്ളുന്നതായി അയാൾക്ക് തോന്നി. കോൺറാഡ് എന്ന തന്റെ സുഹൃത്തിൽ നിന്നും തന്റെ ആത്മാവിനെ പീഡിപ്പിക്കുന്ന ആ വലിയ രഹസ്യം ജനറലിന് അറിയണം. ഈ കഥയിൽ താനും കോൺറാഡും അന്തരിച്ച ഭാര്യ ക്രിസ്റ്റീനയുമാണുള്ളത്.
2: അനാരോഗ്യവാനായിരുന്നു ബാല്യകാലത്ത് ജനറൽ. ആ ബാലനെ ശുശ്രൂഷിക്കാൻ ഒരു വലിയ ഭൃത്യസംഘവും ഡോക്ടർമാരും ഉണ്ടായിരുന്നു. ബാലൻ ആരോഗ്യം വീണ്ടെടുത്തു. തുടർന്ന് പ്രഭു തന്റെ മകനെ മിലിട്ടറി സ്കൂളിൽ ചേർത്തു. സ്കൂൾ പഠനം കഴിഞ്ഞ് ഹെൻറിക്ക് വിയന്നയിലെ ഒരു സൈനിക അക്കാദമിയിൽ ചേർന്നു. അവിടെ ആ യുവാവിന് കൂട്ടായി കോൺറാഡ് എന്ന സ്നേഹിതനുമുണ്ടായിരുന്നു. സ്കൂളിൽ വെച്ച് കണ്ടുമുട്ടിയതു മുതൽ ഉറ്റ സുഹൃത്തായി അവർ മാറി. ഒരേ പായയിൽ കിടന്നു, ഒരേ ഭക്ഷണം, ഒരേ വസ്ത്രം ധരിച്ചു. കോൺറാഡ് അവധിക്കാലങ്ങൾ തന്റെ സുഹൃത്തായ ഹെൻറിക്കിന്റെ കൊട്ടാരത്തിൽ ചെലവഴിച്ചു. എല്ലാവരും ആ സ്നേഹബന്ധത്തെ അത്ഭുതത്തോടെയാണ് കണ്ടത്.
1: തന്റെ പിതാവായ പ്രഭു തന്റെ ബാല്യകാല സുഹൃത്തായി കോൺറാഡിനെ സ്കൂളിൽ വെച്ച് തന്നെ അംഗീകരിച്ചത് വലിയ അഭിമാനത്തോടെയാണ് ജനറൽ ഓർക്കുന്നത്. പിന്നീട് ഇരുവരും സഹോദരങ്ങളെപ്പോലെ വളരാൻ തുടങ്ങി. അവധിക്കാലങ്ങളിൽ പ്രഭുവിന്റെ കോട്ടയിൽ തന്റെ സുഹൃത്തായ ഹെൻറിക്കുമൊത്ത് കോൺറാഡ് ദീർഘസമയങ്ങൾ ചെലവഴിച്ചു. അയാൾക്കു വേണ്ടി എപ്പോഴും കോട്ടവാതിൽ തുറന്നിട്ടു. ആ കൊട്ടാരത്തിൽ അയാൾ ഒരംഗത്തെപ്പോലെയായിരുന്നു. പക്ഷേ ആയയായ ഹിനിക്ക് ആ സൗഹൃദം അത്ര സുഖകരമായി തോന്നിയില്ല. ജനറൽ തന്റെ അതിഥിയെ കാത്തിരിക്കുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. ആ ഓർമ്മകൾ അയാളെ പീഡിപ്പിക്കുന്നുമുണ്ട്.
0: പരിചാരകനെ വിളിച്ചു വരുത്താതെ ജനറൽ സ്വയം വസ്ത്രങ്ങൾ ധരിച്ചു. ഒരു മേശവലിപ്പ് തുറന്ന് തന്റെ ആചാര അലങ്കാരങ്ങൾ അയാൾ പുറത്തെടുത്തു. കറുത്ത വസ്ത്രങ്ങളും വെളുത്തട്ടയും അദ്ദേഹം ധരിച്ചു. ജാലകത്തിനു നേരെ നടന്ന് താഴ്വാരങ്ങൾക്കും കാട്ടുമരങ്ങൾക്കും ഇടയിൽ കിടക്കുന്ന വഴിയിലേക്ക് കണ്ണുകൾ പായിച്ചു. പുറത്ത് പേമാരിയുണ്ടായിരുന്നു. മരച്ചിലകൾക്കിടയിലൂടെ ഒരു നനുത്ത കാറ്റ് പതറി നടന്നു. സാവധാനം നീങ്ങി വരുന്ന ഒരു കുതിരവണ്ടി ജനറലിന്റെ കണ്ണുകളിൽ പെട്ടു. അയാളുടെ അതിഥി യാത്രാവഴിയിലാണ്. അടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷ്യത്തെ ജനറൽ നോക്കി. ഒരു നായാടി ഇരയെ ലക്ഷ്യമിട്ട് ഒറ്റക്കണ്ണ് ചെറുതാക്കും പോലെ ജനറൽ ഒരു കണ്ണടച്ചു.
2: 41 വർഷവും 43 ദിവസവും അവർക്കിടയിൽ നിന്ന് പരസ്പരം കാണാതെ നഷ്ടപ്പെട്ടിരുന്നു. അതിഥി എത്തുന്നതിനു മുൻപ് തങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായി ചെലവഴിച്ചിരുന്ന ബാല്യവും കൗമാരവും യൗവനവും പട്ടാളത്തിലെ ജോലിയും ഈ കോട്ടയിലെ ഒഴിവു ദിവസങ്ങളും വിരുന്നുവേളകളും എല്ലാം ജനറൽ ഓർത്തെടുക്കുന്നു. സുഹൃത്തായ കോൺറാഡ്, അതായത് ഇപ്പോൾ എത്തുന്ന അതിഥി, തന്നോടും തന്റെ ഭാര്യയോടും ഒന്നും പറയാതെ പോയതിന്റെ രഹസ്യവും ഒപ്പം അന്ന് നടന്ന നായാട്ടിലെ ഒരു ചതിയുടെ കാരണവുമാണ് തനിക്കറിയേണ്ടത്. അതിഥി എത്തി. ജനറൽ ആതിഥ്യമര്യാദയോടെ അയാളെ സ്വീകരിച്ചു. തന്നെപ്പോലെ കോൺറാഡും വൃദ്ധനായിരിക്കുന്നത് ജനറൽ തിരിച്ചറിഞ്ഞു.

0: ഉന്നത കുലജാതനായ ജനറലിന്റെ ആതിഥ്യ മര്യാദ മെഴുകുതിരികൾ തിളങ്ങുന്ന അത്താഴമേശയിൽ പ്രകടമാണ്. അതിഥിക്ക് രുചിക്കാനായി നിലവറയിൽ നിന്നും മേൽത്തരം വീഞ്ഞു തന്നെ തയ്യാറാക്കുന്നു. അതിഥി എത്തിയ രാത്രിയിലാണ് ആ രഹസ്യങ്ങൾ അറിയാനായി എല്ലാം തുറന്നു സംസാരിക്കാനായി ജനറൽ തീരുമാനിക്കുന്നത്. ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങൾ മാത്രം നിറഞ്ഞ ആഖ്യാനം കനലുകൾ എന്ന നോവലിനെ വ്യത്യസ്തമാക്കുന്നു. ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്ന കൃതിയാണിത്. പ്രത്യേകിച്ചും വാർദ്ധക്യത്തിന്റെ കണ്ണാടിയിലൂടെ ജീവിതത്തെ നോക്കിക്കാണുന്ന ക്ലാസിക് രചന. ഉദാത്തമായ ആഖ്യാന ശൈലിയാണ് നോവലിനെ ക്ലാസിക് തലത്തിലേക്ക് ഉയർത്തുന്നതെന്ന് നിസ്സംശയം പറയാം. പകയും പ്രതികാരവും അതിനിടയിൽ തിളങ്ങുന്നു കരുണയും പ്രണയവും.
1: കഴിഞ്ഞ 4 പതിറ്റാണ്ട് താൻ സിംഗപ്പൂരിൽ ഒരു തോട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കായി കൂലികളെക്കൊണ്ട് എസ്റ്റേറ്റ് പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് കോൺറാഡ് ജനറലിനോട് പറയുന്നു. വീഞ്ഞ് രുചിച്ച ശേഷം അവർ അത്താഴം സാവകാശം ആസ്വദിച്ച് കഴിക്കുന്നു. വാർദ്ധക്യത്തിന്റെ ശാന്തതയോടെ, അത്യധികമായ സ്നേഹത്തോടെ ജനറൽ പഴയ കാര്യങ്ങൾ പലതും അതിഥിയുമായി പങ്കുവയ്ക്കുന്നു. എന്നാൽ കോൺറാഡ് ഒളിച്ചോടിയ ദിവസത്തിന് മുൻപുള്ള നായാട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതോടെയാണ് കനലുകൾ എന്ന നോവൽ ചടുലമാകുന്നത്. തന്റെ ഇരയുടെ മുമ്പിൽ തോക്കുമായി കാത്തിരിക്കുന്ന വേട്ടക്കാരനെ പോലെ അതിഥിക്ക് മുൻപിൽ ജനറൽ രഹസ്യങ്ങൾ അറിയാനായി വലവിരിക്കുന്നു.
0: കോട്ടയിൽ ഇപ്പോൾ താമസിക്കുന്നവരിൽ നിനിയുമായി മാത്രമാണ് അയാൾക്ക് ആത്മബന്ധമുള്ളത്. സത്യത്തിൽ താനും നിനിയും മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് ജനറൽ ഖേദത്തോടെ മനസ്സിലാക്കുന്നു. 16-ാം വയസ്സിൽ ഒരു ജാരസന്തതിക്ക് ജന്മം നൽകിയിട്ട് കോട്ടയിലേക്ക് അഭയം തേടിയെത്തിയതാണ് നിനി. ആയയായ നിനിയുടെ മുലപ്പാൽ കുടിച്ചാണ് ജനറൽ വളർന്നത്. 90-ുകൾ കടന്ന ഒരു വൃദ്ധയാണ് ഇന്ന് നിനി. വിരുന്നിനും സ്വീകരണങ്ങൾക്കും വേണ്ട എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കിയ ശേഷം ആയയും ഭൃത്യരും ജനറലിനെയും കോൺറാഡിനെയും തനിയെ വിട്ടിട്ട് നിദ്ര പോകാൻ പോയിരുന്നു. ആ രാത്രി രണ്ടുപേരും തുറന്ന് സംസാരിക്കുന്നു.
1: 8 വർഷങ്ങൾക്ക് മുൻപാണ് ജനറലിന്റെ ഭാര്യയായ ക്രിസ്റ്റീന മരണമടയുന്നത്. ഈ കഥയിലെ നായിക ജനറലിന്റെ ഭാര്യയാണ്. അവളെ സംബന്ധിച്ച ഒരു രഹസ്യമാണ് തന്റെ സുഹൃത്തിൽ നിന്നും അയാൾക്ക് അറിയേണ്ടത്. കോൺറാഡും ക്രിസ്റ്റീനയും തമ്മിൽ വിവാഹേതര ബന്ധമുണ്ടായിരുന്നു. അവർ തമ്മിൽ പ്രണയമുണ്ടായിരുന്നു. അവൾ തന്നെ ചതിക്കുകയായിരുന്നു. തന്റെ എല്ലാമായിരുന്ന തന്റെ സുഹൃത്ത് എന്തിനാണ് വേട്ടയ്ക്കിടയിൽ തന്നെ കൊല്ലാൻ ശ്രമിച്ചതും നായാട്ടിന്റെ പിറ്റേ ദിവസം ഒളിച്ചോടി സിംഗപ്പൂരിലേക്ക് കടന്നുകളഞ്ഞതും കഴിഞ്ഞ 41 വർഷങ്ങളായി തന്റെ നിദ്രയെ കാർന്നു തിന്ന സമാധാനം നശിപ്പിച്ച സംശയങ്ങൾ ഓരോന്നായി ജനറൽ സുഹൃത്തിനോട് ചോദിക്കുന്നു.
2: അവളുടെ മരണം കഴിഞ്ഞ് വർഷങ്ങൾക്കു ശേഷം ഒരു ദിവസം ഞാൻ മഞ്ഞ നിറമുള്ള വെൽവെറ്റുകൊണ്ട് പൊതിഞ്ഞ് ആ ഡയറി കണ്ടെടുത്തു. ആ രാത്രി ഞാനത് അന്വേഷിക്കുകയായിരുന്നു. നായാട്ടു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ രാത്രി അവളുടെ മേശയിൽ ഞാൻ പരതി. ആ ഡയറി അപ്രത്യക്ഷമായിരിക്കുന്നു. നീ അടുത്ത ദിവസം ഒളിച്ചോടിപ്പോയി. അത് കുറേ കാലം കാണാതെ പോയി. ഒടുവിൽ ഞാൻ കണ്ടെത്തി. ഇതാ ഇവിടെയുണ്ട്. മേൽക്കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ഡയറി പുറത്തെടുത്ത് സുഹൃത്തിന് നേരെ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, ക്രിസ്റ്റീനയുടേതായി ബാക്കി അവശേഷിക്കുന്നത് ഇതുമാത്രമാണ്. അവളുടെ പ്രണയത്തിൻ്റെയും ആന്തരലോകങ്ങളുടെയും തെളിവ്.
0: ചരടുകൊണ്ട് കെട്ടിയ ആ ഡയറി പക്ഷേ മാന്യനായ ജനറൽ തുറന്നു വായിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് തുറന്നു വായിച്ചാൽ താൻ തകർന്നുപോവും എന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ആ ഡയറിത്താളുകളിലെ രഹസ്യങ്ങൾക്ക് കൂട്ടുത്തരവാദിത്വമുള്ള തന്റെ സുഹൃത്ത് കോൺറാഡിന് മുമ്പിൽ വച്ച് തുറന്നു വായിക്കാം എന്ന് കരുതിയതാവാം. കനലുകൾ എന്ന നോവലിൽ കുറ്റവിചാരണകളുടെയും ആത്മപരിശോധനകളുടെയും രാത്രി അങ്ങനെ നീളുകയാണ്. ജനറലിന്

അഭിമുഖമായി ചുരുട്ട് വലിച്ച് അയാൾ നടത്തുന്ന കുറ്റാരോപണങ്ങളിൽ ജനറലിന് അഭിമുഖമായി ചുരുട്ട് വലിച്ച് അയാൾ നടത്തുന്ന കുറ്റാരോപണങ്ങളെല്ലാം കേട്ട് അതിഥി പരിക്ഷീണനായി ഇരുന്നു. 4 പതിറ്റാണ്ടിനു മുമ്പ് 3 പേരുടെ ജീവിതത്തിലെ അഗ്നിയുടെ കനലുകൾ വിചാരണയായി മാറുന്നത് അതിഥി അതിശയത്തോടെ കേട്ടിരുന്നു. ജനറലും അതിഥിയും തമ്മിലുള്ള സംഭാഷണം രാത്രി ഏറെ വൈകിയിട്ടും തുടരുകയാണ്. കുന്നിൻമുകളിലെ കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രകൃതി പൂർണ്ണ നിശബ്ദതയിലേക്ക് വീണു. കോൺറാഡ് കുറ്റങ്ങൾ ഏൽക്കുന്നതിന്റെ മാനസിക ഭാവത്തിൽ, എന്നാൽ തെല്ലും പതറാതെ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ ആരോപണങ്ങൾ കേൾക്കുന്നു. ഇതിനെല്ലാം സാക്ഷിയാവേണ്ടിയിരുന്ന ക്രിസ്റ്റീനയുടെ പ്രതീകം എന്ന നിലയിൽ മൂന്നാമതൊരു കസേര കൂടി അവർക്കിടയിൽ കിടക്കുന്നുണ്ട്. ആ കസേരയിലാണ് ഇതുപോലെയുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് ക്രിസ്റ്റീന ഇരുന്നിരുന്നത്.

0: തന്റെ ഭാര്യയും സഹോദരതുല്യനായ സുഹൃത്തും തമ്മിൽ ഒരു പ്രണയം നടക്കുന്നത് അയാൾ അറിയാതെ പോയി. എന്നാൽ ആ നായാട്ടു ദിവസം ആ സത്യം തിരിച്ചറിഞ്ഞു.
1: മുറി ഇപ്പോൾ തണുത്തു കഴിഞ്ഞിരുന്നു. നേരം പുലർന്നില്ലെങ്കിലും അല്പം തുറന്നുകിടക്കുന്ന ജാലകങ്ങൾ പ്രഭാതമാരുതന് അകത്തേക്ക് കടന്നു വരാൻ അവസരമൊരുക്കി. വളരെ യാന്ത്രികതയോടെ അതിഥി കൈകളുയർത്തി തളർച്ചയോടെ തൻ്റെ വാച്ചിൽ നോക്കി. എനിക്ക് തോന്നുന്നത്, അതിഥി മൃദുവായി പറഞ്ഞു, സംസാരിക്കേണ്ടതിനെക്കുറിച്ചെല്ലാം നാം വിശദമായി സംസാരിച്ചു എന്നാണ്. എനിക്ക് പോകാൻ സമയമായി. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ജനറൽ വിനയത്തോടെ പറഞ്ഞു. വണ്ടി പുറത്ത് കിടപ്പുണ്ട്. രണ്ടു മനുഷ്യരും പെട്ടെന്ന് എഴുന്നേറ്റ് തങ്ങളുടെ കൈകൾ നെരിപ്പോടിനു മുകളിൽ കാണിച്ച് ചൂടാക്കാൻ തുടങ്ങി.
2: എംബേഴ്സ് അഥവാ കനലുകൾ എന്ന നോവൽ അന്ത്യത്തിലേക്ക് നീളുകയാണ്. ഒരു രാത്രി പുലരും വരെയാണ് നോവലിലെ കാലദൈർഘ്യം. പക്ഷേ കഥയുടെ കാലദൈർഘ്യം ഏകദേശം 60-70 വർഷങ്ങളാണ്. അതിവിദഗ്ധമായാണ് സാന്തോർ മറോയ് നോവലിൽ കാലത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നിർദ്ദയമായ കാലത്തിന്റെ കുതിച്ചുപോക്ക് വ്യക്തികളെ എങ്ങനെയെല്ലാം മാറ്റിത്തീർക്കുന്നു എന്ന് നോവൽ പരിശോധിക്കുന്നു.
0: നായാട്ട് ദിവസം ലക്ഷ്യത്തിൽ നിൽക്കുന്ന മാനിന് നേരെ ചൂണ്ടേണ്ട തോക്ക് കോൺറാഡ് തനിക്ക് നേരെ വനത്തിൽ വെച്ച് ചൂണ്ടിയതാണ് ജനറലിനെ തകർത്തു കളഞ്ഞത്. എന്നാൽ കാഞ്ചി വലിക്കാൻ ധൈര്യമില്ലാതെ അയാൾ തോക്ക് താഴ്ത്തി. അവർ ഒന്നും സംസാരിച്ചില്ല. ഒരു വ്യാഖ്യാനവും ആ പ്രവൃത്തിക്ക് തൻ്റെ സുഹൃത്ത് തനിക്ക് നൽകിയില്ലെന്ന് ജനറൽ ഓർക്കുന്നു. തൻ്റെ കൂട്ടുകാരൻ്റെ മനസ്സിൽ ഏതോ ചെകുത്താൻ കയറിയതായിരിക്കാം എന്ന് സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പിറ്റേന്ന് അയാൾ ഒന്നും പറയാതെ ഒളിച്ചോടിയത് ജനറലിനെ സംശയാലുവാക്കുന്നു. പട്ടണത്തിലെ അയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ ജനറൽ എത്തുന്നു. തൻ്റെ സുഹൃത്ത് ഉപേക്ഷിച്ചു പോയ വീട്ടിൽ ക്രിസ്റ്റീനയും കോൺറാഡും തമ്മിലുള്ള രഹസ്യപ്രണയത്തിൻ്റെ പല രേഖകളും ജനറൽ കണ്ടെത്തുന്നു. പക്ഷേ അയാൾ ഒരു കാര്യവും തൻ്റെ ഭാര്യയോട് ചോദിക്കുന്നില്ല. എല്ലാ രഹസ്യവും കോൺറാഡിൽ നിന്ന് അറിയുന്നതിനായി 41 വർഷങ്ങൾ കാത്തിരിക്കുന്നു.
2: മൂന്നുപേരും പതിവായി സായാഹ്നങ്ങൾ ചെലവഴിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് അന്തിമ വിചാരണയ്ക്കായി ജനറൽ ഇടം കണ്ടെത്തിയത്. 41 വർഷം തന്റെ സുഹൃത്ത് ട്രോപ്പിക്കിൽ, അതായത് മലയായിലെ തോട്ടങ്ങളിൽ ജീവിക്കുകയായിരുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോൾ, ആ നായാട്ട ദിവസത്തിന് മുമ്പൊരു സായാഹ്നത്തിൽ ട്രോപ്പിക്കിലെ ജീവിതം, കാലാവസ്ഥ, ഭൂപ്രകൃതി എന്നിവയൊക്കെ പരാമർശിക്കുന്ന ഒരു പുസ്തകം തന്റെ ഭാര്യയ്ക്ക് കോൺറാഡ് സമ്മാനിച്ചതും അവൾ അത് വായിച്ചതും അവർ തന്റെ മുമ്പിൽ വച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതുമൊക്കെ ജനറൽ ഓർത്തു.
1: ജനറൽ തന്റെ കിടപ്പുമുറിയുടെ നേർക്ക് നടന്നു. അതിഥി യാത്രയായി. ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് നിനി അയാൾക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ശാന്തി അനുഭവപ്പെടുന്നുണ്ടോ? നിനി ചോദിച്ചു. അതെ, ജനറൽ പറഞ്ഞു. അവർ ഒപ്പത്തിനൊപ്പം നടന്നു. അപ്പോൾ ഉണർന്ന് ചുമതലകൾ ചെയ്യാൻ തയ്യാറെടുക്കുന്ന പോലെ വേഗത്തിൽ ചുവടുകൾ വച്ചാണ് നിനി നടന്നത്. എന്നാൽ ജനറലാകട്ടെ ഊന്നുവടികൾ പിടിച്ച് സാവധാനത്തിൽ. ഛായാചിത്രങ്ങൾ തൂക്കിയിരുന്ന ഇടനാഴിയിൽ ക്രിസ്റ്റീനയുടെ ചിത്രം എടുത്തു മാറ്റിയിരുന്ന ഇടം ചൂണ്ടിക്കാട്ടി ജനറൽ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ആ ചിത്രം വീണ്ടും ഇവിടെ തൂക്കാം. അതെ, ആയ പ്രതിവചിച്ചു. അതിനിപ്പോൾ വലിയ പ്രാധാന്യമൊന്നുമില്ല. എനിക്കറിയാം. നിനി, ശുഭരാത്രി. ശുഭരാത്രി. അവർ പരസ്പരം ചുംബിച്ചു. അതുകണ്ടാൽ ആരും തകർന്നുപോകുമായിരുന്നു. രണ്ട് വൃദ്ധർ ചുംബിക്കുന്നു. എന്നാൽ എല്ലാ ചുംബനങ്ങളെയും പോലെ അതും ഒരു ഉത്തരമായിരുന്നു. ഭാഷയുടെ ശക്തിയെ പറ്റിച്ചോടിയ ഒരു ചോദ്യത്തിനുള്ള അവ്യക്തമെങ്കിലും മൃദുവായ ഒരു ഉത്തരം.
2: കനലുകൾ എന്ന നോവൽ

0: അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. 41 വർഷമായി തന്റെ മനസ്സിലെ സംശയങ്ങൾക്ക് ഉത്തരം ലഭിച്ച ശേഷം ആശ്വാസത്തോടെ ജനറൽ നിദ്ര പോകാൻ പോകുന്നതോടെയാണ് നോവൽ അവസാനിക്കുന്നത്. വിവിധ തലങ്ങളിൽ വായന സാധ്യമാവുന്ന ഒരു കൃതിയാണ് ഇതെന്നാണ് നിരൂപകർ വാഴ്ത്തുന്നത്. സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ സങ്കീർണതകൾക്കുപരി സൌഹൃദത്തിന്റെ നഷ്ടവും പ്രണയത്തെക്കാൾ ഉയർന്നു നിൽക്കുന്ന സൌഹൃദം എന്ന തീവ്രവികാരത്തെ നോവൽ ഉയർത്തിക്കാട്ടുന്നു. തന്റെ ഭാര്യയുമായി കോൺറാഡ് ബന്ധം പുലർത്തി എന്നതിലുപരി തന്റെ സൌഹൃദത്തെ അയാൾ വഞ്ചിച്ചു എന്നതാണ് ജനറലിനെ ഖിന്നനാക്കുന്നത്. വാർദ്ധക്യത്തിന്റെ വ്യസനങ്ങളെ ആവിഷ്കരിക്കുന്നു എന്നതാണ് ഈ ക്ലാസിക് രചനയുടെ മറ്റൊരു പ്രത്യേകത. ഓർമ്മകളിൽ ജീവിക്കുന്ന വാർദ്ധക്യത്തിൽ പകയുടെ കനലുകൾ തിളങ്ങുന്നു. ആത്മാവിനെ സ്പർശിക്കുന്ന ചോദ്യങ്ങളാൽ അതിഥിയെ ഇവിടെ തകർത്തു കളയുകയാണ് ജനറൽ. '1942 ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അച്ചടിക്കപ്പെട്ട ഈ നോവൽ ഇംഗ്ലീഷ് പരിഭാഷ വന്നതോടെയാണ് ആഗോള രംഗത്ത് ശ്രദ്ധേയമായത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച 100 നോവലുകളുടെ പട്ടികയിൽ ഈ നോവലും ഇടം പിടിച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ മാനസിക തലത്തിന് പ്രാധാന്യം കൽപ്പിച്ച് എഴുതിയിരിക്കുന്ന ആഖ്യാന തന്ത്രമാണ് ഈ നോവലിനെ മനോഹരമാക്കുന്നത്. ഒരു വ്യാഖ്യാനത്തിനും പിടിതരാത്തതാണ് മനുഷ്യ മനസ്സെന്ന് കനലുകൾ എന്ന നോവൽ പറയുന്നു.
1: മലയാളത്തിലും ഈ നോവലിന്റെ പരിഭാഷ എത്തിയിട്ടുണ്ട്. എഴുത്തുകാരൻ ജോണി എം എൽ ആണ് വിവർത്തകൻ. മനുഷ്യ മനസ്സിന്റെ നിഗൂഢ വനങ്ങളിലേക്ക് വഴി തുറക്കുന്ന ഈ നോവൽ മായാമുദ്രയായി എന്നും വായനക്കാരന്റെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കും. തീർച്ച
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: സാന്തോർ മറായി എഴുതിയ നോവൽ കനലുകൾ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, സുഷമ അനിൽ. നോവൽ ഭാഗം വായിച്ചത് പി എ ബിജു. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യം.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഇന്ന് വൈകുന്നേരം 4:45 തുടിതാളം. ഇതിൽ കലാനിലയം കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച കേളികൊട്ട്. ഇന്ന് വൈകുന്നേരം 4:45 തുടിതാളത്തിൽ.

ഇന്ന് വൈകുന്നേരം 6:50 കേൾക്കാം വയലും വീടും. സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ, ഡോക്ടർ ഷൈല ജോസഫുമായി അഭിമുഖം ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.

ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ അവസാന ഭാഗം. തുടർന്ന് വൈഭവ സഞ്ജയ് അവതരിപ്പിക്കുന്ന ലളിതഗാനം, ലയന ഗോപിനാഥ് ചൊല്ലിയ കവിതകൾ എന്നിവ കേൾക്കാം. ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. ഇതിൽ സാമ്പത്തിക വിപണി, അവതരിപ്പിക്കുന്നത് സുനിൽ കുമാർ. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം.

ആകാശവാണി ഇപ്പോൾ മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. മഴവില്ലിൽ ഇന്ന് ആദ്യ ഗാനം സാസ് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാലും മോഹിത് ചൗഹാനും പാടിയത്. വരികൾ ഗുൽസാർ, സംഗീതം എ ആർ റഹ്മാൻ.

0: വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം. എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
1: മഴവില്ലിൽ ഇനിയൊരു കന്നഡ ഗാനമാണ്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന ചിത്രത്തിനുവേണ്ടി ചിന്മയ് ശ്രീപാദ പാടിയത്.

മഴവില്ലിൽ ഇനിയൊരു തമിഴ് ഗാനമാണ്. സില്ലിനൊരു കാതൽ എന്ന ചിത്രത്തിനുവേണ്ടി ശ്രേയ ഘോഷാലും നരേഷ് അയ്യറും പാടിയത്. സംഗീതം AR റഹ്മാൻ.

തുടിതാളത്തിൽ കേളികൊട്ട് അവതരിപ്പിച്ചത് കലാനിലയം കൃഷ്ണകുമാറും സംഘവും. പങ്കെടുത്തവർ: കലാമണ്ഡലം അനന്തു ശങ്കർ, കലാമണ്ഡലം ഗണേശൻ, അരവിന്ദ് കൃഷ്ണൻ.

0: ആകാശവാണി, സമയം 5 മണി. ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് സ്മിത എസ് വി, പഠിക്കുന്നവർ ചൈതന്യ മോഹൻ, അർപ്പിത ഡി എന്നിവർ.
1: നമസ്തേ ബിച്ചോ.
2: നമസ്തേ ദേവിക ജി.
1: പിച്ചലി കക്ഷാ മേ ഹംനെ ക്യാ ക്യാ പഠാ യാദ് ഹേ?
2: ഹാ ജി യാദ് ഹേ.
1: അർപ്പിത ബതായേ.
2: റെയിൻ ബസേരേ മീം നാമക് അമൃതലാൽ വേങ്കട് ദ്വാര രചിത് ഏക യാത്രാവൃത്ത് ശുരൂ കിയ ഇസ് യാത്രാവൃത്ത് പദയാത്രോം ക വൃത്താന്ത് ഹേ ധീരെ ധീരെ നർമ്മദ പഹലെ ദോ അനുച്ഛേദ് ഹംനെ പഠാ ഇസ് മീം ഹൗസ് ഓഫ് ലോട്ട് ഓർ ഹൗസ് ഓഫ് കാംനെസ് ആതാ ഹേ.
1: ठीक है, सबाश अर्पिता, अमृतलाल वेगड़ के बारे में चैतन्य बताइए.
3: हाँ जी, अमृतलाल वेगड़, उनका जन्म 30 अक्टूबर 1928 में है. उनका मृत्यु 6 जुलाई 2018 में है. वो प्रसिद्ध साहित्यकार, चित्रकार और नर्मदा प्रेमी थे. वे नर्मदा नदी समग्र के प्रमुख थे. उन्होंने नर्मदा संरक्षण में उल्लेखनीय भूमिका निभाई थी. अमृतलाल वेगट ने पर्यावरण संरक्षण के लिए उल्लेखनीय काम किया.
1: ठीक है, अब पिछले कक्षा में हमने शुरू किया अमृतलाल वेगट और यात्रा वृत्तांत के बारे में भी हमने बताया. अभी पाठभाग की ओर देख लीजिए. सुबह आगे बढ़े, पगडंडी एकाएक खतरनाक हो गया. सरा चुके और सीधे पानी में पतले होते होते वह लुप्त हो गयी. खड़ी चटाई चढ़कर मुश्किल से ऊपर आए, लेकिन ऊपर गड़बड़ थी. ना पगडंडी और बादल थे कि हमें लगातार धमका रहे थे. वे सिमट कर घने काले मेघों में परिवर्तित हो रहे थे. कभी भी बरस सकते थे. कहीं एक आदमी तक नजर नहीं आ रहा था. किसी तरह पथोड़ा पहुँचे. रोज की अपेक्षा आज हम आधा ही चल पाए थे, लेकिन पानी के डर से इसी गांव में रुकना पड़ा. സുബഹ് ആകെ ബെടെ, രാവിലെ ആയി കഴിഞ്ഞു. പഗഡണ്ടി ഏകാഏക് ഖതർനാക്ക് ഹോഗെയ്തി. പഗഡണ്ടി എന്ന് വെച്ചാൽ നാരോ വേ, അത് ഏകാഏക് ഖതർനാക്ക്, ഡേഞ്ചറസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോകുന്ന വഴിയെ കുറിച്ചാണ് പറയുന്നത്. സരാ ചുക്കിയ ഓർ സീതേ പാനേമേ, കുറച്ചു നേരം നിൽക്കുമ്പോൾ അത് സീതെ അവര് വെള്ളത്തിലേക്കാണ് നേരെ പോകുന്നത്. പത്തലി ഹോത്തേ ഹോത്തേ, വളരെ മെലിഞ്ഞ വഴി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുലുപ്ത് ഹോഗൈ, അത് പിന്നെയും അതിൽ നിന്നും കുറയുകയാണ്. ഖടീ ചടായി ചടുക്കർ മുഷ്കിൽ സേ ഊപ്പറായി, വല്ല വിധേനയും അവര് കഷ്ടപ്പെട്ട് മുകളിലേക്ക് എത്തിച്ചേർന്നു ആ ഇടുങ്ങിയ വഴിയിൽ നിന്നും. ലേക്കിൻ എന്നാൽ ഊപ്പർ ന ഗഡ്വാഡ്തി, ന പകടണ്ടി, അപ്പൊ അവിടെ ഒന്നും ഒരു കുഴിയോ ഒറ്റയടി പാതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ബാദൽ തേ കി ഹമേം ലഗാത്താർ ധമക്കാ രഹേ തേ, ബാദൽ ഉണ്ടായിരുന്നു, അവിടെ കാർമേഘം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരു ധമക്കാന്ന് വെച്ചാല് ഭീഷണി പോലെ ആ കാർമേഘം ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ശബ്ദം അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ മഴ പെയ്യും എന്നൊരു അവസ്ഥ. വേ സിമട്ടുകർ ഖനേ കാലേ മേഘോം സേ, സിമട്ടിനാന്ന് വെച്ചാൽ ഒന്നിച്ചു ചേരുക, അതെല്ലാം ഒന്നിച്ചു ചേർന്ന്. ഖനേ കാലേ മേഘോം, കറുത്ത ഇരുണ്ട മേഘമായി കിടക്കുകയാണ്. മെയിം പരിവർത്തിത് ഹോരഹേത്തെ, അപ്പൊ മഴ പെയ്യുന്നതിന് മുന്നുള്ള വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതായത് അവർ ആ ചെറിയ ഇടവഴിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ഭയാനകമായിട്ടുള്ള ഒരു രീതിയിലാണ് അവർക്കത് ഫീൽ ചെയ്യുന്നത്. കഫീഫി ബരസക്തേത്തെ, ഏത് നിമിഷവും മഴ പെയ്യാം എന്നുള്ളൊരു അവസ്ഥയില്. കഹീം ഏക് ആത്മീ തക് നസർ നഹീം ആരഹാഥ, അവിടെയെങ്ങും ഒരാളെ പോലും കാണാനല്ലോ. കിസി തരക് പഥോട പഹൂഞ്ചെ, അവരെങ്ങനെയെങ്കിലും ആ ഒരു വഴിയിലേക്ക് എത്തിച്ചേർന്നു. റോസ് കി അപേക്ഷ ആജ് ഹം ആതാഹി ചൽ പായേധേ, അപ്പൊ എന്നും സഞ്ചരിക്കുന്നതിന്റെ അത്ര സഞ്ചരിച്ചിട്ടില്ല. അപ്പൊ ഈ തരത്തിലുള്ള ചെറിയ ഇടവഴിയും ഈ കാർമേഘങ്ങളുടെ കൂടിക്കെട്ടിലും കാരണം അവര് അതിന്റെ പകുതിയെ അവർ സഞ്ചരിച്ചിട്ടുള്ളൂ. ലേക്കിൻ പാനിക്ക് ഡർസെ ഇസി ഗാവുമേ രുക്നാപട, പിന്നെ മഴവെള്ള പാച്ചിൽ എങ്ങനെ വരുമോ എന്ന് പേടിച്ചിട്ട് അവർ ഈ ഗ്രാമത്തിൽ ഇന്ന് നിൽക്കാം എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ठीक है, समझ में आ गया?
2: हाँ जी
1: जी. अर्पिता आप पढ़िए.
2: सुबह आगे बढ़े, पगडंडी एकाएक खतरनाक हो गई. जरा चूके और सीते पानी में पतली होते होते वह लुप्त हो गई. खड़ी चढ़ाई चढ़कर मुश्किल से ऊपर आई, लेकिन ऊपर न गडवाट दी, न पगडंडी और बादल दे कि हमें लगातार धमका रहे दे. वे सिमटकर धने काले मेथों में परिवर्तित हो रहे थे. कभी भी बरस सकते थे. कहीं एक आदमी तक नजर नहीं आ रहा था. किसी तरह पथोड़ा पहुंचे. रोज की अपेक्षा आज हम आधा की चल पाए थे, लेकिन पानी के डर से इसी गांव में रुकना पड़ा.
1: ठीक है, സബാഷ്. അർപ്പിത, അവർക്ക് അവിടുത്തെ ആ ഒരു ഭീകര അന്തരീക്ഷം, മഴ പെയ്യും, അങ്ങനെ ഒരു അവസരത്തില് അവര് അന്ന് രാത്രി അവിടെ തങ്ങാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ദേഖോ ബിച്ച് ആകെ ദേഖോ. ഉച്ച ലോകോമ്നി മിൽക്കർ ഗാവുമേം ഏക മന്ദർ ബൻവായ ഹെ, അഭി മൂർത്തി കി സ്ഥാപന നഹീം ഹുയി ഹെ മന്ദർ കെ ബരാമതേ മേ ലോഹേ ക ജാലി വാല ദർവാസാ ഹെ മന്ദർ കെ ദേഖരേഖ കർണെ വാലെ ഗ്രാമീണനെ ഉസെ ഹമാരേ ലിയെ ഖോൽ ദിയ ആജ് ഹി ബരാമത ഹമാര റെയിൻ ബസേരെ ഹെ പാനി ലാനേ കെ ലിയെ ബാൾട്ടി ഥി ഫർഷ് പർ പിജാനെ കെ ലിയെ ഏക് ബഹുത് ബഡി ദരി ഥി ഔർ സദാവ്രത കെ ലിയെ ഭീ പൂച്ച ലേക്കിൻ ബഹ ഹമാരേ പാസ് പര്യാപ്ത ഥാ അപ്പൊ അന്ന് അവരവിടെ സ്റ്റേ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ കുറച്ച് ലോകോമിനെ മിൽക്കർ ഗാവുമേ ഏക് മന്ദർ ബൻവായ ഥാ അപ്പൊ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ആ ഗ്രാമത്തിൽ ഒരു മന്ദർ ഒരു അമ്പലം പണി ചെയ്തിരുന്നു. പക്ഷേ അഭി മൂർത്തി കി സ്ഥാപന നെഹീം ഹുയി ഥി അവിടെ ദൈവത്തിന്റെ പ്രതിഷ്ഠ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. മന്ദർ കെ ബരാമതേമേ ആ അമ്പലത്തിന്റെ വരാന്തയിൽ ബരാമതേ വരാന്തയില് ലോഹേക്ക അതായത് മെറ്റൽ കൊണ്ടുള്ള ഒരു വല ജാലി വല ദർവാസ നെറ്റ് പോലെ അതായത് ലോഹത്തിന്റെ വലയിൽ തീർത്ത ഒരു ദർവാസ ഒരു വാതിൽ അവിടെ ഉണ്ടായിരുന്നു. മന്ദർ കെ ദേഖരേഖ കർണേവാലെ ഗ്രാമീണനെ ആ മന്ദിരത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്തിരുന്ന അവിടത്തെ ഗ്രാമീൺ അവിടത്തെ ആൾക്കാര് ഉസെ ഹമാരെ ലിയെ ഖോൾ ദിയ അത് അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ആജ് ഇഹി ബരാമത ഹമാര റെയിൻ ബസേര ഹെ അപ്പൊ ഇന്ന് അവരുടെ റെയിൻ ബസേര എന്ന് പറയുന്നത് ആ വരാന്തയാണ് ആ പണി തീരാത്ത അമ്പലത്തിലെ ആ വരാന്തയാണ് അവരുടെ ഇന്നത്തെ റെയിൻ ബസേര. പാനി ലാനേക്കയിലെ ബാൾട്ടി ഥി വെള്ളം എടുക്കാനൊക്കെ അവിടെ ബക്കറ്റൊക്കെ ഉണ്ട്. ഫർഷ് പർ ബിഛാനേക്കയിലെ ഏക് ബഹുത് ബഡി ദരി ഥി ഫർഷ് മത്ലബ് ഫ്ലോർ തറയിൽ വിരിക്കാനായിട്ട് ഒരു വലിയ കമ്പിളിയൊക്കെ കൊടുത്തു. ദരി എന്ന് വെച്ചാല് പുതപ്പ് അല്ലെങ്കിൽ ഡെറി താഴെ വിരിച്ചു കിടക്കാനുള്ളത് അവർ കൊടുത്തു. അവർ സദാപ്രതിക്കയിലെ ഭി പൂച്ച അവർ കാരുണ്യ പ്രവർത്തിക്ക് വേണ്ടിയിട്ട് അവർ ചോദിച്ചു. ലേക്കിൻ വഹ ഹമാരെ പാസ് പര്യാപ്തത അത് അവരിൽ കൊടുക്കാനായിട്ട് അവർ പൈസ അവരിൽ അത്രമാത്രം ഇല്ലായിരുന്നു. അപ്പൊ ഇനി അവർക്കും അമ്പലത്തിന്റെ പണിയൊക്കെ പൂർത്തിയാക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടൊക്കെ പൈസ ചോദിച്ചത്. പക്ഷെ അത്രത്തോളം പൈസ അദ്ദേഹത്തിന്റെ കയ്യിൽ പര്യാപ്തം ആയിരുന്നില്ല. ടീ കെ സംശയമാക്കിയ चैतन्य आप पढ़िए.
3: हाँ जी. कुछ लोगों ने मिलकर गांव में एक मंदिर बनवाया है. अभी मूर्ति की स्थापना नहीं हुई है. मंदिर के बरामदे में लोहे का जाली वाला दरवाजा है. मंदिर की देखरेख करने वाले ग्रामीण ने उसे हमारे लिए खोल दिया. आज यही बरामदा हमारा रेन बजेरे है. पानी लाने के लिए बाल्टी दी. ഫർഷ് പർ ബിച്ചാനേ കേ ലിയേ ഏക് ബഹുത് ബഡി ദരി ദി ഓർ സദാവത് കേ ലിയേ ബി പൂച്ച ലേക്കിൻ വഹ് ഹമാരേ പാസ് പര്യാപ്ത.
1: ഠീക് ഹൈ സബാഷ് ചൈതന്യ. അഭി ആഗെ ദേഖ് ലീജിയേ. ഛോട്ടോ ബാഹർ ഖാനാ ബനാ രഹാ ഥാ ദാൽ തോ ബൻ ഗയി ഥി പർ വഹ് ഗാഗഡ് ബനാ രഹാ ഥാ കി പാനി ആ ഗയ പ്രായ സഭി ഖേതോ മേ യാ തോ സോയാബീൻ കാട്ട് രഹാ ഥാ യാ കട്ടേ ഹുയേ സോയാബീൻ കി ഡേർ ലഗേ ഹൈ ഇസ് പാനി സേ കിസാനോം കോ ഭാരി നുക്സാൻ ഹോ രഹാ ഹെ. അപ്പോ ഛോട്ടു ഒരു സഹായിയും കൊണ്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അദ്ദേഹത്തിന് ആഹാരം പാചകം ചെയ്യാനൊക്കെ ഒരു കൂട്ടിനായാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ ചോട്ടു പുറത്ത് ബാഹർ ഖാന ബനാരഹാഥ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദാൽ തോ ബെൻ ഗെയ്ഥി ദാല് പാകപ്പെടുത്തി കഴിഞ്ഞു. പർ വഹ് ഗാഗഡ് ബനാരഹാഥ ഗാഗഡ് മത്ലബ് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം പലഹാരത്തിനെയാണ് ഗാഗഡ് എന്ന് പറയുന്നത്. റൊട്ടിയാവാം അത് ഉണ്ടാക്കുകയായിരുന്നു. പ്രായ സഭി ഖേത്തോ മീ യാ തോ സോയാബീൻ കട്ട് രഹാ ഹെ സോയാബീൻ. അപ്പൊ നമ്മൾ നോർത്തിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അവര് ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് സോയാബീൻ. നമ്മുടെ നാട്ടിലും അത് അവൈലബിൾ ആണ്. അപ്പോൾ ആ സോയാബീൻ അവരിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഓർ കട്ടേ ഹുയേ കട്ടേ എന്ന് വെച്ചാൽ കൂട്ടിയിട്ടിരിക്കുന്ന സോയാബീൻ കെ ഡേർ ലഗേധി ഒരു കൂമ്പാരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സോയ എല്ലാം കട്ട് ചെയ്യുന്ന സമയമായിരുന്നു പാടങ്ങളിൽ. ഇസ് പാനീസേ കിസാനോം കോ ഭാരി നുക്സാൻ ഹെ. നമുക്കറിയാം കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് എപ്പോഴും പേമാരിയും വെള്ളപ്പൊക്കവുമാണ് അല്ലെ. അപ്പൊ നമ്മുടെ നാടുകളിലും നമ്മുടെ കൃഷിക്കാർക്കൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അമിതമായിട്ടുള്ള വെയിലും അമിതമായിട്ടുള്ള നമ്മുടെ വെള്ളപ്പൊക്കവും. അപ്പൊ ഇവിടെ അത് തന്നെയാണ്. അന്ന് ഇവർ ആ മന്ദിരത്തിൽ രാത്രി അവർ അഭയം പ്രാപിച്ചപ്പോൾ മഴ പെയ്യാനും വെള്ളപ്പൊക്കം വരാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ആ മന്ദിരത്തിൽ ചെന്നത്. അപ്പൊ അവിടെ അടുത്തുള്ള ആൾക്കാര് സോയാബീന്റെ കൃഷി ചെയ്യുന്ന സമയമായിരുന്നു. ആ സമയത്ത് അവിടെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമായിരിക്കും അല്ലെ. ടീ കെ അഭി സംശയം ആജ്ഞാപിച്ചു.
2: ഹാജി
1: ജി അർപ്പിത സനിച്ചേത് പടിയെ.
2: ചോട്ടു ബാഹർ കാന ബനാ രഹാത ദാൽ തോ ബൻ ഗയി ഥി പർ വഹ് ഗാഗഡ് ബനാ രഹാ ഥാ കി പാനി ആ ഗയ പ്രായ സഭി കേത്തോ മീ യാ തോ സോയാബീൻ കട്ട് രഹാ ഹെ യാ കട്ട് ഹുയി സോയാബീൻ കെ ധേർ ലഗേ ഹെ ഇസ് പാനി സേ കിസാനോ കോ ഭാരി നുക്സാൻ ഹോ രഹാ ഹെ.
1: ഠീക് ഹൈ സബാഷ് അർപ്പിത. ആഗെ ദേഖ് ലീജിയേ ബച്ചോ. കിസി തരഹ് ചോട്ടോ നെ ഗാഗഡ് ബനാ ലിയാ ഖാനാ ഖാകർ തോഡാ ആരാം കർകെ ജബ് സോനേ ലഗേ തബ് തക് പാനി ബന്ദ് ഹോ ചുക്കാ ഥാ ബാഹർ ബിജ്ലി കാ ബൾബ് ചൽ രഹാ ഥാ. അപ്പൊ ചോട്ടു ഗാഗഡ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോ അവര് ഖാന ഖാക്കർ അപ്പം ദാലും ഗാഗഡുമായിരുന്നു അന്നത്തെ ഭക്ഷണം. ആ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് തോടെ ആരാം കർണിക്കയിൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ജബ് സോനയിലേക്ക് ഉറങ്ങാനായി കിടന്നു. തപ്ത പാനി ബന്ധ ഹോ ചുക്കാത്ത, അപ്പോഴേക്കും വെള്ളം നിലച്ചു. ബാഹർ ബിജ്ലി കാ ബൾബ് ജൽ രഹാത്ത, അപ്പൊ മഴയ്ക്ക് കുറച്ച് ശമനം അപ്പൊ വന്നു. അപ്പൊ പുറത്ത് ചെറിയൊരു ലൈറ്റ് അവിടെ മിന്നുന്നുണ്ടായിരുന്നു. ഈ ചോട്ട അനുചേത ഹെ സമയ ആഗേ ബിച്ചു
3: ഹാജി
1: ജി ചൈതന്യ പഠിയെ
3: കിസി തര ചോട്ടൂനെ ഗാഗട്ട് ബനാ ലിയ കാന കാക്കർ ദോഡ ആരാം കർക്കി ജബ് സോനെ ലഗി തബ് തക് പാനി ബന്ദ് ഹോ ചുക്കാ ദാ ബാഹർ ബിജ്ലി കാ ബൾബ് ജൽ രഹാ ദാ.
1: ഠീക്ക് സബാഷ് ചൈതന്യ. അപ്പൊ അവര് ആ മഴയത്ത് അവരുടെ കൃഷിക്കാരെവിടെ നിൽക്കുകയാണ്, സോയാബീൻ കട്ട് ചെയ്യാനായിട്ട് പാടത്ത് നിൽക്കുകയാണ്. അപ്പൊ ആ മഴയത്ത് കഷ്ടപ്പെട്ടാണ് തന്റെ സഹായി റൊട്ടി ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ആഹാരമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ആ മഴയ്ക്കൊരു ശമനം അവിടെ വരികയും അവർ റെസ്റ്റ് എടുക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. ആ കേതി എക്ലേച്ചിയെ വെച്ചു രാത് കോ ജബ് മേ ഉഠാത്തോ മേരെ പൈരോം കെ പാസ് കെ ഖാലി ദരി പർ ഏക് ആദ്മി ഗുഡ് മുടി പടാ ഥാ ഉസ്നെ കുച്ച് ഭീ ഉഠാ നഹീ ഥാ ലേട്ടേ ലേട്ടേ ബഡ്ബഡാ രഹാ ഥാ മാനോ കഹാനി സുനാ രഹാ ഹോ ഫിർ ഏകാഏക് സോറോം സെ ഹസ്നെ ലഗ ബീച്ച് ബീച്ച് മേ രാമായൻ കി ചൗപ്പായി ബോൽത്താ ഷായദ് പാഗൽ ഥാ മേം ചുപ് ചപ് സോ ഗയ. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി മഴയെല്ലാം കുറച്ച് കുറഞ്ഞു. ഭക്ഷണമൊക്കെ കിട്ടി, ഭക്ഷണമൊക്കെ കഴിച്ചു, ചോട്ടവും അദ്ദേഹം കൂടെ കഴിച്ചു. റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ് അവിടേക്ക് ഇരുന്നപ്പോഴേക്കും രാത്രിക്കു ജബ് മേ മുഠ രാത്രി എപ്പോഴും ഉണർന്നു നോക്കിയപ്പോൾ മേരെ പൈരോം കെ പാസ് എന്റെ കാലിന്റെ താഴെ ഖാലി ദരി ഒരു എംറ്റി ആയിട്ടുള്ള കാർപ്പറ്റ്, അവിടെ ഒരു ഒന്നുമില്ല. പർ ഏക് ആദ്മി ഗുഡ്മുടി ചുരുണ്ടുകൂടി ഇരിക്കുന്ന കണ്ടു ഒരു വ്യക്തി. ഉസ്നെ കുച്ചുപ്പി ഓട്ടിനെ

0: ഇതുവരെ ഒന്നും പൊതിച്ചിട്ട് പോലുമില്ല. ലേട്ടെ ലേട്ടെ ബെഡ്ബഡാത്തെ. അപ്പൊ അവൻ എന്തൊക്കെയോ ഒരു ഇങ്ങനെ സംസാരിക്കും, പിച്ചും പെയ്യും ഇങ്ങനെ പറയുന്നുണ്ട്. മാനോ കഹാനി സുനാരഹ, നീ എന്തെങ്കിലും കഹാനി കഥ പറയുകയാണോ? രേഖായക സോരൂംസെ ഹസ്നേലിക, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്. ബീച്ച് ബീച്ചുമേ രാമായൺ കെ ചോപ്പായിപ്പി ബോൾത്താത്ത, ഇടയ്ക്കിടയ്ക്ക് രാമായണത്തിന്റെ കുറച്ച് വരികളും പറയുന്നുണ്ട്. ഷായദ് പാഗൽ താ, അദ്ദേഹം ആലോചിച്ചു നീ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മെന്റലി പ്രോബ്ലം ഉള്ള ആളാണോ? പാഗൽ ഹേ ഓ മേം ചുപ് ചപ് സോകെ മിണ്ടാതെ ഉറങ്ങി. ഇപ്പൊ നമ്മളായാലും ഞെട്ടിപ്പോവല്ലേ, നമ്മൾ ഇത്രയും കഷ്ടതൽ കഴിഞ്ഞു, ഈ വെള്ളപ്പൊക്കത്തിന്റെ ഇടയിൽ ആഹാരം എല്ലാം കിട്ടി, അത് തന്നെ വലിയ ഭാഗ്യം. അതെല്ലാം കഴിച്ച് അവര് അമ്പലംകാര് എന്തായാലും ഒരു സ്ഥലം കൊടുത്തു, ബെഡ്ഷീറ്റ് കൊടുത്തു, എല്ലാം കഴിഞ്ഞു ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഒരു വ്യക്തി തന്റെ കാലിന്റെ കയ്യിലിരിക്കുന്നതും. അപ്പൊ നമ്മളാണെങ്കിലും പെട്ടെന്ന് പേടിച്ചു അല്ലേ. അത് മാത്രമല്ല, വെറുതെ കിടക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ വിചാരിക്കുക അതേപോലെ എന്നെ പോലെ ഒരു അഭയാർത്ഥിയാണെന്ന്. പക്ഷെ അല്ല, അവിടെ എന്താണ്, അദ്ദേഹം പിച്ചും പെയ്യും പറയുന്നുണ്ട്, അതോടൊപ്പം ചിരിക്കുന്നുണ്ട്, രാമായണത്തിലെ ലൈൻസൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു കമ്പിളിയും പുതപ്പോ ഒന്നും തന്നെയില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, പേടിച്ചു പോയി, ചുപ് ചാപ്പ് സൂകയാത്ത, മിണ്ടാതെ കിടന്നു ഉറങ്ങി. ഇനി ഒന്നും ചോദിക്കേണ്ട, ഞാൻ മിണ്ടാതെ കിടന്നു ഉറങ്ങാമെന്ന് വിചാരിച്ച് അദ്ദേഹം ഉറങ്ങുകയാണ് ചെയ്തത്.
1: रात को जब मैं उठा तो मेरे पैरों के पास की खाली दरी पर एक आदमी गुड़ी मुड़ी पड़ा था. उसने कुछ भी उठा नहीं था, लेटे लेटे बड़बड़ा रहा था, मानो कहानी सुना रहा हो. फिर एकाएक जोरों से हंसने लगता, बीच बीच में रामायण की चौपाई

0: ഈ സോയാബീൻ ഭീകയ അവിടെയൊക്കെ നനഞ്ഞു പോയി അല്ലേ, സോയാബീനെല്ലാം അപ്പോഴും നനഞ്ഞു പോയി. പിന്നെ അവർക്കത് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി വരും. അപ്പൊ ജിസ്സെ കിസാനും കി ഫസൽ ഖരാബ് ഗൈ ഔർ ഉൻകി നുക്സാൻ ഹുവാ. ठीक है बच्चों जी, आप इस सवाल का उत्तर चैतन्य पढ़िए.
1: हाँ जी, बारिश के कारण गेत में रखे हुए सोयाबीन भीग गया जिससे किसानों की फसल खराब हो गई और उन्हें नुकसान हुआ.
0: ठीक है बच्चों, आज का कक्षा समाप्त हो रहा.
1: धन्यवाद अध्यापिका जी.
0: धन्यवाद बच्चों.
2: ഹിന്ദി പാഠം പഠിപ്പിച്ചത് സ്മിത എസ് വി, പഠിച്ചവർ ചൈതന്യ മോഹൻ, അർപ്പിത ഡി എന്നിവർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അഭിമന്യു എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ആകാശവാണി
1: രാമായണ പാരായണം 14-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: സീതാപഹരണം, സീതാന്വേഷണം എന്നിവയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ചത് ചിത്രം ഈ പറക്കും തെളിക.

0: ചലച്ചിത്രഗാനം കഴിഞ്ഞു.
1: ഭാവി തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകി ഒരു പുതിയ ഭാരതം പണിതുയർത്താം കളിപ്പാട്ടങ്ങൾക്കായുള്ള ദേശീയ കർമ്മ പദ്ധതിയിലൂടെ.

0: ആകാശവാണി
1: ഷാജി എം ധരൻ പാടുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം ജയ ജയ ദേവി ഭുവനേശ്വരി.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സീഡ് പദ്ധതി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ, ഡോക്ടർ ശൈല ജോസഫുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ അവസാന ഭാഗം. തുടർന്ന് വൈഭവ് സഞ്ജയ് അവതരിപ്പിക്കുന്ന ലളിതഗാനം. ലയന ഗോപിനാഥ് ചൊല്ലിയ കവിതകൾ. 8:00 9:30 10:30 ചലച്ചിത്രഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹിയിലെ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഗ്രാമോദ്യോഗ് വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. സാമ്പത്തിക വിപണി അവതരിപ്പിക്കുന്നത് സുനിൽ കുമാർ. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹിയിലെ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം എൻ ആനന്ദവല്ലിയമ്മ അവതരിപ്പിച്ചത്. 6:00 ഉഷമലരി പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ ദേവത എന്ന കവിത ആലാപനം ജീവൻ പത്മകുമാർ. 6:15 മലയാള മനോരമ അധ്യാത്മരാമായണ പാരായണം. 15-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം എം ജി ശ്രീകുമാർ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്നു. 7:05 പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 95. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം. 9:00 ഗാന്ധിമാർഗം. 9:00

0: 15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. സന്തോഷ് ജനാർദ്ദനൻ പങ്കുവയ്ക്കുന്ന അലാസ്ക യാത്രാവിശേഷങ്ങൾ. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം, കമല കൈലാസൻ പാടിയ കൃതികൾ. 11 മണിക്ക് റേഡിയോ ഗ്രാമരംഗം, ഇതിൽ ഗ്രാമപൂർണിമ, ബൈജു പുനുക്കൊന്നൂർ പങ്കെടുക്കുന്നു. തുടർന്ന് ചുമട് താങ്ങി. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12 മണിക്ക് മാപ്പിളപ്പാട്ടുകൾ, ആർ റാഫി അവതരിപ്പിച്ചത്. 12:20 ലളിതഗാനങ്ങൾ, റിജു ജോസഫ് പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം, ഡോക്ടർ രേഖ ആർ എം സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 മണിക്ക് ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം കുടത്തിലെ വിളക്ക് അവസാന ഭാഗം, രചന എൻ കൃഷ്ണപിള്ള, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. 2:30 ഉമംഗ് CIET സ്പോൺസർ പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം, 4 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല്, 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 ചലച്ചിത്ര ഗാനം, 5:20 അധ്യാത്മ രാമായണ പാരായണം, 15-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:45 ഖുറാൻ പാരായണം, ഉമറുൽ ഫാറൂഖ് പാരായണം ചെയ്തത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ പെൻഷൻ സിസ്റ്റം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും, ഡോക്ടർ അജിത് കുമാർ ബിയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8 മണിക്ക് സാഹിത്യവേദി. 8:15 ടുഡേ ഇൻ പാർലമെൻറ്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്കോളർഷിപ്സ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ യങ് അച്ചീവേഴ്സ് സ്കീം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, കോസ്മിക് കലണ്ടർ, KJ ബീനമോൾ സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി, ദി പവർ ഓഫ് റിഫ്ലക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ എ ഡിവൈഡഡ് സിന്തറ്റിക് വേൾഡ്, ഡോക്ടർ ഗംഗ എസ് ധനീഷ് സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥ. 10 മണി മുതൽ പാർലമെൻറ്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5°C, കുറഞ്ഞ താപനില 26.4°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 26.5°C. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സീഡ് പദ്ധതി.
2: കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് സ്കീം ഫോർ എക്കണോമിക് എംപവർമെന്റ് ഓഫ് DNTs അഥവാ സീഡ്. ഇന്ത്യയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ വിമുക്ത ഗോത്രവർഗങ്ങൾ അഥവാ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് DNT, നാടോടി ഗോത്രങ്ങൾ നൊമാഡിക് ട്രൈബ്സ് NT, അർദ്ധനാടോടി ഗോത്രങ്ങൾ അഥവാ സെമി നൊമാഡിക് ട്രൈബ്സ് SNT എന്നിവരുടെ സമഗ്രമായ പുരോഗതിയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2022 February 16 ഈ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. സീഡ് പദ്ധതി പ്രധാനമായും 4 മേഖലകളിലാണ് ഊന്നൽ നൽകുന്നത്. 1. വിദ്യാഭ്യാസ ശാക്തീകരണം. സിവിൽ സർവീസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബാങ്കിംഗ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ഈ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള സൗജന്യ കോച്ചിംഗ് നൽകുന്നു. കോച്ചിംഗ് കാലയളവിൽ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. 2. ആരോഗ്യ ഇൻഷുറൻസ്. ഈ വിഭാഗങ്ങളിലെ കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് അഥവാ PMJAY പദ്ധതിയുമായി ചേർന്ന് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു. 3. ഉപജീവന മാർഗങ്ങൾ. പ്രാദേശിക തലത്തിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നു. 4. ഭവന നിർമ്മാണ സഹായം. സ്വന്തമായി വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY വഴി വീട് നിർമ്മിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം? അപേക്ഷകർ നിശ്ചിത വിമുക്ത നാടോടി അർദ്ധനാടോടി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2,50,000 രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. സമാനമായ മറ്റ് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവരാകാൻ പാടില്ല. വിദ്യാഭ്യാസ കോച്ചിങ്ങിന് അപേക്ഷിക്കുന്നവരുടെ കുടുംബ വരുമാന പരിധി ചില സാഹചര്യങ്ങളിൽ 800,000 രൂപ വരെയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ സുതാര്യമായ നടത്തിപ്പിനായി ഒരു ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപേക്ഷകർക്ക് ഇനി പറയുന്ന രേഖകൾ സഹിതം ഓൺലൈനായി അപേക്ഷിക്കാം. ആധാർ കാർഡ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ അപ്ലോഡ് ചെയ്ത് പദ്ധതിയിൽ ചേരാവുന്നതാണ്.

മനുഷ്യക്കടത്തോ? അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112 ലേക്ക്.

0: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
1: ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനായുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഗിരിശങ്കർ IAS അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥ അനുകൂലമായ ഉടൻ തന്നെ അഗത്തി ദ്വീപിൽ വച്ച് സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് UT അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഒപ്പം സിയാൽ എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമാവുക. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൗത്യം നിറവേറുക. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമം, കിർത്താൻ എന്നീ ദ്വീപുകളിലേക്കാവും പ്രാഥമിക ഘട്ടത്തിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുക. 18 മുതൽ 20 വരെ യാത്രികരെ വഹിക്കാൻ ശേഷിയുള്ള ഡേ ഹാവിലാൻഡ് നിർമ്മിത സീപ്ലെയിൻ ആണ് സർവീസിനായി ഉപയോഗിക്കുക. ലക്ഷദ്വീപ് MPയും ലക്ഷദ്വീപ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് ഹംസുല്ല സയ്യിദിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് കോൺഗ്രസ് പ്രതിനിധി സംഘം കേരള മുഖ്യമന്ത്രി VD സതീശനുമായി കഴിഞ്ഞ വാരം കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സക്കായി എത്തുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ, ഒപ്പം കൊച്ചി, ബേപ്പൂർ ഉൾപ്പെടെയുള്ള ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട പ്രധാന തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും ലക്ഷദ്വീപിലേക്കുള്ള കപ്പലുകളുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പ്രകൃതി ദുരന്ത സമയങ്ങളിൽ ലക്ഷദ്വീപ് നിവാസികൾക്ക് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ താമസ സൗകര്യങ്ങളും മറ്റ് അനുബന്ധ സഹായ സഹകരണങ്ങളും ഒരുക്കുക, ലക്ഷദ്വീപ് വിദ്യാർത്ഥികൾ കേരളത്തിലെ

0: വിവിധ കോളേജുകളിൽ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ പരിഹാരങ്ങൾ കാണുക, ഓപ്പറേഷൻ തൂഫാനിൽ ഉൾപ്പെടുത്തി ലക്ഷദ്വീപിലേക്ക് കടന്നുവരാൻ സാധ്യതയുള്ള ലഹരിയുടെ ശൃംഖലകളെ തടയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ രേഖാമൂലം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് വ്യക്തമാക്കി. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും നിലവിലെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ കൂടിയായ ഡോക്ടർ നിഷാദ് ഖാൻ വ്യക്തമാക്കി. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ വിവിധ ദ്വീപുകളിൽ പുരോഗമിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ ചികിത്സകൾ വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തി പരിശോധനകൾ നടത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. രാഷ്ട്രഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീക്ഷ്ണമായ ചരിത്രവും ദേശസ്നേഹത്തിന്റെ സന്ദേശവും പുതിയ തലമുറകളിലേക്ക് പകർന്നു നൽകുന്ന വന്ദേമാതരം കനൽ യാത്രകൾ എന്ന നാടകം കവരത്തിദ്വീപിൽ അരങ്ങേറി. കേന്ദ്ര സംഗീത നാടക അക്കാദമിയും ലക്ഷദ്വീപ് കലാ സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് നാടകാവതരണം. അടിച്ചമർത്തപ്പെടലുകൾക്കെതിരെ ഇന്നും പോരാട്ടം തുടരുന്ന സ്ത്രീശക്തിയുടെ വീക്ഷണത്തിലൂടെയാണ് നാടകം ആരംഭിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവും രാജ്യത്തിനായി ജീവൻ സമർപ്പിച്ച ധീരദേശാഭിമാനികളുടെ പോരാട്ടങ്ങളും ആവിഷ്കരിക്കുന്ന നാടകം ഝാൻസി റാണി, ബീഗം ഹസ്രത് മഹൽ, ഭിഖാജി ഖാമ തുടങ്ങിയ ധീരവനിതാ പോരാളികളുടെയും മഹാത്മാഗാന്ധി, ബാലഗംഗാധർ തിലക്, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെ ജീവിത സമരങ്ങളും സ്വതന്ത്ര ഭാരതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളും നാടകത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു. സാമൂഹിക ബോധവൽക്കരണ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന കേരള ചേതന സംഘത്തിലെ അമച്വർ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട ഈ നാടകത്തിന്റെ അവതരണ ശൈലി നാടകത്തിനുള്ളിലെ നാടകം എന്ന സങ്കല്പത്തിലൂടെ വേദിയെയും പ്രേക്ഷകരെയും ഒരേ കുടക്കീഴിൽ ബന്ധിപ്പിക്കുന്നു. ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് 2026 ആവേശം ഭാവി താരങ്ങളിലേക്ക് പകർന്നു നൽകാൻ ഗ്രാസ് റൂട്ട് പരിശീലന ക്യാമ്പുകളും പ്രതിഭാ വികസന പദ്ധതികളുമായി മുന്നേറുകയാണ് ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷൻ. 2016 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പൂർണ്ണ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ 2017 കോഴിക്കോടിൽ നടന്ന സന്തോഷ് ട്രോഫി സെലക്ഷൻ മീറ്റിലൂടെ ദേശീയ ഫുട്ബോളിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കമാവുകയും തുടർന്ന് BC റോയ് ദേശീയ U17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ വിവിധ ദേശീയ മത്സരങ്ങളിൽ ലക്ഷദ്വീപ് ടീമുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷന് സാധിച്ചു. ഇന്ത്യൻ ബീച്ച് ഫുട്ബോൾ ടീമിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി ലക്ഷദ്വീപിൽ നിന്നും MP മുഹമ്മദ് അക്രമിനെ തെരഞ്ഞെടുക്കുകയും ദേശീയ ടീമിന്റെ ആദ്യ 30 സാധ്യതാ താരങ്ങളുടെ പട്ടികയിലേക്ക് ദ്വീപിലെ നിരവധി താരങ്ങളെ ഉൾപ്പെടുത്താനും ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.

കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് നൂറുവട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലുമെത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസെൽ.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. സംസദി വന്ദേ മാതരം ഗീതായ വൈധാനിക സംരക്ഷണ വിധേയക പാരിതംഗതഃ. ലോക്സഭായാം കാര്യാചരണം ച സ്ഥഗിതം. പ്രശ്നപത്ര കദാചാര നിരോധായ സംശോധന വിധേയക രാജ്യസഭായാം വിചാരാധീനഃ. ദില്ലി ഛാത്ര പ്രദർശനെ ദ്രുത കാര്യബലസ്യ ആയുധവൃത്തം സുരക്ഷിതം രക്ഷയിതും സർവോച്ച ന്യായാലയസ്യ ആദേശഃ. മഹാരാഷ്ട്ര തെലങ്കാന വിദർഭ പശ്ചിമ മധ്യപ്രദേശ രാജ്യേഷു അതി വൃഷ്ടിപര രക്ത സഞ്ചേതന ഉദ്ഘോഷിത ഋതു വിജ്ഞാന വിഭാഗേന. അപ്പി ച ഗ്ലാസ്കോ രാഷ്ട്രമണ്ഡല ക്രീഡാസു ഭാരതസ്യ കുന്ത പ്രക്ഷേപകാഃ നീരജ ചോപ്ര രോഹിത യാദവഃ യശ്വീര സിംഹശ്ച അന്തിമ ചരണേ പ്രവിഷ്ടവന്തഃ. അഥ വാർത്താഃ വിശദീകൃത്യ. സംസദാ രാഷ്ട്രീയ ഗൗരവ അപമാന നിവാരണ വിധേയകഃ ഷഡ്വിംശത്യധികദ്വിസഹസ്രതമഃ പാരിതഃ. ഗൃഹരാജ്യമന്ത്രിണാ നിത്യാനന്ദ രായേണ സംശോധനാർത്ഥം അയം വിധേയകഃ ഉപസ്ഥാപിതഃ. രാഷ്ട്രഗീതായ രാഷ്ട്രഗാനേന സമം വൈധാനിക സുരക്ഷാ പ്രദാനം വിധേയകസ്യാസ്യ മുഖ്യോദ്ദേശ്യം വർത്തതേ. എതാദൃശേഷു അപരാധേഷു ത്രിവർഷാത്മകഃ കാരാവാസഃ ദ്രവ്യദണ്ഡഃ ഉതവാ ഉഭയമപി ഭവിതുമർഹതഃ. ഉത്തരപ്രദാനകാലേ ഗൃഹരാജ്യമന്ത്രി നിത്യാനന്ദരായഃ പ്രാവോചത് യത് ഏതത് സംശോധനം ഭാരതസ്യ ആത്മനെ രാഷ്ട്രീയചേതനായൈ സാംസ്കൃതികന്യാസായ സഹൈവ സ്വതന്ത്രതാസംഗ്രാമസ്യ ആദർശേഭ്യശ്ച സാമൂഹികപ്രതിബദ്ധതാം ദർശയതി. സഹ പ്രാവോചത് യത് ഏകസപ്തത്യധികൈകോനവിംശതിതമെ പ്രവർത്തിതേന അധിനിയമേന രാഷ്ട്രഗാനസ്യ ആദരാർത്ഥം പ്രാവധാനാനി വിഹിതാനി. ഇതഃ പ്രാക് ചർച്ചായാം ഭാഗം ഭജന്തി ഡിഎംകെ ദലസ്യ കെ കനിമോജി ഇത്യേഷാ അസ്യ വിധേയകസ്യ വിരോധം അകരോത്. തയാ കഥിതം യദയം ദേശേ ജനാനാം വിഭജനം കരോതി. അപരപക്ഷേ വിധേയകസ്യ സമർത്ഥനം കുർവൻ ബിജെപി ദലസ്യ സംബിത് പാത്ര ന്യഗാദീത്.

0: यत् अयं विधेयकः अतीव महत्वपूर्णः वर्तते। सः अकथयत् यत् केन्द्रसर्वकारः गतवर्षस्य नवम्बर मासतः राष्ट्रगीतस्य सार्धैकशत जयन्तीं राष्ट्रियोत्सवरूपेण समाचरति। सहैव नरेन्द्रमोदी सर्वकारः अनेन विधेयकेन राष्ट्रगीताय वैधानिकसुरक्षां प्रददाति। राज्यसभायामद्य सार्वजनिकपरीक्षा अनुचित साधन निवारण संशोधन विधेयकं विचारणाय पारणाय च संसत्पटले उपस्थापितम्। ह्यः विधेयकः लोकसभायां पारितं गतः। मध्याह्नोत्तरं यदा सदनस्य उपवेशनं पुनः आरब्धं तदा राज्यमन्त्री डॉ. जितेन्द्रसिंहः विधेयकं विचारणार्थम् उपस्थापितवान्। सभापतिः सीपी राधाकृष्णनस्य विधेयकस्य चर्चायै सप्तहोराणां समयः निर्धारितः इति व्यज्ञापयत्। विधेयकस्यास्य मुख्याः नियमाः तावत् कठोरदण्डविधानं, यत्र हि अपराधिभ्यः दशवर्षाणि यावत् कारावासः, दशकोटिरूप्यकाणां दण्डः, सम्पत्तेः अधिग्रहणञ्च विहितमस्ति। अन्यदस्ति त्वरितन्यायालयानां स्थापना, यत्र शीघ्रन्याय सुनिश्चेतुं विशिष्टत्वरितन्यायालयानां स्थापना राज्यसर्वकारैः भवितव्यम्। अन्ते च वर्तते नियतकालसीमा, यत्र आरक्षिस्थाने सूचनापञ्जीकरणात् मासद्वयाभ्यन्तरे अन्वेषणं पूर्णं भवेत्, अभियोगपत्रप्रस्तावनात् परं मासत्रयाभ्यन्तरे एव निर्णयो च भवेत्। विधेयकम् उपस्थापयन् डॉ. जितेन्द्रसिंहः प्रावोचत् यत् विधेयकः छात्रयुवकानां हितरक्षणाय सर्वकारस्य उच्चतमप्रतिबद्धतायाः पुनः पुष्टिं करोति। परीक्षा कदाचारं, प्रश्नपत्रगोप्यताभङ्गं प्रति च मोदीसर्वकारस्य शून्य सहिष्णुतायाः दृढसङ्कल्पो वर्तते। अपरत्र चर्चायाः प्रारम्भं कुर्वन् राज्यसभायाः प्रतिपक्षीनेता मल्लिकार्जुनखड्गे आक्षेपम् अकरोत् यत् सर्वकारेण अस्मिन् विधेयके केवलं बाह्यपरिवर्तनमेव कृतम्, येन परीक्षा कदाचारस्य पूर्णनिरोधो नैव भविष्यति। सः प्रोक्तवान् यत् यद्यपि कांग्रेसदलम् अस्य विधेयकस्य समर्थनं करोति, तथापि पारदर्शी परीक्षा सुनिश्चेतुम् अस्मिन् इतोपि कठोरनियमानाम् अभावो दृश्यते। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तंत्रांशे अपि समुपलब्धो भविष्यति। सर्वोच्च न्यायालयेन अद्य केन्द्र सर्वकाराय प्रोक्तं यत् नीट प्रश्नपत्र गोप्यता भंग प्रकरणे नवदिल्ल्याः जंतर मंतर स्थले विनियोजितस्य द्रुत कार्यबलस्य आयुधवृत्तं सुरक्षिततया स्थापनीयमिति। सर्वोच्च न्यायालयेन विधि व्यवस्था पालनाय पैलेट गन इत्याख्यस्य प्रयोगे पूर्ण प्रतिबंधस्य याचनामधिकृत्य प्रश्नः उत्थापितः। न्यायालयेन आरक्षक अनुसंधान विकासाभिकरण संस्थायाः परामर्शमधिकृत्य कथितं यत् आरक्षिणः असाधारण स्थितिषु पैलेट गन इत्यस्य प्रयोगार्थम् अधिकृताः सन्ति। मुख्य न्यायाधीशस्य सूर्यकांतस्य, सहैव न्यायाधीशयोः जायमाल बागची, वी मोहन इत्येतेषां पीठिकया दिल्ली सर्वकाराय अपि आदिष्टम् यत् विरोध प्रदर्शनेषु ये भुशुण्डिकया व्रणिताः अभवन् तेभ्यः उत्तम चिकित्सा सौविध्यं प्रदातव्यमिति। भारतीय ऋतु विज्ञान विभागेन अद्य मध्य महाराष्ट्र, तेलंगाना, विदर्भ, पश्चिम मध्य प्रदेश राज्येषु अतिवृष्टेः सम्भावनां प्रकटय्य रेड अलर्ट इति रक्तवर्णीया सञ्चेतना प्रख्यापिता। विभागेनानेन आगामि दिनद्वयाभ्यन्तरे अरुणाचलप्रदेशे, केरलमाहे क्षेत्रेषु, राजस्थानराज्ये च मेघगर्जन विद्युत्पातं समेत्य अतिवृष्टेः पूर्वसूचना प्रकटीकृता। उत्तरपूर्वभारते अपि आगामिषु द्वित्रिदिनेषु तीव्र प्रभञ्जन सहित विद्युतपातेन सह प्रबल वृष्टिः सेत्स्यति इति विभागेन अनुमानितम्। अत्रान्तरे राष्ट्रिय राजधान्यां नवदिल्ल्यामपि आगामिषु द्वित्रि दिनेषु मेघवर्षणस्य संभावना वर्तते। रक्षामन्त्री राजनाथसिंहः अद्य नवदिल्ल्यां IASV त्रिवेणी इत्याख्यस्य सर्वमहिला नौकायान अभियान दलस्य सदस्याभिः सह संवादम् अकरोत्। तासां चाद्भुताम् उपलब्धिम् अदम्यसंकल्पं च भूरिशः प्रशंसन्स। अवसरेऽस्मिन् रक्षामन्त्री अवदत् यत् तासां साफल्यपूर्णं सागरतरणाभियानं राष्ट्राय गौरवस्य विषयः वर्तते। श्रीसिंहः प्रोदीरितवान् यत् दलस्य एषा अलौकिकी उपलब्धिः वर्तते।
1: आपने इस अभियान से मैं कह सकता हूं कि केवल आपने समुद्र को ही नहीं जीता है, आपने उस सारी रूढ़ियों को भी पराजित किया है जो कभी कहती थी हमारी बेटियां ऐसे कठिन सैन्य अभियानों का हिस्सा नहीं बन सकती। आपने सिद्ध किया है फिजिकल कैपेबिलिटी, मेंटल टफनेस और लीडरशिप क्वालिटी किसी जेंडर की मोहताज नहीं होती।
0: पाकिस्तानाधिकृते जम्मू कश्मीरे सोमवासरे पाक सुरक्षा बलैः शान्तिपूर्ण प्रदर्शनकारिणां विरुध्य नृशंस कार्याचरणं पश्चात् अद्य 40 जनानां निधनानन्तरम् अपि उग्र विरोध प्रदर्शनं निरन्तरं प्रवर्तते। JAAC इत्याख्याया संस्थया सम्बद्धाः सामाजिक माध्यम संकेताः आक्षेपम् अकुर्वन् यत् पाक सुरक्षा बलैः प्रदर्शनकारिणाम् उपरि घातक शस्त्राणि प्रयुक्तानि। JAAC संस्थया संयुक्त राष्ट्र संघाय अन्ताराष्ट्रिय मानवाधिकार संघटनेभ्यः च साग्रहम् आवेदितं यत् ते अस्मिन् विषये शीघ्रमेव हस्तक्षेपं कुर्युः। ग्लास्गो नगरे आयोजितासु राष्ट्रमण्डल क्रीडासु भारतस्य प्रसिद्धः कुन्त प्रक्षेपकः नीरज चोपड़ा स्वस्थानं सुरक्षितम् अकरोत् इति वार्ताः।
2: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
4: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
5: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിച്ചത്. ചർച്ചയ്ക്കായി 7 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് സഭയിൽ പറഞ്ഞു.
6: This legislation, which seeks to make amendments in 2024 Act in order to make it more stringent, more deterrent, is being brought in. If there are any suggestions for improvement, I'll be taking note of it. This bill is a reaffirmation of the government's highest commitment to safeguard the welfare of the students and youth of this country.
2: ബിൽ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമാകില്ലെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി.
7: സഭാപതി ജി, ഇസ് അമെൻഡ്മെന്റ് ബിൽ കാ ഹം സ്വാഗത് കർത്തേ ഹൈ ലേക്കിൻ യേ അബീ ബീ അധൂരാ ഹൈ പേപ്പർ ലീക് ഹോനേ സേ റോക്നേ കി മസ്ബൂത് വ്യവസ്ഥ ഇസ്മേ നഹീ ഹൈ ലേക്കിൻ ആപ്കാ ഇന്റൻഷൻ ആപ്നേ ഇസ്മേ നഹീ ബതായാ.
2: അതിനിടെ നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ദേശീയ ഗാനത്തിന് ലഭിക്കുന്ന നിയമപരിരക്ഷ ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 1971 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് അവതരിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സംരക്ഷിക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബഹിരാകാശ സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെയും മനുഷ്യരാശിയുടെയും പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IIST വലിയമല ക്യാമ്പസിൽ നടന്ന 14th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമാണെന്നും ഗവർണർ പറഞ്ഞു. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി 1 മുതൽ 25 പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരിയടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മത്സരിക്കാനൊരുങ്ങി കോട്ടയത്തിന്റെ ജനകീയ ചുണ്ടൻ വള്ളം. കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പൂക്കര ചുണ്ടന്റെ നീരണിയിൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
8: 500+ കുടുംബങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഒരു ജനകീയ സംരംഭമായാണ് ആർപ്പുക്കര ചുണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ആർപ്പുക്കരയിലെ പ്രത്യേക പണിപ്പുരയിൽ എടത്വാ കോവിൽ മുക്ക് സാബുനാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണം. 128 നീളവും 64 വീതിയും വള്ളത്തിനുണ്ട്. 85 തുഴച്ചിൽക്കാർക്കും 5 അമരക്കാർക്കും ഒരേ സമയം തുഴയാൻ സാധിക്കുന്ന രീതിയിലാണ് വള്ളത്തിന്റെ ഘടന.
2: പൌരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവരാവകാശ കമ്മീഷൻ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നേമം നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപേക്ഷ ലഭിച്ചാൽ എത്രയും വേഗം വിവരങ്ങൾ നൽകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം അവസാനിച്ചു. സെൻസസ് 1st വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: അരുണാചൽ പ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു സംസ്ഥാനങ്ങളിലെയും നിലവിലെ പ്രളയ സാഹചര്യം ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തലസ്ഥാനം ഉൾപ്പെടെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സ്വർണ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടി. രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ പ്രവേശിച്ചു. നിലവിൽ 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ 8th സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ കായിക മേഖലയെ കൂടുതൽ ശക്തമാക്കണമെന്ന് ശ്രീശങ്കർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ശ്രീശങ്കറിന് അഭിനന്ദനം അറിയിച്ചു. പത്തനംതിട്ട തിരുവല്ല വള്ളംകുളം തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ പിള്ളേരോണ ദിനമായ ഇന്ന് ഓണസദ്യ ഉണ്ട് കുരുന്നുകൾ. ബാലകരെ

0: വാമനമൂർത്തിയുടെ പ്രതിരൂപമായി കണ്ട് സദ്യ നൽകി പൂജിക്കുന്ന ചടങ്ങാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: 7 വയസ്സിന് താഴെയുള്ള കുരുന്നുകളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ബാലികാ ബാലകന്മാരെ വാമനമൂർത്തിയായി സങ്കല്പിച്ച് പൂജിച്ച ശേഷം ക്ഷേത്രവളപ്പിൽ ശ്രീകോവിലിന് സമീപം ഇരുത്തി മധുരപലഹാരങ്ങളും ഓണസദ്യയും നൽകി. തുടർന്ന് കൈകഴുകിയെത്തുന്ന ബാലകന്മാരെ ആരതി ഉഴിഞ്ഞ് ശ്രീകോവിലിൽ ഭഗവാന് നേദിച്ച മധുരപലഹാരങ്ങൾ നൽകി പൂജകൾ പൂർത്തിയാക്കി. കേരളത്തിൽ തന്നെ അപൂർവമായി പടിഞ്ഞാറ് ദർശനമുള്ളതുമായ ക്ഷേത്രം വള്ളംകുളത്ത് നിന്നും 3 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 274 പോയിന്റ് നേട്ടത്തിൽ 77,928, നിഫ്റ്റി 24,317 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി നാളെ അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുമുണ്ടെങ്കിൽ പലിശയും അടക്കം. December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ജർമ്മനിയിൽ ഷെഫ്തസികയിലെ 20 ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. നോർക്ക റൂട്ട്സ് kerala.gov.in വഴി ഓഗസ്റ്റ് 9 വരെ അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സ്. നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അവസരം. കൊല്ലം ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയക്രമം പുതുക്കി നിശ്ചയിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. രാവിലെ 7:45 മുതൽ 9:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയും ഈ വാഹനങ്ങൾക്ക് റോഡിലിറങ്ങുന്നതിന് നിയന്ത്രണം ഉണ്ടാകും. പാചകവാതക സിലിണ്ടർ നിയന്ത്രണം പിൻവലിച്ചിട്ടും കോട്ടയം ജില്ലയിൽ ചായ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതായി പരാതി. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിലെ ആദ്യഗാനം അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിനു വേണ്ടി മിഥുൻ ജയരാജും സംഘവും പാടിയതാണ്. രചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

സന്ധ്യാഗീതത്തിലെ അടുത്ത ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഇണം പകർന്ന് യേശുദാസ് ആലപിച്ചതാണ്. ചിത്രം ഒരു മറവത്തൂർ കനവ്.

0: ആകാശവാണി
1: ോ

പ്രചോദനം നിങ്ങളെ തുടങ്ങാൻ സഹായിക്കും. അച്ചടക്കം നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കും. ഓരോ പ്രഭാതവും നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ന് നീ നിന്റെ സ്വപ്നത്തിനു വേണ്ടി എന്ത് ചെയ്യും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പ്രചോദനത്തിൽ നിന്ന് ആരംഭിക്കാം എന്നായിരിക്കും. പക്ഷേ അതിന്റെ സമാപനം അച്ചടക്കത്തിലാണ്. ഒരു നല്ല പ്രസംഗം കേൾക്കുമ്പോൾ, ഒരു മികച്ച പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിജയിയുടെ ജീവിത കഥ അറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തീ പോലെ പ്രചോദനം ജ്വലിക്കും. എന്നാൽ തീ എത്ര ശക്തമായാലും ഇന്ധനമില്ലെങ്കിൽ അതണഞ്ഞു പോകും. പ്രചോദനം ആ തീയാണ്. അച്ചടക്കം അതിന് തുടർച്ചയായി നൽകുന്ന ഇന്ധനമാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഓടാൻ തീരുമാനിക്കുന്നത് പ്രചോദനമാണ്. മഴയായാലും ക്ഷീണമുണ്ടായാലും അടുത്ത ദിവസവും എഴുന്നേറ്റോടുന്നത് അച്ചടക്കമാണ്. വിജയികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് അവരുടെ കഴിവല്ല, മറിച്ച് അവരുടെ സ്ഥിരതയാണ്. പ്രചോദനം വാതിൽ തുറക്കും. അച്ചടക്കം നിങ്ങളെ ആ വാതിലിലൂടെ വിജയത്തിന്റെ കൊടുമുടി വരെ നടത്തിക്കൊണ്ടുപോകും. ഈ ഒരു ചിന്തയോടെ നമുക്ക് വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ചെടികളിലെ സൂക്ഷ്മ ജലസേചനത്തെ കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്. KAU മേഥ എന്നത് ഏത് പുതിയ ഇനം വിളയുടെ പേരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം.

0: ഭൂമിയിൽ ജീവനുള്ള വസ്തുക്കൾക്കെല്ലാം ജലം അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും അതികഠിനമായ വരൾച്ച നേരിടുമ്പോഴാണ് വെള്ളത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കുന്നത്. ജലസ്രോതസ്സുകൾ മലിനമായും വറ്റിയുമൊക്കെ പോകുന്നത് ജലക്ഷാമം രൂക്ഷമാക്കുന്നുണ്ട്. പ്രകൃതി കനിഞ്ഞു നൽകിയ ജലസ്രോതസ്സുകളെ നമുക്ക് സംരക്ഷിക്കാം. മഴവെള്ളം പാഴായി പോകാതെയും സംരക്ഷിക്കാം. അതുവഴി നമ്മുടെ കൃഷിയെയും സംരക്ഷിക്കാം. കൃഷിയിൽ ജലം പാഴായി പോകാതെയുള്ള വിവിധ തരം ജലസേചന മാർഗങ്ങളുണ്ട്. സൂക്ഷ്മ ജലസേചന മാർഗങ്ങളെക്കുറിച്ച് ഇന്ന് പറഞ്ഞു തരുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ചാലക്കുടി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിലെ പ്രൊഫസർ ഡോക്ടർ ശൈലജ ജോസഫ്. ഡോക്ടർ ശൈലജ ജോസഫുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്?
2: ജലസേചനത്തിന് വിവിധ രീതികളുണ്ട്. അത് ചെടികൾക്ക് വെള്ളം വിതരണം ചെയ്യപ്പെടുന്ന വിധത്തിന് അനുസൃതമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചുരുജല ജലസേചനം, പ്രഷറൈസ്ഡ് ജലസേചനം എന്നിവയാണ് പ്രധാനപ്പെട്ട ജലസേചന രീതികൾ. ഇതിൽ ഉപരിതല ജലസേചന രീതികൾ, ഫ്ലഡ് ഇറിഗേഷൻ, ഫറോ ഇറിഗേഷൻ, ബോർഡർ സ്ട്രിപ്പ് ഇറിഗേഷൻ എന്നീ പലതരത്തിലുണ്ട്. ഈ രീതിയിൽ ഒരു ജലസേചന പമ്പും ഉൾപ്പെടുന്നില്ല. ഇവിടെ ഗ്രാവിറ്റി വഴിയാണ് മണ്ണിന്റെ ഉപരിതലത്തിൽ വെള്ളം വിതരണം ചെയ്യുന്നത്. ഉപരിതല ജലസേചനത്തിൽ 40-60% ജലക്ഷമത മാത്രമേ ഉള്ളൂ. ഉപരിതല ജലസേചന രീതിയിൽ വെള്ളം നഷ്ടപ്പെടുന്നത് കൂടാതെ ചെടികൾക്ക് നൽകുന്ന വളവും വെള്ളത്തോടൊപ്പം വേര് കടലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. പ്രഷറൈസ്ഡ് ജലസേചനം, സൂക്ഷ്മ ജലസേചനം, സ്പ്രിംഗ്ലർ ജലസേചന രീതികൾ എന്നിവയാണ്. പ്രഷറൈസ്ഡ് ജലസേചന രീതിയിൽ കൃഷിസ്ഥലത്തേക്ക് ഒന്നോ അതിലധികമോ കേന്ദ്ര സ്ഥലത്തേക്ക് ഉയർന്ന മർദ്ദത്തിൽ വെള്ളം പൈപ്പുകൾ വഴി വിതരണം ചെയ്യുന്നു. പൈപ്പ് ശൃംഖലയിലൂടെ താഴ്ന്ന മർദ്ദത്തിൽ വെള്ളം ഓരോ ചെടിക്കും വിതരണം ചെയ്യുന്നു. സൂക്ഷ്മ ജലസേചന രീതികൾ പ്രധാനമായും തുള്ളിനനയും തളിനനയുമാണ്. വ്യത്യസ്ത വ്യാസങ്ങളിലുള്ള പൈപ്പുകളിലൂടെ കൊണ്ടുവന്ന് എമിറ്ററുകൾ, മൈക്രോ സ്പ്രിംഗ്ലർ എന്നീ ജലനിർഗമന ഉപാധികളുടെ സഹായത്താൽ തുള്ളിനനയായോ നേർത്ത ധാരയായോ ചെടിയുടെ ഏത് മണ്ഡലത്തിൽ ആവശ്യാനുസരണം മാത്രം നൽകുന്ന രീതിയാണ് സൂക്ഷ്മ ജലസേചനം.
1: ഈ സൂക്ഷ്മ ജലസേചന മാർഗങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയാമോ?
2: കേരളം സമർത്ഥമായ കാർഷിക പരിസ്ഥിതിയും അതിൽ ഉപരി വൈവിധ്യമാർന്ന വിളകളുമുള്ള ഒരു സംസ്ഥാനമാണ്. 300 മില്ലിമീറ്റർ വാർഷിക ശരാശരി മഴ ലഭിക്കുന്നു. ഈ മഴയുടെ 70% ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് ലഭിക്കുന്നത്. ആയതിനാൽ ഡിസംബർ മുതൽ മെയ് വരെ വിളവുകൾക്ക് വേണ്ട വെള്ളം ലഭ്യമാക്കാൻ ജലസേചന സംവിധാനങ്ങൾ നമുക്ക് അവലംബിക്കേണ്ടതായിട്ട് വരുന്നു. ലഭ്യമായ ശുദ്ധജലത്തിന്റെ 70% കാർഷിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഗാർഹിക, വ്യവസായിക, വാണിജ്യ മേഖലകളിലെ ജലത്തിന്റെ ആവശ്യം കൂടിക്കൊണ്ടും ഇരിക്കുന്നു. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം, വരൾച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ വെള്ളത്തിന്റെ വിനിയോഗം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതായിട്ടുണ്ട്. ദേശീയ ശരാശരി പ്രതിശീർഷ ജല ലഭ്യത 91 2200 ഘനമീറ്ററിൽ നിന്നും 2050 1140 ഘനമീറ്റർ ആകുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് 2050 ഇന്ത്യ ജലക്ഷാമം നേരിടേണ്ടി വരും എന്നതാണ്. ലഭ്യമായ ജലം കാര്യക്ഷമമായി ഉപയോഗിക്കുവാൻ ജലക്ഷമതയും സുസ്ഥിരവുമായ ജലസേചന മാർഗമാണ് സൂക്ഷ്മ ജലസേചന രീതി.
1: ഏതൊക്കെ രീതികളായി സൂക്ഷ്മ ജലസേചന മാർഗങ്ങളിൽ വരുന്നത്?
2: സൂക്ഷ്മ ജലസേചന സംവിധാനത്തിലെ പൈപ്പ് ശൃംഖലയിലെ പ്രധാന ഭാഗങ്ങളാണ് പ്രധാന പൈപ്പ്, ഉപപൈപ്പ്, പാർശ്വ പൈപ്പുകൾ, എമിറ്ററുകൾ എന്നിവ. ഇവ കൂടാതെ തന്നെ അരിപ്പകൾ, വളസേചനത്തിനുള്ള വിവിധ ഉപകരണങ്ങൾ എന്നിവയും ഈ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. ഇതിൽ ജലസ്രോതസ്സിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം ആവശ്യമായ അളവിൽ ഉപപൈപ്പിലേക്കും പാർശ്വ പൈപ്പിലേക്കും എത്തിക്കുന്നതാണ് പ്രധാന പൈപ്പുകൾ. PVC അല്ലെങ്കിൽ HDPE പൈപ്പുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പല വ്യാസത്തിലുള്ള പൈപ്പുകൾ ഇന്ന് വിപണിയിൽ

0: സാധാരണ ഗതിയിൽ 35 മുതൽ 75 സെന്റിമീറ്റർ വ്യാസവും 4 മുതൽ 10 സ്ക്വയർ സെന്റിമീറ്റർ മർദ്ദനിരക്കുമുള്ള പൈപ്പുകളാണ് പ്രധാന പൈപ്പുകളായി ഉപയോഗിക്കുന്നത്. വിളവുകളുടെ ജല ആവശ്യകതയും കൃഷിയിടത്തിന്റെ വിസ്തീർണവും അടിസ്ഥാനമാക്കിയാണ് പ്രധാന പൈപ്പുകൾ തിരഞ്ഞെടുക്കുന്നത്.
1: അപ്പൊ ഇതില് ഏതൊക്കെ രീതികളാണ് വേണം? സ്പ്രിംഗ്ലർ ഉണ്ട്, ഡ്രിപ്പ് ഉണ്ട്, ഇങ്ങനത്തെ ഇതൊക്കെ മാത്രമേ ഉള്ളൂ? ഇതൊഴിച്ച് വേറെ രീതികളും ഉണ്ടോ സൂക്ഷ്മ ജലസേചനത്തിൽ?
0: പ്രധാനമായും തുള്ളിമനയും തളിമനയും, അതായത് ഡ്രിപ്പ് ഇറിഗേഷനും മൈക്രോ സ്പ്രിംഗ്ലർ ഇറിഗേഷനുമാണ് സൂക്ഷ്മ ജലസേചന രീതിയിൽ പെടുന്നത്.
1: അപ്പൊ ഇതിന്റെ ഒരു പ്രയോജനത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താല് സർഫേസ് ഇറിഗേഷൻ വേണം പറഞ്ഞ വെള്ളം ഒത്തിരി വേസ്റ്റ് ആവുന്നുണ്ട്. അതിന് ഈ സൂക്ഷ്മ ജലസേചന മാർഗങ്ങളിലാവുമ്പം വെള്ളത്തിന്റെ അത്ര വേസ്റ്റേജ് ഇല്ല. ഇതൊഴിച്ച് വേറെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ ജലസേചന രീതിയിൽ വെള്ളം നേരിട്ട് വിളവുകളുടെ വേര് പടലത്തിൽ എത്തിക്കുക വഴി കൃഷി ചെലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കൃത്യമായ അളവിൽ ചെടിക്ക് ജലവും വളവും നൽകുവാനായിട്ട് സൂക്ഷ്മ ജലസേചന രീതിയിലൂടെ സാധിക്കുന്നു. ഉയർന്ന ഉൽപാദനവും ഉൽപാദനക്ഷമതയും കൈവരിക്കാനായിട്ട് സാധിക്കും. കുറഞ്ഞ ജലം ഉപയോഗിച്ച് കൂടുതൽ കൃഷി സ്ഥലങ്ങള് നനയ്ക്കാൻ സാധിക്കുന്നു. 30 മുതൽ 50% വരെ വെള്ളം ലാഭിക്കാനായിട്ട് സാധിക്കുന്നു. ചരിഞ്ഞ പ്രദേശങ്ങളിലും ഫലപ്രദമായി ഈ ജലസേചന രീതി ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ കുറഞ്ഞ പരിപാലന ചെലവേ വരുന്നുള്ളൂ. ഉയർന്ന ജലസേചന ക്ഷമതയും ഇതിന് ഉണ്ട്. 85% മുതൽ 95% ജലക്ഷമത ഇതിൽ കൈവരിക്കാൻ സാധിക്കുന്നു. കൂടാതെ കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ ചാർജ് ഗണ്യമായി ലാഭിക്കുവാനും ഈ ജലസേചന രീതി കൊണ്ട് സാധിക്കുന്നു. ചെടിയുടെ വേരുപടലത്തിൽ മാത്രം വെള്ളം നൽകുന്നത് കൊണ്ട് കളകളെ നിയന്ത്രിക്കാനായിട്ട് ഈ ജലസേചന രീതിയിൽ സാധിക്കുന്നുണ്ട്.
1: ഇവിടെ ഒരു കർഷകൻ ഒരു സൂക്ഷ്മ ജലസേചന രീതി തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏത് വിളയാണ്, അല്ലെങ്കിൽ മണ്ണിന്റെ ഘടന എന്തോ ആണ്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണോ?
0: തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സൂക്ഷ്മ ജലസേചന രീതി എല്ലാ വിളവുകൾക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. വിളയുടെ തരമനുസരിച്ച് നമുക്ക് കൊടുക്കേണ്ട വെള്ളത്തിലെ അളവ് വ്യത്യാസം ഉണ്ടാകും. അതോടൊപ്പം തന്നെ സൂക്ഷ്മ ജലസേചനത്തിലെ എമിറ്ററുകൾ വഴിയാണ് നമ്മൾ ചെടിക്ക് വെള്ളം കൊടുക്കുന്നത്. ഈ എമിറ്ററിന്റെ ഡിസ്ചാർജ് മണിക്കൂറിൽ 2 മുതൽ 20 ലിറ്റർ വരെ അളവുള്ള എമിറ്ററുകൾ അവൈലബിൾ ആണ്. ഇത് ഏത് അളവുള്ള എമിറ്ററുകൾ എടുക്കണം എന്നതിനെ ഇന്ന് തീരുമാനിക്കുന്നത് മണ്ണും വിളവുകളും അനുസരിച്ചാണ്.
1: അപ്പോൾ ഒരു കർഷകൻ ഇത് തിരഞ്ഞെടുക്കുന്നതിന്റെ മുൻപേ ഒരു വിദഗ്ധന്റെ അടുത്ത് പോയി അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും അല്ലേ? അല്ലെ, നമ്മുടെ ഇഷ്ടം മാതിരി അത് എടുത്താൽ ചിലപ്പം അത് പ്രയോജനം ആകാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്.
0: തീർച്ചയായും ഇതിനനുസരിച്ച് നമ്മുടെ വിളവുകൾക്കും നമ്മുടെ ഫലത്തിന്റെ വിസ്തീർണവും അനുസരിച്ച് ഇതൊരു രൂപകൽപ്പന നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ച് അതിന് അനുയോജ്യമായ പമ്പും അതിനെ തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു.
1: മേഡം, കേരള കാർഷിക സർവകലാശാല വിവിധ ഗവേഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ സൂക്ഷ്മ ജലസേചന മാർഗങ്ങളെ കുറിച്ച്, ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: കാർഷിക സർവകലാശാലയിലെ സർവകലാശാലയുടെ വെബ്സൈറ്റിൽ എന്ന പേരില് സൂക്ഷ്മ ജലസേചനത്തിന്റെ ഡിസൈന് ലഭ്യമാണ്. ഇത് ഉപയോഗിച്ച് കർഷകർക്ക് അവരുടെ ഫലത്തിന് അനുയോജ്യമായ മൈക്രോ ഇറിഗേഷൻ രൂപകൽപ്പന ചെയ്തെടുക്കാവുന്നതാണ്. കൂടാതെ അടുക്കള തോട്ടങ്ങൾ നനയ്ക്കുന്നതിന് 50 ചെടിച്ചട്ടി നനയ്ക്കാൻ സാധിക്കുന്ന തുള്ളിനന കിറ്റും 40 മീറ്റർ സ്ഥലം നനയ്ക്കാൻ സാധിക്കുന്ന തളിനന കിറ്റും സർവകലാശാലയുടെ ഇതര സ്റ്റേഷനുകളിലെ സെയിൽസ് കൗണ്ടറിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ജലപരിപാലന അഖിലേന്ത്യ ഏകോപന ഗവേഷണ പദ്ധതിയുടെ കീഴിൽ വിവിധ കാർഷിക വിളകൾക്കുള്ള സൂക്ഷ്മ ജലസേചനത്തിന്റെയും വളസേചനത്തിന്റെയും ഷെഡ്യൂളുകൾ തയ്യാറാക്കി കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ 1 മാസത്തെ പരിശീലന പരിപാടിയും കാർഷിക സർവകലാശാല നടത്തുന്നുണ്ട്. കൂടാതെ സൂക്ഷ്മ ജലസേചന രീതിയുമായി ബന്ധപ്പെട്ട് വിവിധ പരിശീലന പരിപാടികളും നടത്തുന്നുണ്ട്.
1: ആദ്യം ഇച്ചിരി ചെലവ് കൂടുതലായിരിക്കും ഇങ്ങനത്തെ ജലസേചന രീതികൾക്കല്ലേ?
0: അതെ, ഈ സൂക്ഷ്മ ജലസേചന രീതി നടപ്പിലാക്കുന്നതിന് ഏകദേശം 30,000 മുതൽ 70,000 രൂപ ഒരു ഏക്കറിന് വേണ്ടി വരുന്നുണ്ട്. ഇതിന്റെ ചെലവ് കണക്കാക്കുന്നത് ഈ വിളവുകളെ അനുസരിച്ചാണ്. ഹ്രസ്വകാല വിളവുകളായ പച്ചക്കറികൾക്ക് ഈ ജലസേചന രീതി സ്വീകരിക്കുമ്പോൾ കൂടുതൽ ചെലവ് വരുന്നുണ്ട്. ദീർഘകാല വിളവുകളായ തെങ്ങ്, ചാതി, ഇതിന്റെ 1/2 ഏക്കർ നമ്മൾ കണക്കാക്കുമ്പോൾ കുറവായിട്ടാണ് വരുന്നത്. അതിന്റെ

0: എന്ന് പറയുന്നത് ഇതിന് ഉപയോഗിക്കുന്ന ലാട്രൽ പൈപ്പുകള് ചെറിയ അകലത്തിൽ വളരുന്ന ചെടികൾക്ക് കുറവായി അതേസമയം അടുത്ത് വളരുന്ന പച്ചക്കറി തുടങ്ങിയ വിളവുകൾക്ക് കൂടുതലായിട്ടും വരും. കർഷകരെ ഈ സൂക്ഷ്മ ജലസേന പദ്ധതി താല്പര്യപ്പെട്ടു വരുന്നവരുണ്ട്. അതിനവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കൃഷി സിഞ്ചായി യോജന എന്ന പദ്ധതിയില് 55% സബ്സിഡി കർഷകർക്ക് നൽകുന്നുണ്ട്.
1: താല്പര്യമുള്ളവർ ഇതിനു വേണ്ടി അപേക്ഷിക്കാൻ പറ്റുമല്ലേ?
0: തീർച്ചയായും. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം ഓരോ ജില്ലയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അപേക്ഷ കൊടുത്ത് ഈ സബ്സിഡി കർഷകർക്ക് ലഭ്യമാക്കാവുന്നതാണ്.
1: നമ്മുടെ സംസ്ഥാനത്ത് ഈ സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ അല്ലെങ്കിൽ രീതികൾ, ഇതിന്റെ ഒരു നടപ്പിലാക്കൽ ഏത് സ്ഥിതിയിലാണ്? ആൾക്കാരിവിടെ ഇത് ഉൾക്കൊള്ളുന്നുണ്ടോ? കർഷകർ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണോ?
0: കർഷകര് ഇതിനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. വെള്ളത്തിന്റെ ലഭ്യത പ്രശ്നമായിട്ട് ഇപ്പൊ വരുന്നത് കൊണ്ട് കർഷകര് തോട്ട വിളകൾക്ക് ഈ ജലസേചന രീതി സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറികളും കൃഷിക്കും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്.
1: അമ്മയുടെ മാധ്യമം സൂചിപ്പിച്ചത് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ഇതൊക്കെ മോഡൽ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് ഒക്കെ അവിടെ ലഭ്യമാണ്. ഇതൊഴിച്ച് ആൾക്കാർക്ക് നേരിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ?
0: തീർച്ചയായും. സൂക്ഷ്മജലത്തിന് രൂപകൽപ്പന ചെയ്യേണ്ട സാങ്കേതിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
1: ഇപ്പൊ കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഇങ്ങനത്തെ ജലസേചന മാർഗങ്ങൾ ചെയ്യുമ്പോൾ?
0: ജലസേചനം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ട കുറെ പരിപാലന മുറകൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സൂക്ഷ്മ ജലസേചനത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ് അരിപ്പുകൾ. ഈ ജലസേചന രീതിയിൽ ജലം തുള്ളി തുള്ളിയായും നേർത്ത ധാരയുമായിട്ടാണ് ചെടികൾക്ക് നൽകുന്നത്. ഇതിനുപയോഗിക്കുന്ന ജലത്തിലെ മണൽ, കല്ല്, മറ്റ് മലിന വസ്തുക്കൾ പൈപ്പ് ലൈനിലേക്ക് കടക്കാതെ തടയുന്നതിന് വേണ്ടിയാണ് ഈ അരിപ്പുകൾ ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. അത് ആഴ്ചകളില് വൃത്തിയാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. അതുകൂടാതെ തന്നെ ഈ ജലസേചന രീതികളില് ഫ്ലഷ് വാൽവുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലഷ് വാൽവുകളും അടിക്കടി തുറന്നു വിട്ട് മീറ്ററുകളുടെ പ്രവർത്തനം സുഗമമാക്കേണ്ടതായിട്ടുണ്ട്. കർഷകരിത് ഈ പരിപാലന മുറകള് കൃത്യമായിട്ട് നിർവഹിക്കേണ്ടതായിട്ടുണ്ട് ഇതിന്റെ സുഗമമായ പ്രവർത്തനത്തിന്.
1: ഒരു പ്രാവശ്യം ഇത് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഫീൽഡിൽ നമ്മൾ ഇത് ചെയ്താല് ഇത് എത്ര വർഷം വരെ ഇത് നീണ്ടു നിൽക്കും? ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും?
0: ഇത് നമുക്ക് 10 വർഷത്തെ ഗ്യാരണ്ടിയാണ് ഈ സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഒരു 10 വർഷം തുടങ്ങി ഒരു 15 വർഷം വരെ ഈ സിസ്റ്റം നമുക്ക് പ്രവർത്തിപ്പിക്കാവുന്നതാണ്.
1: അപ്പൊ ആദ്യത്തെ ഒരു ചെലവൊഴിച്ചാൽ പിന്നെ നമുക്കത് റിക്കവർ ആയിക്കോളും. 10-15 വർഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു
0: പരിപാലന ചെലവുകൾ ഇതിന്റെ അകത്ത് കുറവാണ്.
1: മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് സൂക്ഷ്മ ജലസേചന മാർഗങ്ങളെക്കുറിച്ച് നമ്മുടെ കർഷകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന് വളരെ നന്ദി.
2: സൂക്ഷ്മ ജലസേചന പദ്ധതികളെക്കുറിച്ച് മനസ്സിലായില്ലേ? ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ചാലക്കുടി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിലെ പ്രൊഫസർ ഡോക്ടർ ശൈലജ ജോസഫ്. ഡോക്ടർ ശൈലജ ജോസഫുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി ഒരു മനോഹരമായ ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം.

ഗാനം കേട്ടല്ലോ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. നെല്ലിനായാലും ജാതിക്കായാലും ഇഞ്ചിക്കായാലും നമ്മുടെ മറ്റു പച്ചക്കറികൾക്കായാലും കാലാവസ്ഥയ്ക്കനുസരിച്ച് പല രോഗങ്ങളും വരും, പല വളപ്രയോഗവും ചെയ്യേണ്ടി വരും, കീടനാശിനികൾ തളിക്കേണ്ടി വരും. അപ്പോ ഈ ഒരു കാലാവസ്ഥയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിന് പോളരോഗം വന്നാൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പോളരോഗത്തിന്റെ ലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് മുകളിലായി ഇലപ്പോളകളിൽ പൊള്ളിയ പോലുള്ള കറുത്ത പാടുകൾ കാണാം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഈ രോഗം വന്നതിനു ശേഷമുള്ള നിയന്ത്രണത്തിനായി കോണ്ടോഫ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക. ജാതിക്ക് ഇലകൊഴിച്ചിലും കരയൊലിപ്പും വേരുചീയലും ഒക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാതിയുടെ ഇലകൊഴിച്ചിൽ, കരയൊലിപ്പ്, വേരുചീയൽ എന്നിവയ്ക്കെതിരെ ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ. മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിലൊഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കറയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക. ഇഞ്ചിക്ക് പ്രധാനമായും കാണുന്ന ഒരു രോഗമാണ് മൂടുചീയൽ. ഇത് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇഞ്ചിയുടെ മൂടുചീയൽ രോഗത്തിന് ഇഞ്ചിത്തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് കൾച്ചർ ഏതെങ്കിലും

0: ഓരോന്ന് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ എപ്പോഴും കാണുന്നതാണ് കീടരോഗബാധകൾ. വിവിധ ഘട്ടങ്ങളിലായി പലതരം കീടരോഗങ്ങൾ കാണാൻ സാധിക്കും. ഇതിന് എന്താണ് പ്രതിവിധിയെന്ന് നോക്കാം. പച്ചക്കറികളിൽ വിവിധ ഘട്ടങ്ങളിൽ കാണുന്ന മുഞ്ഞയ്ക്കെതിരെ 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തളിക്കുക, അല്ലെങ്കിൽ ബെർട്ടിസീലിയം ലെക്കാനി എന്ന മിത്രക്കുമിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 10 ദിവസം ഇടവിട്ട് കൊടുക്കുക. രോഗം രൂക്ഷമാണെങ്കിൽ 3 മില്ലി ഇമിഡാക്ലോപ്രിഡ് അല്ലെങ്കിൽ 2 ഗ്രാം തയാമെതോക്സാം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ഇലത്തീനിപ്പുഴുവിന്റെ ആക്രമണം കണ്ടു തുടങ്ങിയാൽ അവയെ നിയന്ത്രിക്കാനായി ബിവേറിയ എന്ന കുമിൾ കൾച്ചർ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ മൊസൈക്ക് രോഗം കാണുകയാണെങ്കിൽ കേടുവന്ന ചുവടുകൾ പിഴുതെടുത്ത് നശിപ്പിക്കണം. രോഗം പരത്തുന്ന വെള്ളീച്ച, തുള്ളൻ മുതലായ കീടങ്ങളെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ 4 മുതൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ തളിച്ച് നിയന്ത്രിക്കുക. രോഗം ബാധിച്ച ചെടികളും മറ്റ് ആതിഥേയ സസ്യങ്ങളും വേരോടെ പിഴുത് നശിപ്പിക്കണം. സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, ബിവേറിയ തുടങ്ങിയ ജീവാണു കുമിൾനാശിനികൾ മണ്ണുത്തിയിലുള്ള സെയിൽസ് സെന്റർ, വെള്ളാനിക്കരയിലെ സെൻട്രൽ നഴ്സറി, ഹോർട്ടിക്കൾച്ചർ കോളേജിലെ BCCP യൂണിറ്റ്, കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം.
1: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൌരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രി ധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, KAU മേധ എന്നത് ഏത് പുതിയ ഇനം വിളയുടെ പേരാണ്? ഉത്തരം, ബ്രഹ്മി. കേരളത്തിന്റെ 29th സീഡ് സബ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ കേരള കാർഷിക സർവകലാശാല കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും അധിക വിളവ് തരുന്നതും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പു നൽകുന്നതുമായ പുതിയ 5 ഇനം വിളയിനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ബ്രഹ്മിയുടെ ഇനമായ KAU മേധ. ബ്രഹ്മി ഇനമായ KAU മേധ പ്രധാനമായും മധ്യകേരളത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഇനമാണ്. മികച്ച ഉൽപ്പാദനശേഷിയും ഉയർന്ന ബാക്കോസൈഡ് അളവുമാണ് ഇതിന്റെ പ്രത്യേകതകൾ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പ് നൽകുന്ന വനമിത്ര അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അതത് പ്രദേശങ്ങളിൽ ജൈവവൈവിധ്യം നിലനിർത്തുന്നതിന് വിവിധ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച് പരിപാലിക്കുന്നവർക്കും കാവുകൾ, കണ്ടൽക്കാടുകൾ, ഔഷധ സസ്യങ്ങൾ, കൃഷി തുടങ്ങിയ ജൈവവൈവിധ്യ രംഗങ്ങളിൽ മികച്ച സംഭാവനകൾ നൽകിയവർക്കുമാണ് 25,000 രൂപയും ഫലകവുമടങ്ങിയ അവാർഡ് സമ്മാനിക്കുക. വ്യക്തികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, കൃഷിക്കാർ എന്നിവർക്ക് അപേക്ഷിക്കാം. അവാർഡിനുള്ള അർഹത സാധൂകരിക്കുന്ന കുറിപ്പും വിശദവിവരങ്ങളും ഫോട്ടോയും സഹിതം കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ വനശ്രീ, അരക്കിണർ PO, മാത്തോട്ടം എന്ന വിലാസത്തിൽ 11 വൈകുന്നേരം 5 മുമ്പായി സമർപ്പിക്കണം. ഫോൺ 0495241609.

ICAR കൃഷി വിജ്ഞാന കേന്ദ്രം മിത്രാനികേതൻ തേനീച്ച കൃഷിയുടെ ദീർഘകാല പരിശീലനം സംഘടിപ്പിക്കുന്നു. വെള്ളനാട് പ്രവർത്തിക്കുന്ന മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വച്ച് തേനീച്ച പരിപാലനം എന്ന വിഷയത്തിൽ ദീർഘകാല പരിശീലന കോഴ്സ് ആരംഭിക്കുന്നു. താൽപ്പര്യമുള്ളവർ നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപായി 9446911451 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. വാട്സപ്പ് സന്ദേശത്തിൽ കൂടിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പ്രാരംഭ ക്ലാസ് 2026 August 1 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നടത്തുന്നതാണ്. തിരുവല്ല മഞ്ഞാടി ഡക്ക് ഹാച്ചറി ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് August 6, 7 തീയതികളിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0469-29-295535. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 24,800 രൂപ, ചെങ്ങന്നൂർ 26,000 രൂപ, കോട്ടയം 27,200 രൂപ, പാല 26,700 രൂപ, എറണാകുളം 25,700 രൂപ, കൊച്ചി റെഡി 24,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 16,500 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം 16,800 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000 രൂപ, അടൂർ 22,000 രൂപ, കായംകുളം 22,500 രൂപ, പുളിങ്കുന്ന് 22,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000 രൂപ, കോട്ടയം

8,500 രൂപ, എറണാകുളം 33,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,400 രൂപ, കട്ടപ്പന 3,100 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് നെടുമങ്ങാട് 65,000 രൂപ, അടൂർ 70,000 രൂപ, പാല 67,000 രൂപ, കൊച്ചി ഗാർബിൾഡ് 71,500 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 69,500 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ അഞ്ചുതെങ്ങ് 9,600 രൂപ, ആലപ്പുഴ ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,200 രൂപ. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 23,000 രൂപ, പുനലൂർ 27,000 രൂപ, കോട്ടയം 25,600 രൂപ, പാല 24,000 രൂപ, മൂവാറ്റുപുഴ 24,000 രൂപ, തൊടുപുഴ 27,000 രൂപ. ഇതോടെ കമ്പോള വില നിലവാരം കഴിഞ്ഞു.

0: ഇനി 7:25 വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ദേശീയഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷത്തേക്കാൾ 6% കുറഞ്ഞതായി റിപ്പോർട്ട്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. ദേശീയഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. രാജ്യസഭ ഇന്നലെ അംഗീകരിച്ച ബിൽ ലോക്സഭയും പാസാക്കുകയായിരുന്നു. വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആത്മാവിന്റെ ശബ്ദമാണ് വന്ദേ മാതരമെന്നും സ്വാതന്ത്ര്യസമരത്തിന്റെ അനശ്വര പൈതൃകം ഇതിലൂടെ ശക്തിപ്പെടുമെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് പറഞ്ഞു.
2: ഗൃഹമന്ത്രിജിക്ക് പ്രസ്താവ് ഗൗരവ് അപമാൻ നിവാരൺ അധിനിയം 1971
1: എന്നാൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ബിൽ കാരണമാകുമെന്ന് DMK അംഗം കെ കനിമൊഴി വിമർശിച്ചു. ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ ലോക്സഭ നാളെ വീണ്ടും ചേരും. പൊതുപരീക്ഷ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പരീക്ഷാ ക്രമക്കേടുകളിൽ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്ന പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമല്ലെന്ന വിമർശനവും ഉന്നയിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. മേഖലയിലെ സംഭവ വികാസങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നതിന് ഏകോപിതവും സമഗ്രവുമായ സംവിധാനം ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നാവികർക്കും കുടുംബാംഗങ്ങൾക്കും വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് സംവിധാനം രൂപീകരിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ

0: പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മൂന്ന് സേനകളിലെയും വനിതകളെ ഉൾപ്പെടുത്തി ആദ്യമായി സംഘടിപ്പിച്ച സമുദ്ര പര്യടന നാവിക ദൌത്യം സമുദ്ര പ്രദക്ഷിണ വിജയകരമായി പൂർത്തിയാക്കിയ 9 ഉദ്യോഗസ്ഥരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആദരിച്ചു. 4 സമുദ്രങ്ങളിലൂടെ 25,500 നോട്ടിക്കൽ മൈൽ ദൂരം കരസേനയുടെ ത്രിവേണി യാത്രാക്കപ്പലിൽ 314 ദിവസം കൊണ്ടാണ് സംഘം സഞ്ചരിച്ചത്. നാരിശക്തിയുടെ തിളക്കമാർന്ന ഉദാഹരണമാണ് ഈ പര്യടനമെന്നും ഓരോ ഇന്ത്യക്കാരനും ഇത് പ്രചോദനമാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
1: आपने इस अभियान से मैं कह सकता हूं कि केवल आपने समुद्र को ही नहीं जीता है, आपने उस सारी रूढ़ियों को भी पराजित किया है जो कभी कहती थी कि हमारी बेटियां ऐसे कठिन सैन्य अभियानों का हिस्सा नहीं बन सकती. आपने यह सिद्ध किया है फिजिकल कैपेबिलिटी, मेंटल टफनेस और लीडरशिप क्वालिटी किसी जेंडर की मोहताज नहीं होती.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സൂക്ഷിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമൂഹമാധ്യമ പോസ്റ്റ് നീക്കം ചെയ്തതിൽ ഖേദം പ്രകടിപ്പിച്ച് മെറ്റ. ഇതു സംബന്ധിച്ച് സർക്കാരിന് മെറ്റ കത്തെഴുതിയതായും വരും ദിവസങ്ങളിൽ കമ്പനി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നേരിട്ടെത്തി വിശദീകരണം അറിയിക്കുമെന്നും ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയ സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 6% കുറഞ്ഞതായി വേൾഡ് ഗോൾഡ് കൌൺസിൽ റിപ്പോർട്ട്. ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷം 139 ടൺ ആയിരുന്ന ഉപഭോഗം ഇത്തവണ 131 ടണ്ണായി താഴ്ന്നിട്ടുണ്ട്. കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിച്ചതും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും ഇതിന് കാരണമായതായി കരുതുന്നു. രാജ്യത്തെ ആഭരണ ആവശ്യകത കഴിഞ്ഞ വർഷം 88 ടൺ ആയിരുന്നത് 15% കുറഞ്ഞ് 75 ടണ്ണായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഒഡീഷയിൽ പ്രളയക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. 175,000 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ബാലസോർ, ഭദ്രക്, ജാജ്പൂർ, മയൂർഭഞ്ച്, കെന്ദുധാർ ജില്ലകളെയാണ് പ്രളയം അതിരൂക്ഷമായി ബാധിച്ചത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് മുൻനിർത്തി വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. June 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: കേരളത്തിലെ ശക്തമായ ഫെഡറേഷൻ സംവിധാനവും CDS ADS അയൽക്കൂട്ട തലങ്ങളിലെ ഫലപ്രദമായ ഏകോപനവുമാണ് കുടുംബശ്രീയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് റിപ്പോർട്ട് വിലയിരുത്തി. കൃത്യമായ യോഗങ്ങൾ, സജീവമായ ഉപസമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായുള്ള ഫലപ്രദമായ സഹകരണം എന്നിവ കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന മികച്ച മാതൃകകളാണെന്ന് ദേശീയ സംഘം നിരീക്ഷിച്ചു. ഡിജിറ്റൽ ഭരണ സംവിധാനത്തിലും കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 4 ദിവസത്തെ ശില്പശാലയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ പ്രവർത്തനാനുഭവങ്ങൾ അവതരിപ്പിക്കും. തുടർന്ന് ശുപാർശകൾ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗ്രാമീണ ഉപജീവന മിഷനുകളുടെയും തുടർ നടപടികൾക്കായി സമർപ്പിക്കും.
0: കൻവർ തീർത്ഥാടന യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഹരിദ്വാർ, ഗോമുഖ്, ഗംഗോത്രി തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലൂടെയുള്ള തീർത്ഥാടനത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. August 11 കൻവർ യാത്രയ്ക്ക് സമാപനമാകുക. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനൽ ിൽ ഇന്നലെ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ മലയാളി താരം

0: എം ശ്രീശങ്കറിനെ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദനം രേഖപ്പെടുത്തി. അമേരിക്കയും ഇറാനും വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്ക. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ഇറാൻ മിസൈൽ ആക്രമണത്തിന് മറുപടിയായാണ് യുഎസ് ഇറാനിൽ വ്യാപക വ്യോമ ആക്രമണം നടത്തിയത്. സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ താവളങ്ങൾ, തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കിഴക്കൻ കോംഗോയിൽ എബോള രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1500 കവിഞ്ഞു. ഒരാഴ്ചയ്ക്കിടെ മരണസംഖ്യയിൽ 50% വർധനയാണുണ്ടായത്. പുതുതായി 342 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻ വർഷത്തേക്കാൾ 6% കുറഞ്ഞതായി റിപ്പോർട്ട്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: യുവവാണി.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ആറ്റിങ്ങൽ സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: പേര് സുറുമി, ചടയമംഗലത്ത് നിന്നാണ് വരുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ കല്യാണം കഴിച്ചിട്ട് ഏകദേശം 3 വർഷമായി. ഇപ്പോൾ ആൾക്കാരെ നേരിടുന്ന ഒരു ക്രൈസിസ് ആണ് കല്യാണം വേണോ വേണ്ടയോ എന്നുള്ളത്. ആസ് എ മാരിഡ് പേഴ്സൺ എനിക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങളുടെ പാർട്ട്ണർ ശരിയാണെങ്കിൽ ഇൻ ദ സെൻസ് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ മാരേജ് ഓക്കെ ആണ്. പക്ഷേ മാരേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോംബോ ആണ്. ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ അയാളെ മാത്രമല്ല നമ്മൾ അവിടെ നമ്മുടെ കൂടെ കൊണ്ടുവരുന്നത്, അവരുടെ ഫാമിലി കൂടെ അതിന്റെ ഒപ്പം വരാറുണ്ട്. എപ്പോഴും ഒരു വൈ വൺ ഗെറ്റ് വൺ ആണ്. നമ്മൾ കല്യാണം കഴിച്ചാൽ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ആൾക്കാരോട് ചോദിച്ചാലും പുരുഷന്മാർ പറയും കല്യാണം കഴിക്കുന്നത് നല്ലതാണെന്ന്. സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ പറയും കല്യാണം കഴിക്കാനാണ് അവർക്ക് ഇഷ്ടം. ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ മാരീഡ് ആയിട്ടുള്ള മെന്നായിരിക്കും. പക്ഷെ അതേസമയം സിംഗിൾ വിമൻസ് ആയിരിക്കും ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള വിമൻസ് എന്ന് പറയുന്നത്. അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും വിവാഹം കഴിക്കരുതെന്ന് പറയും.

എന്റെ പേര് ആർദ്ര, കോരാണി ആറ്റിങ്ങൽ ഭാഗത്തു നിന്നാണ് വരുന്നത്. പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഡെവലപ്പായി വരുന്നത് കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരുമ്പോൾ തന്നെയാണ്. നമ്മൾ ചെയ്ത് പരിചയമില്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പേടിയുള്ള ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരുന്നത്. നമുക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടും, കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും. നമുക്കിപ്പോൾ ഒരു അറിവില്ലാത്ത ഒരു കാര്യത്തെ പറ്റി നമുക്ക് കുറച്ചുകൂടെ അറിവ് കിട്ടും, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ പൊതുവെ അങ്ങനെ ഒരു പബ്ലിക് മീഡിയത്തിലോ മറ്റോ ഒന്ന് സംസാരിക്കാൻ ഭയപ്പെടുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ അത് മാറാൻ കാരണം ഇടപെടുന്ന ആൾക്കാർ, എന്റെ ചുറ്റുപാട്, മറ്റും ഒക്കെ തന്നെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം. നമ്മുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നമ്മുടെ ചോയ്സ് അത് ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉറപ്പായിട്ടും വേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ഇത് എന്ന് ഞാൻ പറയും. ഞാൻ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്ന ഒരാളാണ്. ആകാശവാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ഒരു കാം ആൻഡ് പീസ്ഫുൾ വോയിസ് ഭയങ്കര എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ്. ആ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കാമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമാണ് ആ ഒരു ചാനൽ കേട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. കൂടാതെ പാട്ടുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, ഇഷ്ടമുള്ള ചലച്ചിത്ര ഗാനം, അനുരാഗ ഗാനം പോലെ.

ആറ്റിങ്ങൽ സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികൾ വിശേഷങ്ങൾ പങ്കുവച്ച പ്രത്യേക പരിപാടിയുടെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. യുവവാണിയിൽ അടുത്തതായി വൈഭവ സജയ് അവതരിപ്പിക്കുന്ന ഒരു ലളിതഗാനം കേൾക്കാം.

0: വൈഭവ സജയ് അവതരിപ്പിച്ച ലളിതഗാനമാണ് യുവവാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇനി നമുക്ക് ലേന ഗോപിനാഥിന്റെ കവിതകൾ കേൾക്കാം.
2: ജീവിതത്തിൽ ഒരു കൂട്ടം ആഗ്രഹിക്കാത്തവരായ ആരുണ്ട്? അങ്ങനെ ഒരു ചിന്തയാണ് ഈ കവിത. ഈ കവിതയുടെ പേര് ഒരു തണൽ. ഒരു തണലായി നീ എന്നരികിലുണ്ടെങ്കിൽ ഈ വേനലും മെല്ലെ കടന്നുപോകും. ഒരു തെന്നലായി നീ എൻ ചാരയുണ്ടെങ്കിൽ ഒരു സാന്ത്വനമായി നീ എന്നിൽ അലിഞ്ഞു ചേരും. കൂടെയുണ്ടെങ്കിൽ ഈ കാർമേഘവും പയ്യെ ഏഴ് നിറങ്ങളുള്ള മഴ വില്ല് തീർക്കും. ഇരുൾമൂടിയൊരു ഈ വഴിത്താരയിൽ വഴിവിളക്കായി നീ തെളിഞ്ഞു നിന്നാൽ അഴൽപേറും ഈ മനസ്സും പതിയെ പൂവിടർത്തും. നീ കൂടണയുവാനായി ഞാൻ കാത്തു നിൽക്കുമ്പോൾ ഒരു മോഹപ്പക്ഷി എന്നിൽ ചിറകടിക്കും. എന്നിൽ മരവിച്ച ചിന്തകൾ താനെ പുനർജനിക്കും. ഒരു തണലായി നീ എന്നരികിലുണ്ടെങ്കിൽ ഈ വേനലും മെല്ലെ കടന്നുപോകും. ഒത്തിരി സ്നേഹിക്കുന്ന ഒരാൾ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അയാളുടെ സാന്നിധ്യം കൊതിക്കുന്ന മനസ്സിന്റെ ഒരവസ്ഥയുണ്ട്, ഒരു വേദനയുണ്ട്. ആ വേദനയാണ് ഈ വരികൾ. ഈ കവിതയുടെ പേര് നോവ്. ഇരുൾ വീണ ഇടവഴികളിലെവിടെയോ ഞാൻ നിന്റെ വരികൾ തിരഞ്ഞു. മരം പെയ്യും ചില്ലകളിലൊന്നിൽ മഴത്തുള്ളിയായി ഞാൻ നിന്നെ തിരഞ്ഞു. അകലെ എവിടെയോ നീയൊരു കനലായി എരിഞ്ഞു. കടലാഴങ്ങളിൽ നീയൊരു മുത്തായി മറഞ്ഞിരുന്നു. എന്നിട്ടും ഇരുൾ വീണ ഇടവഴികളിലെവിടെയോ ഞാൻ നിന്റെ വരികൾ തിരഞ്ഞു. മഞ്ഞു പെയ്യുന്ന രാവുകളിലൊന്നിൽ വന്നു തൊട്ടു. പ്രണയമായി നീ എന്നിൽ ചുണ്ടുകൾ നനഞ്ഞു. ഹൃദയം പിടഞ്ഞു, ലഹരിയായി പടർന്നു, നിഴലായി നടന്നു. അസ്തമിക്കാത്ത പകലിരവുകൾ നീ തന്നു. ആഴമേറിയ മുറിവുകൾ നീ തന്നു. മരണമില്ലാത്ത മരണവും നീ തന്നു. പുഞ്ചിരിയിൽ കലർന്ന കണ്ണുനീരും നീ തന്നു. എന്നിട്ടും ഇരുൾ വീണ ഇടവഴികളിലെവിടെയോ ഞാൻ നിന്റെ വരികൾ തിരഞ്ഞു. മരം പെയ്യും ചില്ലകളിലൊന്നിൽ മഴത്തുള്ളിയായി ഞാൻ നിന്നെ തിരഞ്ഞു.

0: ലയന ഗോപിനാഥ് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
1: യുവവാണി സമാപിക്കുന്നു. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

നാളെ രാവിലെ 9:15 സഞ്ചാരി പരിപാടിയിൽ സന്തോഷ് ജനാർദ്ദനൻ പങ്കുവയ്ക്കുന്ന അലാസ്ക യാത്രാവിശേഷങ്ങൾ കേൾക്കാം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന സഞ്ചാരി പരിപാടിയിൽ നാളെ രാവിലെ 9:15.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ രേഖ ആർ എം. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് അവസാന ഭാഗം. രചന എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി തിരുവനന്തപുരം. നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് അവസാന ഭാഗം.

നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും ഡോക്ടർ അജിത് കുമാർ ബിയുമായി അഭിമുഖം കേൾക്കാം. നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ.

നാളെ രാത്രി 8 മണിക്കുള്ള സാഹിത്യവേദിയിൽ പുനലൂർ ചന്ദ്രശേഖരൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ വിടപറയും നേരം, ഒറ്റമുറിയിലെ ജാലകം, ലതാ സതീഷ് എഴുതി അവതരിപ്പിച്ച കവിത വാർദ്ധക്യം. നാളെ രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വല്യേട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികൾക്ക് ബിജിബാലിൻ്റെ സംഗീതത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം ജിലേബി.

0: ഇന്നീ പരിപാടിയിൽ ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് അറിയാം.
1: ഖാദി ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രോജക്റ്റുകളായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും 500 അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഗ്രാമവ്യവസായങ്ങൾക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഗ്രാമവ്യവസായങ്ങൾ പുരോഗമിക്കുന്നതിലൂടെ ഗ്രാമീണ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ഇതുവഴി ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ കുറയുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഗ്രാമവ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. ചെറുകിട സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുവഴി നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം കുറയ്ക്കുന്നതിനും നഗരങ്ങളിലെ ജനസംഖ്യാ കേന്ദ്രീകരണം തടയുന്നതിനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് വരുമാനമുണ്ടാക്കി അവിടെ ദാരിദ്ര്യം കുറയ്ക്കുകയും ഉപജീവനമാർഗം നൽകുകയും ചെയ്യുന്നു. സംരംഭകത്വവും സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമവ്യവസായങ്ങൾ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുന്നു. പ്രധാനമായും 3 പ്രവർത്തനങ്ങളാണ് ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ കീഴിലുള്ളത്. 1. കളിമൺ പാത്ര നിർമ്മാണം. ഈ പദ്ധതി പ്രകാരം പല വിധത്തിലുള്ള പരിശീലനങ്ങൾ ഗ്രാമീണ ജനതയ്ക്ക് നൽകുന്നു. 18-55 ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. മുൻപ് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തവർക്കും പരിശീലനത്തിലൂടെ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ സാധിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് തേനീച്ച വളർത്തൽ. 18-55 ഇടയിൽ പ്രായമുള്ള അംഗീകരിക്കപ്പെട്ട തിരിച്ചറിയൽ രേഖയോടുകൂടി ഇതിന്റെ പരിശീലനത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് 10 തേനീച്ചക്കൂടുകൾ വീതം ലഭിക്കുന്നു. ഒപ്പം തേനീച്ച വളർത്തലിനുള്ള സാമഗ്രികളും ലഭിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് അഗർബത്തി വ്യവസായം വികസിപ്പിക്കുകയും അതുവഴി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കരകൌശല തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനം, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ മുതലായവ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ഗ്രാമങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആഭ്യന്തര അഗർബത്തി വ്യവസായത്തെ മൊത്തത്തിൽ വികസിപ്പിക്കുകയും അതുവഴി അഗർബത്തിയുടെ ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. കരകൌശല തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ചെറു സംഘത്തിനും നിർമ്മാണ യന്ത്രങ്ങളും മിക്സിംഗ് മെഷീനുകളും നൽകുകയും കരകൌശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴി നൽകുകയും ചെയ്യുന്നു. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡുകളിൽ ഈ പദ്ധതിക്കുള്ള പരിശീലനങ്ങൾക്കായി അപേക്ഷിക്കാവുന്നതാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. മേഖലയിലെ സംഭവവികാസങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നതിന് ഏകോപിതവും സമഗ്രവുമായ സംവിധാനം ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നാവികർക്കും കുടുംബാംഗങ്ങൾക്കും വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് സംവിധാനം രൂപീകരിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പൊതുപരീക്ഷ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പരീക്ഷാ ക്രമക്കേടുകളിൽ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്ന പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമല്ലെന്ന വിമർശനവും ഉന്നയിച്ചു. പൊതുപരീക്ഷ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. രാജ്യസഭ ഇന്നലെ അംഗീകരിച്ച ബിൽ ലോക്സഭയും പാസാക്കുകയായിരുന്നു. വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് 3 വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ ലോക്സഭ നാളെ വീണ്ടും ചേരും. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി ഓഗസ്റ്റ് 1 മുതൽ 25 പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വില വർധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഗോഡൌണിൽ മരുന്നുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മരുന്നുകൾക്ക് പുറമെ ശസ്ത്രക്രിയാ സാമഗ്രികൾ, കോവിഡ് കാലത്ത് വാങ്ങിയ പിപിഇ കിറ്റുകൾ എന്നിവയും ഇക്കൂട്ടത്തിലുണ്ട്. ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളുടെ കാലാവധി കഴിഞ്ഞതിനാൽ ഇവ ഉപയോഗയോഗ്യമല്ലെന്നും പൊതുപണം പാഴാക്കിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ടെക്സ്റ്റൈൽസ് മേഖലയിൽ തൊഴിൽ വകുപ്പിന്റെ പരിശോധന തുടരുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഈ മാസം 28 ആരംഭിച്ച പരിശോധന കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതായും മന്ത്രി അറിയിച്ചു. ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് പരിശോധനയുടെ ലക്ഷ്യം. 50 സ്ഥാപനങ്ങളിലാണ് ഇന്ന് പരിശോധന നടന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് മുൻനിർത്തി വയനാട്, എറണാകുളം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാവിലെ 11:30 മുതൽ ഓഗസ്റ്റ് 1 ഉച്ചയ്ക്ക് 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കന്യാകുമാരി തീരത്തും മറ്റന്നാൾ പുലർച്ചെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട

0: ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. ജൂൺ 9-നാണ് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ ചിത്രവേലും ഷെൽവ പ്രഭുവും ഫൈനലിലേക്ക് യോഗ്യത നേടി. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് ഔപചാരിക തുടക്കം. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റി, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെ ഇന്ത്യൻ കയാക്കിംഗ് ആന്റ് കനോയിംഗ് അസോസിയേഷനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ഇതോടനുബന്ധിച്ച് കോടഞ്ചേരിയിൽ സംഘടിപ്പിച്ച വർണ്ണശബളമായ ഘോഷയാത്ര മന്ത്രി ടി സിദ്ദിഖ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓഗസ്റ്റ് 2 വരെ ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. തച്ചിലേടത്ത് ചുണ്ടൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: index dropped 0.3%, while the small cap 100 index fell nearly 0.6%. And now, before we end the bulletin, the headlines once again. Parliament passes legislation granting Vande Mataram the same statutory protection as the national anthem. Prime Minister Narendra Modi chairs meeting of Cabinet Committee on Security to review West Asia situation, stresses on unified mechanism for safeguarding citizens' interest, including seafarers. Delhi government says no legal action against individuals who participated in NEET protests, no protection for those with criminal background. US and Iran exchange fresh strikes, dimming hopes for a quick resolution of West Asia conflict. Red alert issued for very heavy rainfall in Gujarat and Madhya Maharashtra tomorrow. Flood situation in Odisha remains critical. Javelin throwers Neeraj Chopra, Rohit Yadav and Yashveer Singh qualify for the men's final at the Commonwealth Games. And that is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് സാമ്പത്തിക വിപണി, ഈ വിഷയം അവലോകനം ചെയ്യുന്നത് 2015 മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവും പത്തനംതിട്ട വല്ലന TKMRM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ പി സുനിൽകുമാർ.
2: ഇംഗ്ലീഷിൽ നാം ഉപയോഗിക്കുന്ന മാർക്കറ്റ് എന്ന പദത്തിന് തുല്യമായ മലയാള പദമാണ് വിപണി എന്നത്. വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒത്തുചേരുകയും ഇടപഴകുകയും ചെയ്യുന്ന ഇടങ്ങളാണല്ലോ വിപണികൾ. ഇവിടെ സാമ്പത്തിക സേവനങ്ങളാണ് ഈ വിപണിയിൽ വിപണനം ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവുമധികം ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടെ നാട്. എന്നാൽ സാമ്പത്തിക മേഖലയിൽ ഇടപെടുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. സാമ്പത്തിക വിപണിയെപ്പറ്റിയുള്ള അജ്ഞതയാണ് പ്രധാന കാരണം. മാത്രവുമല്ല, കുറച്ചാളുകൾ ഈ മേഖലയെ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നതും. സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും സാമ്പത്തിക വിപണി വളർന്നു വരേണ്ടത് ആവശ്യമാണ്. സാമ്പത്തിക വിപണിയെപ്പറ്റി കൃത്യമായ ധാരണയും അറിവും എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്കും ഇന്ത്യയുടെ സാമ്പത്തിക വിപണിയിൽ അവരുടെ ഭാഗം നിർവഹിക്കാനുണ്ട്. അതിലൂടെ തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഏത് പൗരനും കഴിയും എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ് ഈ ഭാഗത്തിൻ്റെ ഉദ്ദേശ്യം. ഏത് രാജ്യത്തിൻ്റെയും വളർച്ചയുടെയും വികാസത്തിൻ്റെയും പ്രധാനപ്പെട്ട അടിത്തറ അവിടുത്തെ വ്യവസായ വാണിജ്യ മേഖലകളിലെ പുരോഗതിയാണ്. ഈ പുരോഗതിക്കായി ധാരാളം നടപടിക്രമങ്ങൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളും ഗവൺമെൻറ്റും ചേർന്ന് ഒരുക്കാറുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന അടിത്തറയാണ് നമ്മുടെ സാമ്പത്തിക വിപണി. വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആവശ്യമായ മൂലധനവും പ്രവർത്തനങ്ങൾക്കാവശ്യമായ പണവും കൃത്യസമയത്ത് ലഭ്യമാക്കിക്കൊടുക്കുക എന്നുള്ളതാണ് സാമ്പത്തിക വിപണിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. സാമ്പത്തിക വിപണികളിൽ സാമ്പത്തിക സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വാങ്ങാനും വിൽക്കാനും താൽപ്പര്യമുള്ളവർ ഒത്തുചേരുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലും വികസനത്തിനും സാമ്പത്തികം ആവശ്യമാണ്. ഇത് വിവിധ രീതിയിൽ ശേഖരിക്കാൻ സാമ്പത്തിക വിപണി ആ സ്ഥാപനത്തെ സഹായിക്കുന്നു. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ വലുപ്പം അനുസരിച്ചാണ് അതിൻ്റെ മുതൽ മുടക്ക് എത്രത്തോളം വേണം എന്ന് തീരുമാനിക്കുന്നത്. ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ മുതൽ മുടക്ക് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അത് വിവിധ ആളുകളിൽ നിന്നും ശേഖരിക്കും. ഇങ്ങനെ ശേഖരിക്കുന്നതിന് ധാരാളം മാർഗങ്ങളുണ്ട്. അവ കണ്ടെത്താൻ സാമ്പത്തിക വിപണികൾ സംരംഭകരെ സഹായിക്കും. പണം മുടക്കാൻ തയ്യാറുള്ളവരെയും സംരംഭങ്ങൾ തുടങ്ങാനായി ആ പണം ശേഖരിച്ച് വിനിയോഗിക്കാൻ താൽപ്പര്യമുള്ളവരെയും കൂട്ടിച്ചേർക്കുന്ന ഇടമാണ് സാമ്പത്തിക വിപണി. ഇംഗ്ലീഷിൽ ഇതിന് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയും. ബാങ്കുകൾക്ക് ചെയ്യാൻ കഴിയാത്ത പല സേവനങ്ങളും സാമ്പത്തിക വിപണി സംരംഭകർക്ക് ഉറപ്പാക്കുന്നു. സാമ്പത്തിക വിപണിയുടെ പ്രാധാന്യം പരിശോധിച്ചാൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലരുടെയും കൈകളിലായി

കൂടിയാണ് സാമ്പത്തിക വിപണി. സാമ്പത്തിക വിപണി രണ്ട് തരത്തിലുണ്ട്, പണവിപണി അഥവാ മണി മാർക്കറ്റ് എന്നും മൂലധന വിപണി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. പണവിപണി എന്താണെന്ന് പരിശോധിക്കാം. വളരെ ചെറിയ കാലത്തേക്കുള്ള വായ്പകൾ എടുക്കാൻ വ്യവസായികളെ സഹായിക്കുന്ന വിപണിയാണ് പണവിപണി എന്നറിയപ്പെടുന്നത്. സാധാരണയായി കുറച്ച് മാസങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ആവശ്യമായി വരുന്ന പണത്തിൻ്റെ പോരായ്മ പരിഹരിക്കുന്നതിനാണ് കമ്പനികൾ എപ്പോഴും പണവിപണിയെ ആശ്രയിക്കുന്നത്. കമ്പനികളും മറ്റും ഇത്തരം ആവശ്യങ്ങൾക്കായി പലപ്പോഴും പണം കടം എടുക്കുന്നു. ഈ വായ്പകളുടെ തിരിച്ചടവ് കമ്പനികൾക്ക് സാധിക്കുമോ എന്ന് പരിശോധിച്ച ശേഷം പണവിപണിയിൽ നിന്ന് പണം ലഭ്യമാക്കും. നഷ്ടസാധ്യത വളരെ കുറവായിട്ടുള്ള പദ്ധതികളിലാണ് ഇങ്ങനെ പണം ഉറപ്പാക്കി കൊടുക്കുന്നത്. പലിശ നിരക്ക് വളരെ കുറവായിരിക്കും. ഹ്രസ്വകാല ബാങ്ക് വായ്പകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, വാണിജ്യ പേപ്പർ, ട്രഷറി ബില്ലുകൾ, വാണിജ്യ ബില്ലുകൾ എന്നിവ ഈ വിപണിയിലെ ധനശേഖരണ മാർഗങ്ങളാണ്. ഇങ്ങനെ ശേഖരിക്കുന്ന പണമാണ് പലപ്പോഴും പണവിപണിയിൽ നിന്ന് വലിയ കമ്പനികൾക്ക് താൽക്കാലിക ധനസഹായമായി നൽകുന്നത്. പണവിപണിയെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ സാമ്പത്തിക വിപണിയിലെ പ്രധാനപ്പെട്ട വിഭാഗമാണ് പണവിപണി. കടം വാങ്ങലും വായ്പ നൽകലും ഈ വിപണികളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായി പറഞ്ഞത് മൂലധന വിപണിയെക്കുറിച്ചാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ദീർഘകാല ആവശ്യങ്ങൾക്ക് വേണ്ട പണം കടമായി കൊടുക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും വിപണിയാണ് മൂലധന വിപണി അഥവാ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ വിപണി രണ്ട് തരത്തിലുണ്ട്, പ്രാഥമിക വിപണി അഥവാ പ്രൈമറി മാർക്കറ്റ് എന്നും ദ്വിതീയ വിപണി അഥവാ സെക്കൻഡറി മാർക്കറ്റ് എന്നും. ബിസിനസ് സ്ഥാപനങ്ങൾ അവർക്ക് ആവശ്യമായ മൂലധനം ഓഹരികളിലൂടെയോ കടപ്പത്രങ്ങളിലൂടെയോ ശേഖരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ധനശേഖരണ ഉപകരണങ്ങൾ ആദ്യം ഇറക്കുന്നത് പ്രാഥമിക വിപണിയിലാണ്. അതിനുശേഷം മാത്രമേ അവയെ ദ്വിതീയ വിപണിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. ദ്വിതീയ വിപണി അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നത് ഈ ഉദ്ദേശത്തോടുകൂടിയാണ്. ഈ വിപണിയിൽ കമ്പനികൾ അവരുടെ ഓഹരികൾ നേരിട്ട് നിക്ഷേപകർക്ക് നൽകുന്നില്ല. നിലവിൽ ഓഹരികളും മറ്റും കൈവശമുള്ള നിക്ഷേപകർ ഇവിടെ വന്ന് അവരുടെ കൈവശമുള്ള ഓഹരികൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് അത് അവിടെ നിന്ന് വാങ്ങാം. കമ്പനികളോ ഗവൺമെൻറ്റോ ഇറക്കുന്ന ഓഹരികൾ, കടപ്പത്രങ്ങൾ, ബോണ്ടുകൾ ഇവയെല്ലാം ധനശേഖരണ ഉപകരണങ്ങളാണ്. ഇവയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വീണ്ടും വിൽക്കാവുന്നതാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് മേൽ സർക്കാരിൻ്റെയും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡിൻ്റെയും കൃത്യമായ മേൽനോട്ടവും നിയന്ത്രണവും ഉണ്ട്. ഇത് ഇടപാടുകാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ രാജ്യത്തെ ജനങ്ങളുടെ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന പണം ശേഖരിച്ച് മൂലധന നിക്ഷേപത്തിലേക്ക് മാറ്റി രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ വേഗത്തിലാക്കുന്നു. ഇവിടെ നടക്കുന്ന വ്യാപാരം ഊഹക്കച്ചവട സ്വഭാവത്തിലുള്ളതാണ്. എങ്കിലും ഇത് ആരോഗ്യകരമായ ഒരു നിക്ഷേപ രീതി രാജ്യത്ത് വളർത്തിയെടുക്കുന്നു. ഷെയറുകളും മറ്റും വാങ്ങാനും വിൽക്കാനും ഉള്ള സൗകര്യമാണ് ഇവിടെ പ്രധാനമായും ഒരുക്കുന്നത്. ഇന്ന് ഓൺലൈൻ ട്രേഡിംഗാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി നടക്കുന്നത്. ഷെയറുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുക്കേണ്ടതാണ്. ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുത്ത ശേഷം ഓഹരി ദല്ലാളുകൾ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ഓഹരി വിപണിയിൽ പ്രവേശിച്ച് ഏതൊരാൾക്കും ഈ വ്യാപാരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ തുടക്കം വളരെ രസകരമായ ഒരു കാര്യമാണ്. 1875 ബോംബെയിലാണ് അത് ആരംഭിച്ചത്. അന്ന് അവിടുത്തെ സ്റ്റോക്ക് ബ്രോക്കർമാരുടെ ഒരു സംഘടനയായിട്ടാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ 150 വർഷം അത് പിന്നിടുന്നു. 1956 ഈ സംഘടനയ്ക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമപരമായ അംഗീകാരം നൽകി. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിയമപരമായി നിലവിൽ വന്നു. മൊത്തം വ്യാപാരം ചെയ്യുന്നതിൽ

0: പ്രധാനപ്പെട്ടതും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നതുമായ 30 കമ്പനികളുടെ ഷെയറുകളുടെ ശരാശരി എടുത്തിട്ടാണ് ഇന്ത്യയിലെ സെൻസെക്സ് എന്ന സൂചിക തീരുമാനിക്കുന്നത്. 1986 ജൂലൈയിലാണ് ആദ്യമായി സെൻസെക്സിന് രൂപം നൽകുന്നത്. അന്ന് 100 രൂപയിലായിരുന്നു തുടക്കം. സാമ്പത്തിക വിപണിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. 1992 ഇത് ബോംബെയിൽ സ്ഥാപിതമായി. 1993 ഏപ്രിൽ 1 ഇതിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും ലഭിച്ചു. ധനവിപണിയിലേക്ക് അവർ 1994 പ്രവേശിച്ചു. ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ധനകാര്യ ഇടപാടുകാർ ഇവരെല്ലാം കൂടി ചേർന്നാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് രൂപം കൊടുത്തത്. ഈ സ്ഥാപനം ധാരാളം പ്രൊഫഷണലുകളുടെയും സാമ്പത്തിക വിദഗ്ധരുടെയും നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. നിഫ്റ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവ ഇവരുടെ വിപണി സൂചികയാണ്. ധനവിപണിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനത്തെക്കൂടി പരിചയപ്പെടാം. ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര്. 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം സ്ഥാപിതമായ ഒരു കമ്പനിയാണ് ഇത്. തീരെ ചെറിയതും ഇടത്തരവുമായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം ക്രമീകരിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഇന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്കറിയാം, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ICICI, IDBI, LIC, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, SBI, ക്യാപിറ്റൽ മാർക്കറ്റ്, കാൻ ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസസ് ഓഫ് ഇന്ത്യ എന്നീ സ്ഥാപനങ്ങൾ ചേർന്നാണ് ഇതിന് രൂപം കൊടുത്തിട്ടുള്ളത്. ചെറിയ മുതൽ മുടക്കിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ പണം നൽകാൻ താൽപ്പര്യമുള്ളവരെയും അത് വാങ്ങാൻ താൽപ്പര്യമുള്ളവരെയും തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ഇടമായി ഈ എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നു. ഓഹരി വിപണിയിലെ കൃത്യമായ സർക്കാർ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് സ്ഥാപിതമായ മറ്റൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ പേര് സെബി എന്നാണ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 1988 ഏപ്രിൽ 12 ബോംബെയിൽ സെബി സ്ഥാപിതമായത്. ഓഹരി വിപണിയിൽ ഉണ്ടായ വികാസങ്ങളെ കൃത്യമായി നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ ഇല്ല എന്ന പരിമിതി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് സെബിക്ക് നിയമപ്രാബല്യം കൊണ്ടുവന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 പാസാക്കുകയുണ്ടായി. ഓഹരി വിപണിയെ കൃത്യമായി നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക, നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, ഓഹരി വിപണിയിൽ നടക്കുന്ന തെറ്റായ കീഴ്വഴക്കങ്ങളും നിയമവിരുദ്ധമായ ഇടപാടുകളും അവസാനിപ്പിക്കുക, നിക്ഷേപകരുടെ പണത്തിന് സംരക്ഷണം ഉറപ്പാക്കുക, തെറ്റായ നടപടികൾക്ക് പിഴ ഈടാക്കുക, ഇടപാടുകളിലെ കള്ളത്തരങ്ങളും തട്ടിപ്പുകളും കണ്ടെത്തി തടയുക എന്നിവയാണ് സെബിയുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശ്യം. ഓഹരി നിക്ഷേപക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സെബി വേണ്ടത്ര പരിശീലനങ്ങളും വിപണിയിൽ സർവേകളും ഗവേഷണങ്ങളും ഓൺലൈൻ മാർക്കറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും സാമ്പത്തിക വിപണി വളരേണ്ടതായുണ്ട്. അതിന് മുഖ്യ പങ്ക് വഹിക്കേണ്ടത് ആ രാജ്യത്തെ ജനങ്ങളാണ്. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാവാനും രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്കും ധനവിപണി വളരേണ്ടത് ആവശ്യമാണ്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നത് ഓരോ പൗരൻ്റെയും ബാധ്യതയാണ്. വളർന്നുവരുന്ന തലമുറ അവരുടെ നിക്ഷേപങ്ങളെ പരമ്പരാഗത നിക്ഷേപക മാർഗങ്ങളിൽ മാത്രം നിക്ഷേപിക്കാതെ സാമ്പത്തിക വിപണിയിലെ വിവിധ മാർഗങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ട് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വഴിതെളിക്കാനും കഴിയുമെന്ന് അറിയുക. ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇതിൻ്റെ ഭാഗമാകാവുന്നതാണ്. ഓഹരി വിപണിയിൽ ഇടപെടുന്നതിന് നാഷണലൈസ്ഡ് ബാങ്കുകൾ, വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ സജീവമായ സഹായം ഏതൊരാൾക്കും ലഭിക്കും. 100 മുതൽ തുടങ്ങുന്ന മ്യൂച്വൽ ഫണ്ടുകളിലും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളിലും നിക്ഷേപിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കും അവരുടെ ഉത്തരവാദിത്തം സമർത്ഥമായി നിറവേറ്റാം.
1: സാമ്പത്തിക

0: പണി. ഈ വിഷയം കൂട്ടുകാർക്കായി അവലോകനം ചെയ്തത് 2015 മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവും പത്തനംതിട്ട വല്ലന TKM RM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ പി സുനിൽകുമാർ.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജാലകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര ഈണം പകർന്ന് MG ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. നടൻ എന്ന ചിത്രത്തിന് വേണ്ടി ജി ശ്രീറാമും മൃദുല വാര്യരും പാടിയ ഗാനം കേൾക്കാം. രചന ഡോക്ടർ മധു വാസുദേവൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡി മായ.
1: സീതാന്വേഷണത്തിനായി സമുദ്രതീരത്തെത്തിയ വാനരന്മാർ ഈ മഹാസാഗരം എങ്ങനെ നീന്തിക്കടക്കും എന്ന ആശങ്കപ്പെട്ട് നിരാശരും വ്യാകുലരുമായി. ഇനി മരണം വരിക്കുക മാത്രമേ പോംവഴിയുള്ളൂ എന്ന് നിശ്ചയിച്ച് അവർ ജീവത്യാഗത്തിന് തയ്യാറെടുക്കുന്ന മുഹൂർത്തം എഴുത്തച്ഛൻ വിവരിക്കുന്നുണ്ട്. അജയനും അസാധാരണ തേജസ്സിനും ശക്തിക്കും ഉടമയായ ഹനുമാൻ പോലും നിശബ്ദനായി നോക്കി നിന്നതേയുള്ളൂ. അംഗദൻ വാനരരെ പ്രോത്സാഹിപ്പിക്കുകയും ഓരോരുത്തർക്കും എത്ര യോജന ചാടാനാകുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ജനന സമയത്ത് തന്നെ സൂര്യനോളം ഉയർന്നു ചാടിയ ഹനുമാനെ ജാമ്പവാൻ പൂർവചരിതം ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമാണ് തൻ്റെ അസാധാരണ ശക്തിയെക്കുറിച്ച് ഹനുമാൻ ബോധവാനാകുന്നത്. തുടുത്തു മുഴുത്ത് ഒരു പഴുത്ത പഴം പോലെ തിളങ്ങുന്ന സൂര്യഭഗവാനെ കണ്ട് അത് ആഹാര സാധനമാണെന്ന് കരുതി ആകാശത്തോളം പൊങ്ങിച്ചാടാൻ ആ കുഞ്ഞുകുരങ്ങന് അന്ന് സാധിച്ചു. ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് ക്ഷതം പറ്റി വീണെങ്കിലും പിന്നീട് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരും യമദേവനും മറ്റു ദേവതകളും നിർലോഭം അനുഗ്രഹം ചൊരിഞ്ഞ് ഹനുമാനെ മൃത്യുവിനോ അഗ്നിക്കോ കീഴ്പ്പെടുത്താനാകാത്തവനും ഗരുഡനേക്കാൾ കായബലവും ആത്മാവിനേക്കാൾ വേഗതയും ഉള്ളവനാക്കുകയും ചെയ്തു. ആ പൂർവചരിത്രമെല്ലാം നീ വിസ്മരിച്ചു പോയോ എന്ന് ജാമ്പവാൻ ചോദിക്കുന്നു. നിൻകയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതും എന്തിനെന്നോർക്ക് നീ. ത്വത് ബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിന് ഈ പ്രപഞ്ചത്തിങ്കൽ ആർക്കും ആമല്ലടു എന്ന് ജാമ്പവാൻ ചോദിക്കുമ്പോഴാണ് ഹനുമാൻ ഉണർന്നെണീറ്റ് ബ്രഹ്മാണ്ടം മുഴുവൻ കുലുങ്ങുന്ന ശബ്ദത്തിൽ സിംഹനാദം മുഴക്കി സമുദ്രലംഘനത്തിന് പുറപ്പെടുന്നത്. സ്വന്തം ശക്തി തിരിച്ചറിയാതെ ലൗകിക പ്രശ്നങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നവരാണ് നാം ഓരോരുത്തരും. നരേന്ദ്രനിൽ ഉറങ്ങിക്കിടന്ന ദിവ്യത്വത്തെ തൊട്ടുണർത്തി ആളി കത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. സ്വാമി വിവേകാനന്ദൻ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഈച്ച് ഹ്യൂമൻ സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ എന്നാണ്. നമ്മുടെ ഉള്ളിലെ ഈ ദിവ്യത്വം തിരിച്ചറിയാതെ പുറം ലോകം കാണുന്നതാണ് തൻ്റെ യഥാർത്ഥ വ്യക്തിത്വമെന്ന് കരുതി സ്വയം ബലഹീനനും ദുർബലനുമാണെന്ന് നാം വിശ്വസിക്കുന്നു. ഈ ലോക

0: ജാതികൾ, സമയകാല പരിമിതികൾ, ജാതി, വ്യക്തിബന്ധങ്ങൾ, തൊഴിൽ എന്നിങ്ങനെ സ്വയം സൃഷ്ടിച്ച ചതുരങ്ങൾക്കുള്ളിൽ വീർപ്പുമുട്ടി കഴിയുന്നവനാണ് മനുഷ്യൻ. അവ കൽപ്പിക്കുന്ന വ്യക്തിബോധം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വമായി നാം തെറ്റിദ്ധരിക്കുന്നു. ഈ ബന്ധനങ്ങളിൽ നിന്നും മോചിതനാകണമെങ്കിൽ, സ്വന്തം ശക്തി വീണ്ടെടുക്കണമെങ്കിൽ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ നാം സദാ ഓർമ്മിക്കണം. ഹനുമാൻ സ്വയം അറിഞ്ഞതുപോലെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന തേജസ്സിനെ ഉണർത്തി സ്വന്തം വ്യക്തിത്വത്തിന്റെ മാറ്റ് തെളിയിക്കണം. അജ്ഞതയുടെ മൂടുപടം വലിച്ചെറിഞ്ഞ് ആത്മാവിന്റെ ശരിയായ സ്വഭാവത്തിലേക്ക് മടങ്ങണം. താൻ അനശ്വരമായ ശുദ്ധബോധമാണെന്നും അതാണ് തന്റെ ശരിയായ സ്വത്വമെന്നും തിരിച്ചറിയുന്നതാണ് ശരിയായ ജ്ഞാനമെന്ന് സ്വാമിജി ഉദ്ബോധിപ്പിക്കുന്നു. അയം നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവ ആത്മ. പുറത്തെ അവസ്ഥ കാലദേശങ്ങൾക്കും വ്യാധികൾക്കും മരണത്തിനും അധീനമാണ്. പക്ഷെ ആത്മാവ് ഒരിക്കലും മാറുന്നില്ല, അതിനൊരിക്കലും നാശമില്ല. ഈ ജ്ഞാനത്തിലേക്കുള്ള പ്രയാണമാകണം മനുഷ്യജീവിതം എന്നത് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ഡി മായ. ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Saira Mujtaba. Parliament has passed the Public Examinations Prevention of Unfair Means Amendment Bill 2026, with the Rajya Sabha approving it today. The bill was passed by the Lok Sabha yesterday. The legislation incorporates several significant provisions, including stringent penalties such as imprisonment for up to 10 years, fines of up to 10 crore rupees, and seizure of the properties of convicted offenders. To ensure the expeditious disposal of cases, the legislation mandates that every state government and union territory administration establish special fast-track courts for the day-to-day trial. It further provides that investigations into offences must be completed within 2 months from the date the information is recorded at the police station. The trials must be concluded within 3 months from the filing of the charge sheet. Parliament has also passed the Prevention of Insults to National Honour Amendment Bill 2026, with the Lok Sabha approving it today. Rajya Sabha passed the legislation yesterday. The law will further amend the Prevention of Insults to National Honour Act 1971. The legislation seeks to give Vande Mataram the same statutory protection as the national anthem Jan Gan Man and make the insult to the national song a criminal offence. These offences are punishable with imprisonment up to 3 years, a fine, or both. Prime Minister Narendra Modi has said government is continuously taking one step after another to build a trustworthy examination system. In a video message on social media, Mr. Modi said, "For the past several decades, every state government and the central government have faced the problem of paper leaks, and this has put the future of students at risk." He said, keeping all this in mind, reforms in the education and examination system have become essential across the country, both in the states and at the centre. The Prime Minister said today Parliament has passed the bill containing stringent legal provisions. He highlighted that a transparent, technology-driven examination system, stronger anti-paper leak laws, and tough action against exam mafias is important to protect students' hard work. Prime Minister Narendra Modi today chaired a meeting of the Cabinet Committee on Security, CCS, to review the situation in the context of ongoing West Asia conflict and measures taken by various ministries and departments. Addressing the meeting, Mr. Modi called for a unified and coordinated mechanism for regular monitoring of all developments to ensure expeditious implementation of measures safeguarding citizens' interests. He also directed to establish a mechanism to provide timely information, emergency assistance, and counseling to seafarers and their families. Delhi government has said that Delhi police will not take any legal adverse action against individuals who participated in the NEET UG protest demonstrations in the national capital, but those with criminal backgrounds will have to face action. The Home Department said that with regard to arrests or detentions, if